ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, വൈശാഖമാസം 17ാം തീയതി. കൊല്ലവർഷം 1201, മേടം 24. 2026 മെയ് 7, വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം പുലിയൂർ എം എൻ പി നമ്പൂതിരി അവതരിപ്പിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം ഒരു കഥയോടുകൂടി ആവട്ടെ. അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കൊട്ടാരം. ദേവനാരായണൻ എന്നാണ് രാജാവിൻ്റെ പേര്. ഒരു നാൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജാവിനെ കാണണമെന്നതാണ് ആഗമനോദ്ദേശ്യം. കൊട്ടാരം കാവൽക്കാരൻ രാജാവിൻ്റെ മുന്നിലെത്തി വൃദ്ധ ബ്രാഹ്മണൻ്റെ ആഗമനത്തെപ്പറ്റി അറിയിച്ചു. അദ്ദേഹം രാജാവിനെ മുഖം കാണിക്കണമെന്ന ആഗ്രഹത്തോടെ നിൽക്കുകയാണെന്നും പറഞ്ഞു. രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് കാവൽക്കാർ ബ്രാഹ്മണനെ രാജസൌധത്തിലേക്ക് ആനയിച്ചു. രാജാവ് ആഗതനെ ശ്രദ്ധിച്ചു. തേജസ്സാർന്ന മുഖം, ഭസ്മചന്ദനാദികൾ പൂശിയിരിക്കുന്നു. ഏതോ ഒരു പണ്ഡിതനാണെന്ന് രാജാവിന് തോന്നി. രാജാവ് ബ്രാഹ്മണനോട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജാവിനെ വണങ്ങി ഇരുന്നു. രാജാവ് ചോദിച്ചു, അങ്ങയ്ക്ക് കൂട്ടിവായന ആവുമോ, എഴുത്തും വായനയും അറിയാമോ എന്നാണ് രാജാവ് ചോദിച്ചതിൻ്റെ സാരം. അല്പാൽപമായി ആവും എന്ന് ആഗതൻ മറുപടി നൽകി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവിടെ കൊട്ടാരത്തിൽ നിത്യം മഹാഭാരതം വായിക്കുന്ന പതിവുണ്ട്. ഇന്ന് പതിവ് വായനക്കാരൻ എത്തില്ല. കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയിടത്തു നിന്ന് തുടങ്ങിക്കോളൂ. ഭൃത്യന്മാർ കൊണ്ടുകൊടുത്ത മഹാഭാരതം തൊട്ടുവന്തിച്ച് ആഗതൻ വായന ആരംഭിച്ചു. കുരുക്ഷേത്ര യുദ്ധരംഗമാണ് വായിക്കുന്നത്. വായന തുടർന്നുകൊണ്ടിരിക്കെ ബ്രാഹ്മണൻ ഒരു ശ്ലോകം ചൊല്ലി. അതിങ്ങനെ, ഭീമസേന ഗദാത്രസ്ഥ ദുര്യോധനവരൂധിനി ശിഖ ഖാർവാടകസ്യേവ കർണമൂലമുപാശ്രിത. ആ ശ്ലോകം ശ്രദ്ധിച്ച രാജാവ് അതൊന്നുകൂടി വായിക്കാൻ ആ ബ്രാഹ്മണശ്രേഷ്ഠനോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ശ്ലോകം ആവർത്തിച്ചു. രാജാവ് എഴുന്നേറ്റ് ബ്രാഹ്മണനെ തൊഴുത് വണങ്ങിയിട്ട് ചോദിച്ചു, അങ്ങ് സാക്ഷാൽ മേൽപുത്തൂർ നാരായണഭട്ടതിരി ആണോ? ബ്രാഹ്മണൻ രാജാവിനെ വണങ്ങിയിട്ട് അതെ എന്ന് പറഞ്ഞു. ഇനി എന്താണ് ശ്ലോകത്തിൻ്റെ സന്ദർഭവും അർത്ഥവും എന്ന് നോക്കാം. കുരുക്ഷേത്ര യുദ്ധം മുന്നേറുകയാണ്. അതിഘോരമായ യുദ്ധം നടക്കുന്നു. എവിടെയും പോർവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു കേൾക്കാം. ഭീമസേനൻ്റെ ഗദാ താടനമേറ്റു വലയുന്ന കൗരവ സൈന്യത്തെയാണ് വർണ്ണിക്കുന്നത്. ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ, ഭീമസേനൻ്റെ ഗദാപ്രയോഗത്തിൽ ഭയന്ന ദുര്യോധന സൈന്യം കഷണ്ടിത്തലേൻ്റെ മുടി പോലെ കർണൻ്റെ പിന്നിലൊളിച്ചു. കഷണ്ടിയുള്ള പലരുടെയും ചെവിയുടെ പിന്നിലായി അല്പം മുടിയുണ്ടാവാറുണ്ടല്ലോ. ചെവിപ്പിറകിലെ മുടി പോലെ സൈന്യം കർണൻ്റെ പിന്നിലൊളിച്ചു എന്ന് സാരം. ഇവിടെ കർണപദത്തിന് ചെവി എന്നും കർണൻ എന്നും രണ്ടർത്ഥമുണ്ട്. അലങ്കാരശാസ്ത്രത്തിൽ പറയുന്ന ശ്ലേഷം തന്നെയാണ് ഇത്. ദുര്യോധന സൈന്യത്തിൻ്റെ ഭയമാണിവിടെ വർണ്ണനാ വിഷയം. മഹാഭാരതത്തിലില്ലാത്ത ശ്ലോകം ബ്രാഹ്മണൻ കൂട്ടി വായിച്ചതാണ്, അതായത് അധികമായി വായിച്ചതാണ്. കൂട്ടിവായന വശമുണ്ടോ എന്നാണല്ലോ രാജാവ് നേരത്തെ ചോദിച്ചത്. കാവ്യ സന്ദർഭത്തിന് പൂർണ്ണമായും യോജിക്കുന്ന വിധത്തിൽ ഉചിതമായ സ്ഥാനത്ത് സരസമായ ശ്ലോകം

0: കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് ബ്രാഹ്മണൻ ചെയ്തത്. മേൽപുത്തൂർ നാരായണഭട്ടതിരിയെപ്പോലെ ഒരാൾക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെയൊരു ശ്ലോകം ചൊല്ലാനാവുക? അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു രാജാവ്. രാജാവിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് ഭട്ടതിരി അല്പകാലം അവിടെ പാർത്തിട്ടാണ് പോയത്. മേൽപുത്തൂർ നാരായണ ഭട്ടതിരി 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിത ശ്രേഷ്ഠനായ കവിയായിരുന്നു. അസഹ്യമായ വാദരോഗത്തിൻ്റെ ശമനത്തിനായി ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച പ്രഖ്യാത കൃതിയാണ് നാരായണീയം. ശ്രീമഹാഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ് നാരായണീയം. പ്രക്രിയാ സർവസ്വം, ധാതുകാവ്യം എന്നീ കാവ്യങ്ങളും നിരവധി ചമ്പൂ പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉൾപ്പെടുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ BJP ഗവൺമെന്റ് രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ബംഗാളിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത അനുയായി ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിലെത്തിയ അക്രമികൾ അദ്ദേഹത്തിനു നേരെ വെടിവെയ്ക്കുകയായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7 വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹറിനാണ് മരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ അമേരിക്കയും ഇറാനും പ്രാഥമിക ധാരണയിലേക്ക് നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങൾ അടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫിഡെ റേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡെ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഷർഷ ബക്കർ 2-ാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത് 3-ാം സ്ഥാനവും നേടി. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന കവിത ജി ശങ്കരക്കുറിപ്പിന്റെ വിവർത്തനത്തിൽ നിന്നൊരു ഭാഗം, ആലാപനം കല്ലറ ഗോപൻ. തുടർന്ന് ഉദയഗീതം, KS സുദീപ് കുമാർ പാടിയത്, പ്രഭാതബേരി.

ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഹലോ സന്ദേശഗാനം, 11:02 വിവിധതരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 12:02 ശാസ്ത്രലോകം. കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പലും മാത്തമാറ്റിക്സ് പ്രൊഫസറുമായ ഡോക്ടർ ഇന്ദുലാൽ ജി നടത്തുന്ന പ്രഭാഷണം. 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര. ഷിഗല്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു. 1:02 ഒരുവട്ടം കൂടി, 2:02 നാടകം രാജാതിരാജൻ, രചന സാജൻ തിരുവനന്തപുരം, സംവിധാനം എസ് നാരായണൻ നമ്പൂതിരി. ശബ്ദം നൽകിയവർ സുദർശനൻ കുടപ്പനമൂട്, ഡോക്ടർ രാജാവാര്യർ, തെങ്ങംകോട് മോഹനൻ, ബിജു കല്ലുവാതുക്കൽ, ബിജു മാത്യു, ശ്രീകുമാർ മുഖത്തല, കെ എസ് ശ്രീകുമാർ, എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, സജികുമാർ പോത്തൻകോട്, ശ്യാം വി എസ് തുടങ്ങിയവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടി, 5:02 നമസ്തേ അനന്തപുരി, ഇതിൽ ചരിത്രത്തിൽ നിന്ന് തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗുഡ് ഇംഗ്ലീഷ്, ആയുരാരോഗ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി, 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കന്നുകാലി പരിചരണം, വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ശുഭ പരമേശ്വരനുമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:02 സംഗീതസുധ, രാജ്കുമാർ ഭാരതി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 37°C, കുറഞ്ഞ താപനില 25°C, പെയ്ത മഴ 8.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.6, കുറഞ്ഞ താപനില 26.8°C, പെയ്ത മഴ 8 mm. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ, അനന്തപുരിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്നൊരു ഭാഗം. മലയാള വിവർത്തനം ജി ശങ്കരകുറുപ്പ്. ആലാപനം കല്ലറ ഗോപൻ.
1: അടുത്തതായി ഉദയഗീതം. ഉദയഗീതത്തിൽ ഇന്ന് കെ എസ് സുധീപ് കുമാർ പാടിയത് കേൾക്കാം. ആദ്യഗാനം കൈകളിൽ നീഹാര തീർത്ഥവുമായി എന്നാരംഭിക്കുന്നു.

കെ എസ് സുദീപ് കുമാർ പാടിയതാണ് ഉദയഗീതത്തിൽ കേട്ടത്. ഇനിയൊരു ചലച്ചിത്രഗാനം, ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

0: നമസ്തേ അനന്ത ബ്രിയിൽ. ഇനി പ്രഭാത ഭീരി. പത്രവൃത്താന്തം. സംസ്ഥാനത്ത് രണ്ടു മാസമായി തുടരുന്ന കനത്ത ചൂടിന് ഇന്നത്തോടെ ആശ്വാസമാകും. രണ്ടു ദിവസമായി വിവിധ ജില്ലകളിൽ വേനൽമഴ ലഭിച്ചതിനാലാണിത്. വരും ദിവസങ്ങളിലും ഇടവിട്ട് വേനൽമഴ തുടരുമെന്നും താപനില സാധാരണ നിലയിലേക്കെത്തുമെന്നും തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്ത് 225 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള 4 പുതിയ ജലവൈദ്യുത പദ്ധതികളുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ പ്രാഥമിക ജോലികൾ തുടങ്ങി കെഎസ്ഇബി. ഡിപിആറിന്റെ ഭാഗമായ ഭൌമഭൌതിക പഠനം നടത്താൻ കേന്ദ്ര ഖനി മന്ത്രാലയത്തിനു കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിന് 66.13 ലക്ഷം രൂപയുടെ കരാർ നൽകി. ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കാനുള്ള നിയമ ഭേദഗതി നിർദ്ദേശിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ദേശീയഗാനം, ദേശീയ പതാക, ഭരണഘടന എന്നിവയ്ക്കൊപ്പം വന്ദേമാതരത്തെ അവഹേളിക്കുന്നതും കുറ്റമാക്കിയാണ് ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭേദഗതി നടപ്പിലായാൽ ദേശീയഗാനമായി ജനഗണമനയ്ക്കുള്ള അതേ നിയമസംരക്ഷണമാണ് വന്ദേമാതരത്തിനും ലഭിക്കുക. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിന് പിന്നാലെ തുടരുന്ന രാഷ്ട്രീയ സംഘർഷത്തിൽ ബിജെപി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രത് കൊല്ലപ്പെട്ടു. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ചാനലായ സിഎൻഎന്റെ സ്ഥാപകൻ ടെഡ് ടേണർ അന്തരിച്ചു. ടെലിവിഷൻ വാർത്താ സംപ്രേഷണത്തെ അടിമുടി മാറ്റുകയും ആഗോള വാർത്താ വിതരണത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത മാധ്യമ കുലപതിയായിരുന്നു ടെഡ് ടേണർ. ബഹുരാഷ്ട്ര മത്സരങ്ങൾക്കായി പാകിസ്ഥാൻ കായിക താരങ്ങൾക്ക് ഇന്ത്യയിലെത്താൻ അനുമതി. രണ്ടിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങളിലോ രാജ്യാന്തര മത്സരങ്ങളിലോ പങ്കെടുക്കാനാണ് അനുമതി നൽകിയത്. ഐപിഎൽ ക്രിക്കറ്റ് ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺസ് ജയം.
1: നമ്മുടെ കാൽച്ചുവട്ടിലെ ജലനിരപ്പ് ആശങ്കാജനകമാം വിധം കുറയുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്നത്തെ പ്രഭാത ഭേരി വിരൽ ചൂണ്ടുന്നത്. സംസ്ഥാനത്തെ ഭൂഗർഭ ജലവിതാനത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, തൃശൂർ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. തുറന്ന കിണറുകളിലും കുഴൽക്കിണറുകളിലും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം? ജലസ്രോതസ്സുകൾ എങ്ങനെ സംരക്ഷിക്കാം?
2: കേരളത്തിൽ ഇപ്രാവശ്യം കടുത്ത വേനലാണ് അനുഭവപ്പെടുന്നത്.
1: കോഴിക്കോട് ജലഗവേഷണ കേന്ദ്രം ഹൈഡ്രോളജി ആൻഡ് ക്ലൈമറ്റോളജി റിസർച്ച് ഗ്രൂപ്പിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സിബി പ്രിജു:
2: വേനൽമഴയിൽ കാര്യമായ കുറവുണ്ടാവുകയും എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി കൂടിയ ചൂട് അനുഭവപ്പെടുകയും 1 മുതൽ 2 ഡിഗ്രി ചൂട് കൂടുതലായിട്ട് പലയിടങ്ങളിൽ കാണപ്പെടുകയും ചെയ്യുന്നു. സാധാരണയായി തുലാവർഷം, വേനൽമഴ എന്നീ മൺസൂൺ കൂടാതെ ഉള്ള മഴ കാര്യമായി ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ കാര്യമായ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഈ പ്രാവശ്യം വേനൽമഴയുടെ കാര്യമായ കുറവ് കാരണം പല ജലാശയങ്ങളും നദികളും മറ്റുള്ള ജലസ്രോതസ്സുകളും വറ്റി വരളുന്ന അവസ്ഥയിലാണ്.

0: ആണ് ഉള്ളത്. കൂടാതെ ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണവും നമ്മളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ രണ്ട് മേഖലകളാണ്, ഇതിൽ പാലക്കാടും കാസർഗോഡും മേഖലയിലെ മലമ്പുഴ, ചിറ്റൂർ കൂടാതെ കാസർഗോഡ് ബ്ലോക്കുകളിലാണ് ഭൂഗർഭജലത്തിന്റെ വിതാനം കുറഞ്ഞു പോയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ മഴയുടെ അളവ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മഴയുടെ ശരാശരി അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇത് ഭൂഗർഭജലത്തെ ഗണ്യമായ തോതിൽ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. കൂടാതെ ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണം, കുഴൽക്കിണറുകളുടെ അമിതമായ ആധിക്യം തുടങ്ങിയ പല മേഖലകളിലും കാണപ്പെടുന്നു. കേരളത്തിലെ അക്വിഫറുകളെ 3 നമുക്ക് തരംതിരിക്കാം. 1 ഫ്രിയാറ്റി അക്വിഫർ അല്ലെങ്കിൽ അൺകൺഫൈൻഡ് അക്വിഫർ, 2 കൺഫൈൻഡ് അക്വിഫർ, 3 സെമി കൺഫൈൻഡ് അക്വിഫർ. ഇതിൽ തുറന്ന കിണറുകൾ മിക്കവാറും എല്ലാം അൺകൺഫൈൻഡ് അക്വിഫറിൽ നിന്നാണ് ജലമെടുക്കുന്നത്. കൂടാതെ കൺഫൈൻഡ് അക്വിഫറുകൾ കാണപ്പെടുന്നത് വളരെ ആഴത്തിലാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, എറണാകുളം തുടങ്ങിയ തീരമേഖലയിലെ ട്യൂബ് വെല്ലുകളും പാലക്കാട് അല്ലെങ്കിൽ കാസർഗോഡ്, അങ്ങനെ നമ്മുടെ ഹാർഡ് റോക്ക് അക്വിഫറുകൾ കൂടുതൽ ആഴത്തിലുള്ള ഹാർഡ് റോക്ക് അക്വിഫറുകളും ഇതിൽ നിന്ന് ആണ് വെള്ളം ടാപ്പ് ചെയ്യുന്നത്. കൂടാതെ നമുക്കുള്ളത് സെമി കൺഫൈൻഡ് അക്വിഫർ. പലയിടങ്ങളിലും ബോർവെല്ലുകൾ പമ്പ് ചെയ്യുമ്പോൾ താഴെയുള്ള അക്വിഫറിൽ മേലെയുള്ള അക്വിഫറുമായിട്ട് കണക്ഷൻ വരുന്നത്, അതിനെ സെമി കൺഫൈൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇതിനാലാണ് പലപ്പോഴും കൂടുതൽ കുഴൽക്കിണറുകൾ വരുമ്പോൾ പ്രദേശത്തെ തുറസായ കിണറുകൾ മാറ്റാനിടയാകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് CGWP സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ മഴയുടെ കുറവും കൂടാതെ ഭൂപ്രകൃതിയിലുള്ള പല മാറ്റങ്ങളും ഇതിൽ ഒരു ഘടകമാണ്.
1: കേരള സർവകലാശാല ജിയോളജി പഠന വകുപ്പ് പ്രൊഫസർ ഡോക്ടർ ഇ ഷാജി,
2: ഈ ബോർവെൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മേൽമണ്ണിന്റെ താഴെയുള്ള കട്ടി കൂടിയ പാറയിലുള്ള പൊട്ടലുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭൂജലത്തെ എടുക്കാനുള്ള ഒരു കിണറാണ്. അതിനെയാണ് കുഴൽ കിണർ എന്ന് പറയുന്നത്. അത് കട്ടി കൂടിയ പാറ ഉള്ള സ്ഥലത്ത് അടിക്കുന്ന കുഴൽ കിണറിനെയാണ് ബോർവെൽ എന്ന് പറയുന്നത്. എന്നാൽ അവസാദ ശിലകളുള്ള തീരപ്രദേശത്തൊക്കെ അടിക്കുമ്പോൾ അതിനെ ട്യൂബ് വെൽ എന്നാണ് പറയുന്നത്. ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ക്രമാതീതമായിട്ട് ഭൂജലം ബോർവെലിൽ കൂടെ എടുക്കുന്നത് കൊണ്ട് കേരളത്തിന്റെ ഭൂജല വിതാനം താഴുകയും അതോടൊപ്പം തന്നെ ഭൂജലം കുറയുകയും ചെയ്യുന്നുള്ള ഒരു ആശങ്ക എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് ഭൂജലം എടുക്കാവുന്ന ഒരു സ്രോതസ്സാണ്. കാരണം അത് അടുത്ത മഴ പെയ്യുമ്പോൾ ഈ ഭൂജലം വീണ്ടും പരിപോഷിക്കപ്പെടുന്നു, അഥവാ റീചാർജിലൂടെ ഭൂജലം വീണ്ടും പഴയ നിരപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത് സാധാരണ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭൂപ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ലാൻഡ് യൂസ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ഭൂജലത്തിന്റെ റീചാർജിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ 54 ലക്ഷം തുറന്ന കിണറുകളുണ്ട്. ആ കിണറുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ വെള്ളവുമുണ്ട്, പക്ഷെ അത് മോശമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ബോർവെല്ലുകൾ അടിക്കുകയാണ്. അപ്പോൾ ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നത്ര ബോർവെല്ലാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ ഭൂജലം എടുക്കുന്നത് കൊണ്ട് ജലവിതാനം താരില്ല. പക്ഷേ ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാവുന്നതിലധികം ബോർവെല്ലുകൾ അടിക്കുകയും അതിൽ കൂടെ നിങ്ങൾ നിരന്തരം പമ്പ് ചെയ്യുകയും ചെയ്താൽ കേരളത്തിലെ ഭൂജലവിതാനം താരും, ഭൂജലത്തിന്റെ ലഭ്യത കുറയും. കാരണം ഈ പാറ പൊട്ടലുകൾ എന്ന് പറയുന്ന കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള ഭൂമിയുടെ അടിയിലുള്ള പാറയുടെ പൊട്ടലുകൾ മേൽമണ്ണുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, ഹൈഡ്രോളിക് കണക്ടിവിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അമിതമായി നമ്മൾ ബോർവെല്ലുകൾ കുഴിക്കുകയും അതിൽ കൂടെ ഭൂജലം എടുത്താൽ ഭൂമിയുടെ മേൽമണ്ണിലുള്ള വാട്ടർ ടേബിൾ അഥവാ ഭൂജല വിതാനം താരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഭൂജലം ബോർവെല്ലിലൂടെ എടുക്കുന്നത് കൺട്രോൾ ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോർവെല്ലിൽ കൂടെ കിട്ടുന്നത്. 1000 ലിറ്റർ പെർ ഡേ ഒക്കെ കിട്ടത്തുള്ളൂ. ചില പാലക്കാടൊക്കെ നല്ല ഹൈ ഹീൽഡിംഗ് ബോർവെൽ ഉണ്ട്, ചില പ്രദേശത്ത് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബോർവെല്ലുകളുടെ കൂടെ എടുക്കുന്ന വെള്ളം കൊണ്ട് ക്രമാതീതമായി ഭൂജല വിതാനം താരുന്നില്ല. പക്ഷെ ഭാവിയിൽ അതൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു ഇതായി മാറാൻ സാധ്യതയുണ്ട്. തുറന്ന കിണറുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ ഇനി ബോർവെല്ലുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ബോർവെല്ല് അടിക്കാവൂ. കാരണം അതിന് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്, അതിൽ പമ്പ് സെറ്റിന്റെ ആവശ്യമുണ്ട്, ടാങ്കിന്റെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഭൂജലത്തിന്റെ ഗുണനിലവാരത്തിലും വ്യത്യാസം വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് പരിധിയിൽ കൂടുതൽ ബോർവെല്ലുകൾ കേരളത്തിൽ ഇനി കുഴിക്കുന്നത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
1: കേരള വാട്ടർ അതോറിറ്റി മുൻ ചീഫ് എഞ്ചിനീയർ നാരായണൻ നമ്പൂതിരി,
3: കേരളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ അതുകൊണ്ട് വെള്ളം അനന്തമാണെന്ന് കരുതാൻ പാടില്ല. കാലാവസ്ഥാ വ്യതിയാനം, ക്രമരഹിതമായ നഗരവൽക്കരണം, കുന്നുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിക്കൽ, കോൺക്രീറ്റ് മൂടിയ മുറ്റങ്ങൾ, മഴവെള്ളം മണ്ണിലേക്ക് കടക്കാത്ത സാഹചര്യം, ഇവയെല്ലാം നമ്മുടെ പുഴകളെയും കിണറുകളെയും ഭൂഗർഭജല സ്രോതസ്സുകളെയും സമ്മർദ്ദത്തിലാക്കുന്നു. അതേസമയം നമ്മുടെ ജീവിത ശൈലിയും മാറിയിരിക്കുന്നു. വാഷിംഗ് മെഷീൻ, കാർ ബൈക്ക് കഴുകൽ, ഗാർഡനിങ്, ബാത്റൂമുകൾ, കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ

0: ഇവയെല്ലാം ഇന്ന് സാധാരണമാണ്. സൗകര്യങ്ങൾ തെറ്റല്ല, പക്ഷേ സൗകര്യങ്ങൾ കൂടുമ്പോൾ ജലബോധവും ഉത്തരവാദിത്വവും കൂടണം. വീട്ടിലെ ടാപ്പിലെത്തുന്ന ഒരു ലിറ്റർ വെള്ളത്തിന് പിന്നിൽ മഴ, നദി, കിണർ, പമ്പിംഗ്, ശുദ്ധീകരണം, വൈദ്യുതി പൈപ്പ് ലൈൻ, മനുഷ്യ പരിശ്രമം, ഇത്രയും ഘടകങ്ങൾ ഉണ്ട്. അതിനാൽ വെള്ളം ഒരു സാധാരണ വസ്തുവല്ല, അത് പ്രകൃതിയുടെയും സമൂഹത്തിന്റെയും വിലപ്പെട്ട സമ്പത്താണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലീക്കേജ് നിയന്ത്രണമാണ്. ഒരു ചെറിയ ടാപ്പ് ചോർച്ച പോലും ദിവസേന പല ലിറ്റർ വെള്ളം പാഴാക്കും. ഫ്രഷ് ടാങ്ക് ചോർച്ച പലപ്പോഴും കാണാതെ പോകും. മാസത്തിൽ ഒരിക്കൽ ടാപ്പുകൾ, ഫ്രഷുകൾ, വാൾവുകൾ, ഓവർഹെഡ് ടാങ്ക് എന്നിവ പരിശോധിക്കണം. ജലബിൽ പെട്ടെന്ന് കൂടിയാൽ അത് ചോർച്ചയുടെ മുന്നറിയിപ്പായും കാണണം. രണ്ടാമതായി, വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പല്ലുതേക്കുമ്പോഴും ഷേവ് ചെയ്യുമ്പോഴും പാത്രം കഴുകുമ്പോഴും ടാപ്പ് തുറന്ന് വെക്കരുത്. ഷവറിന് പകരം ബക്കറ്റ് ഉപയോഗിക്കുന്നത് പലപ്പോഴും വെള്ളം ലാഭിക്കും. വാഷിംഗ് മെഷീൻ പൂർണ്ണ ലോഡിൽ മാത്രം പ്രവർത്തിപ്പിക്കുക. വാഹനം കഴുകുമ്പോൾ പൈപ്പ് തുറന്നു വെക്കാതെ ബക്കറ്റും തുണിയും ഉപയോഗിക്കുക. കഴിയുന്നതും നമ്മൾ വാഹനം കഴുകാൻ കുടിവെള്ളം ഉപയോഗിക്കാതിരിക്കുക. മൂന്നാമതായി, തോട്ടപ്പണിയിലും ജലബോധം വളരെ അത്യാവശ്യമാണ്. ചെടികൾക്ക് രാവിലെ നേരത്തെയോ വൈകുന്നേരമോ വെള്ളം കൊടുക്കുക. ഉച്ചയ്ക്ക് വെള്ളം കൊടുത്താൽ ബാഷ്പീകരണം കൂടുതലാകും. പച്ചക്കറി കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം എന്നിവ രാസവസ്തുക്കൾ ചേർന്നിട്ടില്ലെങ്കിൽ ചെടികൾ നനയ്ക്കുന്നതിന് അത് ഏറ്റവും അനുയോജ്യമാണ്. നാലാമതായി, മഴവെള്ള സംരക്ഷണം നിർബന്ധമാക്കണം. മേൽക്കൂരയിൽ നിന്നും വരുന്ന മഴവെള്ളം നേരെ ഡ്രെയിനിലേക്ക് ഒഴുകിപ്പോകാതെ റീചാർജ് പിറ്റ്, സോക്ക് പിറ്റ്, മഴവെള്ള സംഭരണ ടാങ്ക് എന്നിവയിലൂടെ പ്രയോജനപ്പെടുത്തണം. ഭൂഗർഭജലം സംരക്ഷിക്കാതെ ഭാവിയിലെ കുടിവെള്ള സുരക്ഷ ഉറപ്പിക്കാനാവില്ല. അതുപോലെ മഴവെള്ള സംഭരണിയിലും ആദ്യ മഴ നേരിട്ട് ടാങ്കിലേക്ക് വിടരുത്. വേനൽക്കാലത്ത് മേൽക്കൂരയിലും പൊടി, ഇല, മക്ഷികളുടെയും ചെറുജീവികളുടെയും വിസർജ്യം എന്നിവ അടിഞ്ഞുകൂടിയിരിക്കും. വെള്ളത്തിന് നിറമോ മണമോ ഇല്ലെങ്കിലും രോഗാണു മലിനീകരണം ഉണ്ടാകാം. ഇതിനാൽ ഫസ്റ്റ് ഫ്രഷ് സംവിധാനം, മേൽക്കൂരയിലും ഗട്ടറും വൃത്തിയാക്കൽ, ഫിൽട്ടർ അടച്ച ടാങ്ക്, കൊതുക് തടയുന്ന മെഷ് എന്നിവ ഉറപ്പാക്കണം. വെള്ളം പണം കൊടുത്ത് വാങ്ങാവുന്ന ഒരു സാധനം മാത്രമല്ല. പ്രകൃതി അനുവദിച്ചാൽ മാത്രം അത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ജലം പാഴാക്കരുത്, ജലം മലിനമാക്കരുത്, മഴവെള്ളം സംരക്ഷിക്കുക, ജലബോധം വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുക.
1: കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ എം ജി മനോജ്.
2: ആഗോള മഴപ്പാത്തിയായിട്ടുള്ള മാഡൻ ജൂലിയൻ ഓസിലേഷൻ അഥവാ എം ജെ ഓ ഇന്ത്യൻ ഓഷനിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ വ്യാപകമായ തോതിൽ വേനൽമഴ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പല ജില്ലകളിലും അടുത്ത 5 ദിവസത്തേക്ക് യെല്ലോ അലർട്ടാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള പ്രദേശങ്ങളിൽ ലൈറ്റ് ടു മോഡറേറ്റ് അഥവാ ചെറിയ തോതിലുള്ള മഴ 24 മണിക്കൂറിൽ 1 സെന്റിമീറ്റർ വരെ എന്ന തോതിലുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനർത്ഥം എല്ലാ ജില്ലകളിലും വ്യാപകമായ രീതിയിൽ പൂർണ്ണമായും മഴ പെയ്യുമെന്നുള്ളതല്ല, ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതോ ശക്തിയേറിയായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് അടുത്ത 5 ദിവസത്തേക്ക് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂടിന് താൽക്കാലികമായ ഒരു ശമനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.
1: അശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണവും മഴയുടെ കുറവും അമിതമായ ജലചൂഷണവുമാണ് നമ്മെ ഈ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വേനൽ കടുക്കുമ്പോൾ സ്ഥിതി ഇനിയും രൂക്ഷമാകും. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തി ശുദ്ധി ഉറപ്പാക്കുക. കിണർ റീചാർജിംഗ് സംവിധാനങ്ങൾ വീട്ടിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. അനാവശ്യമായി ജലം പാഴാക്കുന്നത് ഒഴിവാക്കുക. കുഴൽക്കിണർ നിർമ്മാണത്തിന് മുമ്പ് ഭൂജല വകുപ്പിന്റെ അനുമതിയും ഉപദേശവും തേടുക. നമ്മുടെ ജീവാമൃതമായ ജലത്തെക്കുറിച്ച് നമുക്ക് കരുതലുള്ളവരായിരിക്കാം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിലെ പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ വാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ 11 മണിയോടെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഔപചാരിക യോഗത്തിനെത്തിയ സാമാജികരുമായി AICC നിയോഗിച്ച നിരീക്ഷകർ വിശദ കൂടിക്കാഴ്ച നടത്തിവരികയാണ്. മുകുൾവാസിനിക്കും അജയമാക്കനും ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: UDFലെ ഘടകകക്ഷികളുമായി മന്ത്രിസ്ഥാനം സംബന്ധിച്ച് AICC നേതാക്കൾ സമാന്തര ചർച്ചയും നടത്തും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും UDF നിയമസഭാ കക്ഷി യോഗം ചേരുക. യോഗത്തിൽ തെരഞ്ഞെടുക്കുന്ന നേതാവ് ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണറെ കണ്ട് അവകാശമുന്നയിക്കും. തമിഴ്നാടിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവിടുത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും UDF നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്.
1: പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാന ഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉന്നതതല യോഗങ്ങൾ കൊൽക്കത്തയിൽ ചേരുകയാണ്. ഭവാനിപൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ 15,000-ൽപ്പരം വോട്ടിന് തോൽപ്പിച്ച സുവേന്ദു അധികാരിയാകും മുഖ്യമന്ത്രി എന്നാണ് സൂചന. ഡെസ്ക് റിപ്പോർട്ട്.
2: അതിനിടെ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിൽ എത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെയ്ക്കുകയായിരുന്നു. ചന്ദ്രനാഥിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ബുദ്ധദേവ് ബേറയ്ക്കും വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴക്കൻ മിഡ്നാപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് ഏറെക്കാലമായി മധ്യഗ്രാമിലാണ് താമസം. ഭവാനിപൂരിൽ മത്സരിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ പ്രധാനിയാണ് ചന്ദ്രനാഥ്. സംഭവത്തിന്റെ ഉത്തരവാദികൾ തൃണമൂൽ നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമാണെന്ന് BJP സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു.
1: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയന്റെ തമിഴക വെട്ടിക്കടകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റ് നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്.

ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ആദ്യവാർഷികം ഇന്ന്. 2025 മെയ് 7 മുതൽ 9 വരെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരതാവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. 100-ലേറെ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. സിന്ദൂർ വിജയവുമായി ബന്ധപ്പെട്ട് സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ജയ്പൂരിൽ നടത്തും. 40-ന് മേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ 4 ലേബർ കോഡുകളിലാണ് വൈദ്യപരിശോധന നിയമപരമാക്കിയത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഭാരമേറിയ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുൾപ്പെടെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ പരിശോധന നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങളടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ അറിയിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. മാധ്യമ പ്രക്ഷേപണ പൊതുസമ്പർക്ക രംഗങ്ങളിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് നിയമനം. ഗവർണറുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ഒഴിഞ്ഞു. ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകിയ ശേഷമാണ് അദ്ദേഹം കൌൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 15 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. അതേസമയം പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത്, പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ, യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ 33 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏക്കന സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട് ഫിഡേറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡേ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഷർഷ ബക്കർ 2-ാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത് 3-ാം സ്ഥാനവും നേടി. ദേശീയ മത്സരത്തിൽ ഇവർ കേരളത്തെ പ്രതിനിധീകരിക്കും. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിയൂരിലെ KP ഭാസ്കരൻ എന്ന പന്നിയൂർ ഭാസി നിര്യാതനായി. 85 വയസ്സായിരുന്നു. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. കൊല്ലം കടയ്ക്കലിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു. തുടയന്നൂർ വിളന്തറയിലെ സഞ്ജീവാണ് മരിച്ചത്. രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് തിരിച്ചു കയറി. കടക്കലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് സഞ്ജീവിനെ പുറത്തെടുത്തത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ മെഹറിനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28 ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ കുട്ടി കുഴഞ്ഞുവീണുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പുകടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്ന് പിടിച്ച മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിനെ കടിയേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 1 കിലോയോളം കഞ്ചാവുമായി ഒളവണ സ്വദേശി മുഷാരുദ്ദിനെ കോഴിക്കോട് നല്ലളം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. 15 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 930 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊല്ലം ഇരവിപുരത്ത് MDMA തട്ടാമല സ്വദേശി സീതാലി എന്നയാളും പിടിയിലായി. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ

ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും നടത്തും. ഇന്നലെ ദിനാചരണത്തിന്റെ ഭാഗമായി BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചർച്ച ചെയ്തു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമ പിടിയിലായി. പറവൂർ സ്വദേശി ജിബിയാണ് പിടിയിലായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യവാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ, അനന്തപുരിയിലേക്ക് വീണ്ടും സ്വാഗതം. ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ഇനി ഇന്നത്തെ ചോദ്യം. ആംഗ്ലിക്കൻ സഭയുടെ 1400 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കാന്റർബറി ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ വനിത ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആംഗ്ലിക്കൻ സഭയുടെ 1400 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കാന്റർബറി ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ വനിത ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരമറിയാം 8 മണിക്കുള്ള FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കാർഷിക മേഖലാ വാർത്തകൾ. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് വിവിധ കാർഷിക കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നവോത്ഥൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPVI ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോകാർഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഓട്ടോകാഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോകാർഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായുള്ള അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായി പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര്, ലസ്സി, ഫ്ലേവേർഡ് മിൽക്ക്, കുക്കീസ്, നെയ്യ്, സിപ്പപ്പ് എന്നീ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ മാസം 10 രജിസ്ട്രേഷൻ അവസാനിക്കുന്നതാണ്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ 8086623621 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRT റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പ്രത്യേക പരിശീലനം ഈ മാസം 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. വിളവെടുപ്പ്, വിവിധയിനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർക്കും കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്കും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 6238092175. കാർഷിക നിർദ്ദേശം ഇനി പറയുന്നു. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൌകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക്

0: ം നേടിയ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ 1861 May 7 ജനിച്ചത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ രചിച്ച അദ്ദേഹം ലോകം കണ്ട മികച്ച എഴുത്തുകാരിലും ദാർശനികരിലും ഒരാളാണ്. തന്റെ വിഖ്യാത കൃതിയായ ഗീതാഞ്ജലിയിലൂടെ ഭാരതീയ സാഹിത്യത്തെ അദ്ദേഹം ആഗോളതലത്തിൽ അടയാളപ്പെടുത്തി. ശാന്തിനികേതൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠനരീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ആധുനിക ഇലക്ട്രോണിക്സ് ലോകത്തെ ഭീമനായ സോണി കോർപ്പറേഷൻ 1946 May 7 ജപ്പാനിൽ സ്ഥാപിതമായത്. അക്കിയോ മോർത്തയും മസാരു ഇബുക്കയും ചേർന്നാണ് ടോക്കിയോയിൽ ഈ കമ്പനിക്ക് തുടക്കം കുറിച്ചത്. ട്രാൻസിസ്റ്റർ റേഡിയോകൾ, വാക്മാൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലൂടെ സോണി ആഗോള വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ജപ്പാന്റെ സാമ്പത്തിക വളർച്ചയിൽ ഈ കമ്പനി വലിയ പങ്കുവഹിച്ചു. ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് യാത്രാക്കപ്പലായ ലുസിറ്റാനിയ ജർമ്മൻ സമുദ്രസേന ആക്രമിച്ചു തകർത്തത് 1915 May 7 1200 യാത്രക്കാർ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. ഇതിൽ അമേരിക്കൻ പൌരന്മാരും ഉൾപ്പെട്ടിരുന്നു. ഈ സംഭവം അമേരിക്കയെ ജർമ്മനിക്കെതിരെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളിലൊന്നാണ്. യുദ്ധചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ കപ്പൽ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ലോകപ്രശസ്ത സംഗീതജ്ഞൻ ലുഡ്വിഗ് വാൻ ബീഥോവൻ തന്റെ ഐതിഹാസികമായ 9th Symphony ആദ്യമായി വിയന്നയിൽ അവതരിപ്പിച്ചത് 1824 May 7 പൂർണമായും കേൾവിശക്തി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ബീഥോവൻ ഈ സംഗീത വിസ്മയം ചിട്ടപ്പെടുത്തിയത് എന്നത് ചരിത്രത്തിലെ വിസ്മയകരമായ വസ്തുതയാണ്. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നായി ഇത് ഇന്നും വാഴ്ത്തപ്പെടുന്നു. ലോകപ്രശസ്ത റഷ്യൻ സംഗീത സംവിധായകനായ പീറ്റർ ചൈക്കോവ്സ്കി 1840 May 7 ജനിച്ചത്. സ്വാൻ ലേക്ക്, ദ നട്ട് ക്രാക്കർ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ബാലേ സംഗീതങ്ങൾ ഇന്നും ലോകപ്രശസ്തമാണ്. റഷ്യൻ ക്ലാസിക്കൽ സംഗീതത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. വൈകാരികമായ ആഴവും മെലഡിയും നിറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലി സംഗീത പ്രേമികൾക്ക് വലിയൊരു വിരുന്നാണ്. പ്രശസ്തനായ ഭാരതീയ സംസ്കൃത പണ്ഡിതനും നിയമവിദഗ്ധനുമായിരുന്ന P.V. Kane 1880 May 7 ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതിയായ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര ഇന്ത്യൻ നിയമചരിത്രത്തിലെയും ആചാരങ്ങളിലെയും ഏറ്റവും വലിയ ആധികാരിക രേഖയായി കണക്കാക്കപ്പെടുന്നു. ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യമാദരിച്ച ചുരുക്കം പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പുരാതന ഭാരതീയ പൈതൃകത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിൽ അദ്ദേഹം വലിയ വിജയം നേടി. മുംബൈ നഗരത്തിന്റെ സാംസ്കാരിക അടയാളമായിരുന്ന ട്രാമുകൾ തങ്ങളുടെ അവസാന യാത്ര നടത്തിയത് 1964 May 7 1874 കുതിരകൾ വലിക്കുന്ന ട്രാമുകളായി തുടങ്ങിയ ഈ യാത്ര പിന്നീട് വൈദ്യുതിയിലേക്ക് മാറിയിരുന്നു. നഗരത്തിലെ തിരക്കേറിയ യാത്രാ ആവശ്യങ്ങൾക്കായി ദശാബ്ദങ്ങളോളം ട്രാമുകൾ മികച്ച സേവനം നൽകി. ആധുനിക ഗതാഗത സംവിധാനങ്ങൾ വന്നതോടെയാണ് ഈ പ്രിയപ്പെട്ട വാഹനം നിരത്തൊഴിഞ്ഞത്. ഇന്ത്യയിലെ പ്രധാന ജലസേചന പദ്ധതികളുടെയും അണക്കെട്ടുകളുടെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ പലപ്പോഴും മെയ് മാസങ്ങളിലെ വേനൽക്കാലത്താണ് ആസൂത്രണം ചെയ്യാറുള്ളത്. രാജ്യത്തെ കർഷകർക്ക് ആശ്വാസമേകുന്ന ജലസേചന കനാലുകളുടെ വിപുലീകരണം ഈ സമയത്ത് ചർച്ചയാകാറുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള കാർഷിക നയങ്ങളിൽ ജലമാനേജ്മെന്റിന് മുൻതൂക്കം നൽകുന്നു. ഗംഗ, ഗോദാവരി തുടങ്ങിയ നദികളിലെ ജലവിനിയോഗത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ ഈ കാലയളവിൽ നടക്കാറുണ്ട്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി 1960 May 7 ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. അതിശൈത്യവും കഠിനമായ ഭൂപ്രകൃതിയും വകവയ്ക്കാതെ സൈന്യത്തിന് വേണ്ട ഗതാഗത സൌകര്യങ്ങൾ ഒരുക്കാൻ ഈ വിഭാഗം പ്രവർത്തിക്കുന്നു. അതിർത്തി സുരക്ഷയ്ക്കും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുന്നതിനും ഇവർ നൽകുന്ന സേവനം മഹത്തരമാണ്.
1: ചരിത്രത്തിൽ ഇന്ന്
2: ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12 ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9 4 9 5 9 6 4 3 2 1

9 4 9 6 5 9 6 3 2 1 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 9 6 3 2 1 അതിഥി ചലച്ചിത്ര താരം സോന നായർ. ഇനി കേൾക്കാം യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം അഗ്രജൻ.

0: തിരുവനന്തപുരിയിൽ ഇപ്പോൾ ആരണ്യകം ആയുരാരോഗ്യം.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ

0: ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ചിക്കൻ പോക്സ് ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: ചിക്കൻ പോക്സ് ഉണ്ടാകാൻ കാരണമാകുന്ന വൈറസ് വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഹെർപ്പസ് വൈറസ് കുടുംബത്തിൽപ്പെടുന്ന ഒരു DNA വൈറസ് ആണ്. മനുഷ്യരാണ് ഈ വൈറസിന്റെ പ്രധാന വാസസ്ഥലം. ഒരിക്കൽ ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗം സുഖപ്പെട്ട ശേഷവും അത് നാഡി ഗാംഗ്ലിയകളിൽ നിശ്ചല അവസ്ഥയിൽ തുടരാൻ കഴിയും. പിന്നീട് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഈ വൈറസ് വീണ്ടും സജീവമാകുമ്പോൾ ഹെർപ്പസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്ന രോഗമായി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ചിക്കൻ പോക്സ് വളരെ പെട്ടെന്ന് പകരുന്ന ഒരു രോഗമാണ്. രോഗബാധിതനായ വ്യക്തിയുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും പുറപ്പെടുന്ന ചെറിയ തുള്ളികളിലൂടെയും അതുപോലെ തന്നെ ത്വക്കിലുണ്ടാകുന്ന പുണ്ണുകളിലെ ദ്രവവുമായി നേരിട്ട് സമ്പർക്കത്തിലൂടെയും വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുന്നു. ഒരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ രോഗം പകരാനുള്ള കഴിവുണ്ടാകും. സാധാരണയായി എല്ലാ പുണ്ണുകളിലും വരണ്ട് ക്രസ്റ്റ് രൂപപ്പെടുന്നതുവരെ രോഗം പകരാൻ സാധ്യത തുടരുന്നു. അതിനാൽ വീട്ടിലോ സ്കൂളിലോ ഒരാൾക്ക് രോഗം വന്നാൽ അടുത്ത സമ്പർക്കത്തിലുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ രോഗം പകരാൻ സാധ്യതയുണ്ട്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധാരണയായി 10 മുതൽ 21 ദിവസം വരെ സമയമെടുക്കുന്നു. ഇതിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നു. ഈ സമയത്ത് വൈറസ് ശരീരത്തിൽ റെപ്ലിക്കേഷൻ നടത്തി പിന്നീട് രക്തത്തിലൂടെ വിവിധ അവയവങ്ങളിലേക്കും ത്വക്കിലേക്കും വ്യാപിക്കുന്നു. ചിക്കൻ പോക്സിന്റെ പ്രധാന ലക്ഷണം ത്വക്കിൽ കാണുന്ന പുണ്ണുകളാണ്. എന്നാൽ പുണ്ണുകൾ ഉണ്ടാകുന്നതിനു മുമ്പ് പലരിലും ചെറിയ പനി, തലവേദന, ശരീരക്ഷീണം, ഭക്ഷണ രുചിക്കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. തുടർന്ന് ത്വക്കിൽ ചെറിയ ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവ പിന്നീട് ചെറിയ ഉയർച്ചകളായി മാറുകയും പിന്നീട് വെള്ളം നിറഞ്ഞ വെസിക്കിൾസ് ആയി മാറുകയും ചെയ്യുന്നു. ഈ വെസിക്കിൾസ് പസ്റ്റ്യൂൾസ് ആയി മാറി അവസാനം ക്രസ്റ്റായി വരണ്ടുപോകുന്നു. ചിക്കൻ പോക്സിന്റെ ഒരു പ്രധാന സവിശേഷത ഒരേ സമയത്ത് വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള ലീഷൻസ് ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ്. പുണ്ണുകൾ സാധാരണയായി ആദ്യം മുഖത്തും നെഞ്ചിലും പുറംഭാഗത്തും തുടങ്ങുകയും പിന്നീട് ശരീരമൊട്ടാകെ വ്യാപിക്കുകയും ചെയ്യുന്നു. ചില രോഗികളിൽ 200 മുതൽ 500 വരെ ലീഷൻസ് ഉണ്ടാകാം. പലപ്പോഴും ഈ പുണ്ണുകൾക്ക് ശക്തമായ ഇച്ചിങ് അഥവാ ചൊറിച്ചിലുണ്ടാകും. വൈറസ് സാധാരണയായി റെസ്പിറേറ്ററി മ്യൂക്കോസ വഴിയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പൊതുവെ കുട്ടികളിൽ ചിക്കൻ പോക്സ് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഏറ്റവും സാധാരണമായ കോംപ്ലിക്കേഷൻ ത്വക്കിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ന്യൂമോണിയ, എൻസെഫലൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് മുതിർന്നവരിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള രോഗികളിലും ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രോഗനിർണയം സാധാരണയായി ക്ലിനിക്കൽ എക്സാമിനേഷൻ കൊണ്ടുതന്നെ സാധ്യമാകുന്നു. രോഗത്തിന്റെ പ്രത്യേകതയുള്ള വെസിക്കുലാർ റാഷസ്, അതായത് കുമിളകൾ പോലെയുള്ളത് കണ്ടാൽ തന്നെ ഡോക്ടർമാർക്ക് രോഗം തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലബോറട്ടറി ടെസ്റ്റ് ഉപയോഗിച്ച് രോഗം സ്ഥിരീകരിക്കാം. വെസിക്കുലാർ ഫ്ലൂയിഡിൽ PCR പരിശോധന നടത്തുകയോ സീറോളജിക്കൽ ആന്റിബോഡി ടെസ്റ്റ് ഉപയോഗിക്കുകയോ ചെയ്യാം. പനി നിയന്ത്രിക്കാൻ അനുയോജ്യമായ മരുന്നുകൾ നൽകാം. ചൊറിച്ചിൽ കുറയ്ക്കാൻ പുറമേ പോരട്ടുന്ന മരുന്നുകൾ ഉപയോഗിക്കാം. ചില സാഹചര്യങ്ങളിൽ ആന്റി വൈറൽ മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് മുതിർന്നവരിലും ഗർഭിണികളിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള രോഗികളിലും ഇത് ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കും. ചിക്കൻ പോക്സ് ഉള്ളപ്പോൾ ചില മുൻകരുതലുകൾ പാലിക്കേണ്ടതാണ്. രോഗമുള്ള വ്യക്തി വീട്ടിൽ തന്നെ വിശ്രമിക്കണം. പുണ്ണുകൾ ചുരണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അതിലൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശുചിത്വം പാലിക്കുകയും വ്യക്തിപരമായ വസ്തുക്കൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുകയും ചെയ്യണം. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം വാരിസെല്ല വാക്സിനേഷനാണ്. ഈ വാക്സിൻ സാധാരണയായി 2 ഡോസുകളായി നൽകുന്നു. വാക്സിനേഷൻ ലഭിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ രോഗം വന്നാലും വളരെ ലഘുവായ രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ചിക്കൻ പോക്സ് ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ

എസ് എൽ പുരം ആനന്ദിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി. ചിത്രയും വേണുഗോപാലും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ആലില കുരുവികൾ. ഇനി ജയചന്ദ്രനും മാധുരിയും പാടിയത് കേൾക്കാം. ചിത്രം കാട്ടിരുവി. ഗാനരചന എ പി ഗോപാലൻ, സംഗീതം ജി ദേവരാജൻ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: യേശുദാസ് പാടിയ ഗാനം, ചിത്രം കാര്യം കാണാനൊരു കള്ളച്ചിരി.

0: തൊഴിൽ ദർശനം.
1: റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡിൽ ഫിനാൻസ് അസിസ്റ്റന്റ്മാരുടെ 5 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡൽഹിയിലും ഉത്തരാഖണ്ഡിലുമുള്ള ഓഫീസുകളിലും പ്രോജക്റ്റുകളിലുമായിരിക്കും നിയമനം. യോഗ്യത 55% മാർക്കോടെയുള്ള ബികോം, എംകോം അല്ലെങ്കിൽ CA, CMA. 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പിയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 8. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി May 14.
2: വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.ircon.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.ircon.org.
1: മണിപ്പൂരിലെ ഇംഫാലിലുള്ള സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫസർ 3, അസോസിയേറ്റ് 13, അസിസ്റ്റന്റ് പ്രൊഫസർ 6. വിഷയങ്ങൾ വെറ്റിനറി, ഗൈനക് ആൻഡ് ഒബ്സ്റ്റെട്രിക്സ്, അനിമൽ ന്യൂട്രീഷ്യൻ, വെറ്റിനറി ഫിസിയോളജി, വെറ്റിനറി ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി, വെറ്റിനറി മൈക്രോബയോളജി, വെറ്റിനറി സർജറി ആൻഡ് റേഡിയോളജി, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, അനിമൽ ജെനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗ്, വെറ്റിനറി മെഡിസിൻ, വെറ്റിനറി ബയോ കെമിസ്ട്രി, വെറ്റിനറി അനാട്ടമി, വെറ്റിനറി പാരാസിറ്റോളജി, വെറ്റിനറി പബ്ലിക് ഹെൽത്ത്. അപേക്ഷാ ഫീസ്: വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 1000 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 10. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cau.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cau.ac.in. ചെന്നൈയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമെറ്റിക്കൽ സയൻസിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനി ഒഴിവ് 2. യോഗ്യത 2023-24-25 വർഷങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദവും ഇംഗ്ലീഷ് പരിജ്ഞാനവും. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. സിസ്റ്റം ട്രെയിനി ഒഴിവ് 1. യോഗ്യത 60% മാർക്കോടെ ഫിസിക്സ്, മാത്തമെറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദം അല്ലെങ്കിൽ 60% മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ്, ECE, EE, IT എഞ്ചിനീയറിംഗ് ബിരുദം. യോഗ്യത 2023-24-25 വർഷങ്ങളിൽ നേടിയതായിരിക്കണം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. മറ്റ് തസ്തികകളും ഒഴിവും. പ്രോജക്ട് അസോസിയേറ്റ് ഗ്രേഡ് 1, പ്രോജക്ട് അസിസ്റ്റന്റ് 3. അപേക്ഷ ഇമെയിൽ മുഖേന അയക്കണം. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.imsc.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.imsc.res.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 10. തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ജൂനിയർ റിസർച്ച് ഫെലോ ആകാൻ അവസരം. 2 ഒഴിവുണ്ട്. യോഗ്യത ലൈഫ് സയൻസിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ബിരുദാനന്തര ബിരുദവും CSIR, UGC, നെറ്റ്, DBT, BET, ഗേറ്റ് സ്കോറും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 11. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rgcb.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rgcb.res.in. ഝാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മെക്കോൺ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ പ്രോജക്ടുകളിലായി 103 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അഡീഷണൽ എഞ്ചിനീയർ 24, ഡെപ്യൂട്ടി എഞ്ചിനീയർ 47, അസിസ്റ്റന്റ് എഞ്ചിനീയർ 20, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് 4, അഡീഷണൽ എക്സിക്യൂട്ടീവ് 2, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 4. യോഗ്യത BE, BTEC, BSc, MSc, ഡിപ്ലോമയും ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയവും. അപേക്ഷാ ഫീസ് 500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://careers.mecconlimited.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://careers.mecconlimited.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 11.
0: തൊഴിൽ ദർശനം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: Good English.
5: Good morning, dear listeners. I'm Dr. Jinju S., Assistant Professor of English, University College, Trivandrum. Today, we are going to add some real flavor and color to your English. We are going to talk about idioms and phrasal verbs, those magical expressions that make your speech sound natural and professional. First, let's look at the difference between the two. എന്താണ് ഇഡിയം? അൻ ഇഡിയം ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വേർ ദ മീനിങ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ ലിറ്ററൽ മീനിങ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ വേർഡ്. ഓരോ വാക്കിൻ്റെയും അർത്ഥം നേരിട്ട് നോക്കിയാൽ നമുക്ക് ഈ ശൈലികളുടെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഇഡിയം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് ദി ഇഡിയം അണ്ടർ ദ വെദർ. വെൻ യു സേ യുവർ ഫീലിംഗ് അണ്ടർ ദ വെദർ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ വെദർ ഓർ ദ ക്ലൈമറ്റ്. It just means that you're feeling unwell. Under the weather എന്ന ശൈലിക്ക് കാലാവസ്ഥയുമായി ഒരു ബന്ധവുമില്ല. സുഖമില്ലായ്മ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. And what is a phrasal verb? A phrasal verb is a combination of a verb and a preposition or adverb that creates a new meaning. For example, call off, as in the wedding was called off at the last minute due to some misunderstanding. Call off എന്നതിനർത്ഥം ഒഴിവാക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നാണ്. വൈ ഷുഡ് വി യൂസ് ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ്? ബിക്കോസ് ഗുഡ് ഇംഗ്ലീഷ് ഇസ്ന്റ് ജസ്റ്റ് അബൌട്ട് ബീയിങ് കറക്റ്റ്, ഇറ്റ്സ് അബൌട്ട് ബീയിങ് ഇൻട്രസ്റ്റിംഗ്. ഫ്രേസസ് ലൈക്ക് ലുക്കിംഗ് ഫോർവേർഡ് ടു മീറ്റിംഗ് യു സൗണ്ട് മച്ച് വാർമർ ദൻ എ സിംപിൾ വെയ്റ്റിംഗ് ടു മീറ്റ് യു. വെൻ യു യൂസ് ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് കറക്റ്റ്ലി, പീപ്പിൾ ഡോണ്ട് ജസ്റ്റ് ലിസൺ ടു യു, ദേ എൻജോയ് ലിസണിംഗ് ടു യു. ടുഡേ I will share the most useful ones that Indian speakers love to use. Let's start with a few common idioms. Number 1. Let the cat out of the bag. It means to accidentally reveal a secret. Let the cat out of the bag എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം അബദ്ധത്തിൽ ഒരു രഹസ്യം വെളിപ്പെടുത്തുക അല്ലെങ്കിൽ രഹസ്യം പുറത്താക്കുക എന്നാണ്. For example, we planned a surprise birthday party for him, but his little sister let the cat out of the bag. Number 2. Hit the books. It means to study hard. Kadhinamayi padikkuka ennaana idinte artham. For example, exams are near, so I have to hit the books tonight. Number 3. Piece of cake. This idiom refers to something that is very easy.
0: Valare eluppamulla karyam ennaana idinte artham.
5: For example, the English test was a piece of cake for me. Number 4. Burn the midnight oil. It means to work or study late into the night.
0: രാത്രി വൈകി ഇരുന്ന് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം.
5: For example, I had to burn the midnight oil to submit my assignment before the deadline. Number 5. Once in a blue moon. It means very rarely.
0: വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം.
5: ഫോർ എക്സാമ്പിൾ, മൈ കസിൻസ് വിസിറ്റ് മീ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആസ് ദേ ലിവ് എബ്രോഡ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ യൂസ്ഫുൾ ഫ്രേസൽ വേർബ്സ്. നമ്പർ 1. ലുക്ക് ഫോർവേർഡ് ടു. ഇറ്റ് മീൻസ് ടു ഫീൽ എക്സൈറ്റഡ് അബൌട്ട് സംതിങ് ഇൻ ദ ഫ്യൂച്ചർ. സന്തോഷത്തോടെ ഒന്നിനായി കാത്തിരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ ആം ലുക്കിംഗ് ഫോർവേർഡ് ടു മൈ ട്രിപ്പ് ടു ഊട്ടി നെക്സ്റ്റ് മന്ത്. നമ്പർ 2. ഗിവ് അപ്പ്. It means to stop trying or to quit. തോറ്റു പിന്മാറുക എന്നാണ് ഇതിനർത്ഥം. For example, never give up on learning English as it will be of great advantage to you. Number 3. Catch up with. It means to meet someone after a long time.
0: കുറേ കാലത്തിന് ശേഷം ആരെയെങ്കിലും കാണുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്.
5: For example, we plan to catch up with old friends during the summer vacation. Number 4. Run out of. It means to exhaust your supply.
0: ഒരു സാധനം തീർന്നു പോവുക എന്നാണ് ഇതിന്റെ അർത്ഥം.
5: ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ. ആൻഡ് ഫൈനലി നമ്പർ 5. ബ്രിങ് അപ്പ്.
0: ഇറ്റ് മീൻസ് ടു മെൻഷൻ ഓർ റേസ് എ ടോപ്പിക്. ഒരു കാര്യം ചർച്ചയ്ക്ക് വെക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ ബ്രോട്ട് അപ്പ് ദ ഇഷ്യൂ ഓഫ് ലേറ്റ് ഡെലിവറീസ് അറ്റ് ദ മീറ്റിംഗ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇവ ഉപയോഗിക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം നേരിട്ടെടുക്കരുത്. ഇഫ് യു സേ ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ദി ഐസ് വൈൽ പോയിന്റിംഗ് അറ്റ് ആക്ച്വൽ ഐസ്, പീപ്പിൾ വിൽ ബി കൺഫ്യൂസ്ഡ്. ബൈ ദ വേ, ബ്രേക്ക് ദി ഐസ് ഇസ് എൻ ഇഡിയം ദാറ്റ് മീൻസ് ടു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ ആൻഡ് മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ. ആസ് ഇൻ, ദ ടീച്ചർ ആസ്ക്ഡ് അസ് ടു സിംഗ് എ സോങ് ഇൻ ഹർ ഫസ്റ്റ് ക്ലാസ് ടു ബ്രേക്ക് ദി ഐസ്. റിമെമ്പർ, idioms and phrasal verbs are like spices in cooking. A little goes a long way. You don't need them in every sentence. Start with one or two and watch your English become more lively and confident. Keep adding color to your language and keep practicing. This is Jinju signing off. Goodbye.
4: Good English.
6: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല, കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: അടുത്ത ഗാനം പൊന്നും പൂവും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് P. ഭാസ്കരൻ, ഈണം നൽകിയത് K. രാഘവൻ.

കൂടെ കല്ലുവെട്ടുഴിക്കക്കരെ നിന്നുടെ വെള്ളി വളക്കിലുക്കം നിന്റെ വെള്ളി വളക്കിലുക്കം പിന്നെ പുള്ളിക്കുയിലിന്റെ കൊഞ്ചല് പോലൊരു പെണ്ണിന്റെ മുളക്കം ഒരു പഞ്ചാര മുളക്കം കല്ലുവെട്ടാങ്കുഴിക്കക്കരെ നിന്നുടെ വെള്ളി വളക്കിലുക്കം നിന്റെ വെള്ളി വളക്കിലുക്കം പിന്നെ പുള്ളിക്കുയിലിന്റെ കൊഞ്ചല് പോലൊരു പെണ്ണിന്റെ മുളക്കം ഒരു പഞ്ചാര മുളക്കം.

കഴിച്ചു, മലർ മെത്തയാക്കി കഴിച്ചു. പട്ടാമ്പിപ്പുഴത്തിട്ടുകൾ ചന്ദ്രിക പട്ടുവിരിക്കുമ്പോ, പൂമ്പട്ടുവിരിക്കുമ്പോ, എത്ര എത്ര രാവുകൾ നാമതു മെത്തയാക്കി കഴിച്ചു, മലർ മെത്തയാക്കി.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: യേശുദാസും ജാനകിയും പാടിയത് ചിത്രം പറന്നു പറന്നു പറന്നു.

0: നമസ്തേ അനന്തപുരിയിലേക്ക് തിരിച്ചെത്താം. FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് വെറ്റിക്കഴകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റുകൾ നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് വിജയ് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. 40 പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 നിയമനമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡി ഗല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിന്നൂരിലെ KP ഭാസ്കരൻ എന്ന പന്നിന്നൂർ ഭാസി നിര്യാതനായി. 85 വയസ്സായിരുന്നു. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പുകടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്നും പിടിച്ച മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിനെ കടിയേറ്റത്. ഐ ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൽ FC ആണ് പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരി. നമസ്തേ അനന്തപുരി.
1: ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം ഇതായിരുന്നു, ആംഗ്ലിക്കൻ സഭയുടെ 1400 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കാന്റർബറി ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ വനിത ആരാണ്? ശരിയുത്തരം, സാറാ മലാലി. ബ്രിട്ടീഷ് രാജാവിനെയും രാജ്ഞിയെയും വാഴിക്കാൻ ചുമതലപ്പെട്ടയാളായ കാന്റർബറി ആർച്ച് ബിഷപ്പ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഉപരിസഭയായ പ്രഭുസഭയിലെ അംഗവുമാണ്. ഇനി കേൾക്കാം കാലം സാക്ഷി.
0: ഡോക്ടർ സി വി രാമൻ രാമൻ എഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിന് 1930 നൊബേൽ സമ്മാനം നേടി. ഭൗതികശാസ്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടുന്ന ഏഷ്യക്കാരനാണ് ചന്ദ്രശേഖര വെങ്കടരാമൻ അഥവാ സി വി രാമൻ. 1888 തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ചന്ദ്രശേഖര വെങ്കടരാമൻ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പഠനത്തിൽ അദ്ദേഹം ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. 11-ാമത്തെ വയസ്സിൽ രാമൻ മെട്രിക്കുലേഷൻ 1-ാമനായി വിജയിച്ചു. 1903 മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ ചേർന്ന അദ്ദേഹം ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും 1-ാം സ്ഥാനം നേടി. 1921 യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ തുടർച്ചയായാണ് അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് 1928

0: പിന്നീട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കാൻ തുടങ്ങി. 1954 ഭാരതരത്നം പുരസ്കാരം നൽകി സി വി രാമനെ രാജ്യം ആദരിച്ചു. ഇന്ത്യൻ താളവാദ്യങ്ങളെപ്പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗവേഷണം നടത്തിയതും ഡോക്ടർ സി വി രാമനായിരുന്നു. 1970 നവംബർ 21 ഡോക്ടർ സി വി രാമൻ അന്തരിച്ചു. ഇന്ത്യയുടെ ശാസ്ത്ര ഗവേഷണ മേഖലയിലെ മുന്നേറ്റത്തിന് അടിത്തറയൊരുക്കിയ ഡോക്ടർ സി വി രാമന്റെ നാമം എന്നും അനശ്വരമായി നിലനിൽക്കുന്നു. കാലം സാക്ഷിയിൽ ഇന്ന് ഡോക്ടർ സി വി രാമന്റെ ശബ്ദം.
1: From times immemorial, the charm of flowers has captured humanity. Poets have sung their praises. A gift of flowers or an exchange of garlands is more eloquently expressive of human feelings than any words can be. Dame Nature has indeed endowed flowers with a multiplicity of attractions, an exquisitely beautiful form and structure, honey and perfume, and above all, lovely colors. Though flowers can be charming even if they have no color, the number of species of flowering plants known at the present time is about 250,000, far exceeding the sum total of all other species of plant life, even including such lowly forms of vegetation as algae, fungi and mosses. This overwhelming predominance of flowering plants is proof of the efficiency of flowers as agencies for the multiplication of the plant and the perpetuation of its species. The plant world thus provides us with a vast variety of floral material. Not satisfied, however, with the flowers as created by nature, man has sought to improve on her handiwork. By selection and crossing, new varieties have been developed, which flower more profusely, have larger blooms, and exhibit a wider range of colors and patterns of color.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ സി വി രാമന്റെ ശബ്ദം.
2: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: യേശുദാസ് പാടിയ ഗാനം ചിത്രം നിറകുടം. ഗാനരചന ബിജു തിരുമല, സംഗീതം ജയ വിജയം.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി June 5 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. വിശദവിവരങ്ങൾക്ക് 0471 2474720 2467728 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ 2010-2011 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ 2026 ജൂണിൽ നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഈ മാസം 11 വരെ ഫൈൻ കൂടാതെയും 100 രൂപ ഫൈനോടുകൂടിയും 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റായ www.ihrd.ac.in ഇതിൽ ലഭ്യമാണ്. കേരള സർക്കാർ സ്ഥാപനമായ IHRD 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്കുള്ള ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് അവസരമൊരുക്കുന്നു. ധനുവച്ചപുരം മുതൽ മഞ്ചേശ്വരം വരെയുള്ള 44 IHRD അപ്ലൈഡ് സയൻസ് കോഴ്സുകൾക്ക് മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 70 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അവർ ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഇന്റേൺഷിപ്പുകൾ നൽകിക്കൊണ്ടുള്ള ബൃഹത്തായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ് മുതൽ കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ വരെ എല്ലാ കോഴ്സുകളിലുമായി 117 വിഷയങ്ങളാണ് ഇന്റേൺഷിപ്പിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്തു നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഈ മാസം 13, 20, 27 തീയതികളിൽ രാവിലെ 11 തിരിക്കുന്ന ട്രെയിൻ പിറ്റേന്ന് പുലർച്ചെ 3 വേളാങ്കണ്ണിയിലെത്തും. വേളാങ്കണ്ണിയിൽ നിന്ന് 14, 21, 28 തീയതികളിൽ ഉച്ചയ്ക്ക് 12:45 തിരിച്ച് പിറ്റേന്ന് രാവിലെ 5:45 തിരുവനന്തപുരം സെൻട്രലിലെത്തും. പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ECG ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. 15 രാവിലെ 10 അഭിമുഖം നടത്തും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2260348.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകിയ ഗാനം സരോവരം എന്ന ചിത്രത്തിനുവേണ്ടി SP വെങ്കടേഷും ചിത്രയും പാടിയത്.
5: മൂവന്തി പെണ്ണിനു മുത്തണി മൂക്കുത്തി കൊണ്ടുവന്നാട്ടേ.
6: അപ്പടി ഇല്ലമ്മ, നാ പാടേ കേള്. തന്താന തന്താന തന്താന തന്താന താന തന്താന. പുരിതമ്മ,
7: ഒന്നുകൂടെ പാടിത്തരാമോ?
6: മൂവന്തി പെണ്ണിനെ മുത്തണി മൂക്കുത്തി കൊണ്ടുവന്നാട്ടേ.
7: ഓഹോ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: എന്റെ പ്രിയതമന് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഡോക്ടർ എം ജി സദാശിവന്റെ വരികൾക്ക് ഈണം നൽകിയത് ആൽബർട്ട് വിജയൻ, പാടിയത് യേശുദാസ്.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: കോളേജ് ബ്യൂട്ടി എന്ന ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയ ഗാനം, എം എസ് ബാബുരാജിന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയതാണ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
6: നോവൽ സഞ്ചാരം.
9: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
10: പങ്കുമ്മാനും പാച്ചുനായരും വലിയ ചങ്ങാതിമാരായിരുന്നു. ആ രണ്ടു കാരണവന്മാരുടെയും കൂടിച്ചേരലിൽ ഒരു തരം വൈരുദ്ധ്യവും ഉണ്ടായിരുന്നില്ല. ഒരാൾ മറ്റേയാളുടെ അഭിപ്രായങ്ങൾക്ക് സമ്മതം മൂളി. അവർക്ക് പറയാനും കേൾക്കാനും വളരെ ഉണ്ടായിരുന്നു. എല്ലാം പഴയ കഥകളാണെന്നു മാത്രം. പെൻഷൻ പറ്റിയ രണ്ടുദ്യോഗസ്ഥന്മാർ കൂടിയാൽ രണ്ടുപേർക്കും ഭൂതകാല പരാക്രമങ്ങളെപ്പറ്റി വളരെ പറയാനുണ്ടാവും. രണ്ടു കാരണവന്മാർ കൂടിയാൽ തറവാട്ടു മഹിമകളെപ്പറ്റിയും. എപ്പോഴും പങ്കുമ്മാനാണ് ആരംഭിക്കുന്നത്. നിറഞ്ഞ വെറ്റില തമ്പാച്ചിയിലേക്ക് കൈയിട്ടുകൊണ്ട് അദ്ദേഹം പറയും, അൾപ്പോകര തോൽപ്പിച്ചവനാ ഈ കുടുംബം ഉണ്ടാക്കിയത്. പരന്ത്രീസുകാരും സാമുദ്രിയും തമ്മിലുണ്ടായ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കഥ തുടങ്ങുകയായി. സാമുദ്രി അല്പം തളർന്നിരിക്കുമ്പോൾ ആൽബുക്കോർക്ക് പെരുമ്പടപ്പ് രാജാവിൻ്റെ സഹായത്തോടുകൂടി സാമുദ്രിയെ ആക്രമിച്ചതും 200 നായന്മാർ മാത്രമുണ്ടായിരുന്ന സാമുദ്രിയുടെ പട ചെറുത്തു നിന്നതും പങ്കുമ്മാൻ വിവരിക്കും. ആൽബുക്കോർക്ക് ഇന്ന് മുറി പറ്റി. അയാളുടെ 3 പടനായകന്മാർ മരിക്കുകയും ചെയ്തു. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ ഒരു നിഗൂഢ കാര്യം വെളിപ്പെടുത്തുന്നതുപോലെ തുടരും, ആ പടനായകന്മാരിൽ 2 കൊന്നത് എൻ്റെ കാരണവരാണ്. അന്നത്തെ പട കണ്ട് സന്തോഷിച്ച് സാമുദ്രിപ്പാട് ചാർത്തി തന്നതാണ് ആ കിഴക്കേ പാടം. 300 പാട്ടത്തിൻ്റെ നിലം, ഞങ്ങൾ കൊപ്പരക്കച്ചവടക്കാരൻ പോക്കറിന് വിറ്റ സ്ഥലം. പോക്കറ് അതുകൊണ്ട് ധാരാളം സമ്പാദിക്കുകയും ചെയ്തു. പാച്ചു നായർ ഇടപ്പോൾ തിരികെ കൊടുത്തു. സമ്പാദിക്കും, പങ്കുമാന് ഉത്സാഹം കയറി. ശ്രീത്വമുള്ള നിലമാണ്, തിരുവളയനാട്ടമ്മയുടെ തേരുവാഴ്ചയുണ്ട് അതിലെ, അറിയോ? ആഹാ, അങ്ങനെയുള്ള ഒരു കുടുംബമായിരുന്നു ഇത്. ഇന്നിങ്ങനെയായാലും പിന്നെ പാച്ചുനായരുടെ ഊഴമായി. അയാൾക്കുമുണ്ട് മുന്തിയ കഥകൾ പറയാൻ. ആ കുടുംബത്തിൻ്റെ മഹിമ ലന്തക്കാരുടെ കാലം മുതൽക്കേ തുടങ്ങുന്നു. വീരഭടന്മാരുടെ പാരമ്പര്യവുമുണ്ട്. അതൊക്കെ ഊതി വീർപ്പിച്ചു പറയാൻ തുടങ്ങും. ഭൂതകാല മഹിമകളിൽ ജീവിച്ചു പോന്ന ആ രണ്ടുപേരും ആയുഷ്കാലത്ത് ഒരു തൊഴിലിനും പോയിട്ടില്ല, പോകുകയുമില്ല. ഹാരാൻ്റെ മുറ്റമടിക്കുവാനായിട്ട് നാരായണ എന്നെ ആക്കിയിടല്ലേ എന്നാണ് പങ്കുമാൻ നിത്യവും പ്രാർത്ഥിക്കുന്നത്. പാച്ചുനായരും ഈ പ്രാർത്ഥനയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ആ രണ്ടു കുടുംബത്തിലെയും സ്വത്തുകൾ മാത്രം ഉറച്ചു നിന്നില്ല. അവ തൊഴിൽ ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യുന്നവരുടെ കൈകളിലേക്ക് ഒഴുകിപ്പോയി. പങ്കുമ്മാൻ്റെ കുടുംബത്തിൽ ജനസംഖ്യ കുറവാണ്. കുഞ്ചുകുട്ടിയും അമ്മയും പങ്കുമ്മാനും മാത്രമേ ഉള്ളൂ. വിറ്റും തിന്നും കുറേ കാലം കഴിയാം. പാച്ചുനായരുടെ കാര്യമാണ് കുഴപ്പം. 7 പെണ്ണ്, 3 ആണ്, 2 കിഴവികൾ, 9 കുട്ടികൾ. ഇത്രയും പേരുടെ ചെലവുകൾ നടക്കണം. ആരും തൊഴിൽ ചെയ്ത് ശീലിച്ചവരല്ല. തൊഴിൽ ചെയ്ത് കുടുംബത്തിന് അപമാനമൊന്നും വരുത്തിയിട്ടില്ല. പാച്ചുനായർക്ക് പുറമെ 2 ആണുങ്ങളാണുള്ളത്, 2 അനുജന്മാർ. ഒരാൾക്ക് പകിടകളിയും സംബന്ധവുമാണ് തൊഴിൽ. ഏച്ചപ്പൻ നായരെ മൂന്ന് ഭാര്യമാർ ഉപേക്ഷിച്ചു. നാലു ഭാര്യമാരെ ഏച്ചപ്പൻ നായർ ഉപേക്ഷിച്ച് ആ വെല്ലുവിളിക്ക് മറുപടി നൽകി. ഇപ്പോൾ എട്ടാമത്തെ ഭാര്യയാണ്. അഞ്ചു കൊല്ലമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല. ആ സ്ത്രീയാണ് അയാൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നത്.
9: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
7: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: നമസ്തേ അനന്തപുരി.
1: അനന്തപുരി എഫ് എം 101.9 ഇപ്പോൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
4: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
1: മനുഷ്യ മനസ്സിനെ ആഴത്തിൽ ചിന്തിച്ചു വർണ്ണിച്ച ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം ഉദയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: മനുഷ്യ മനസ്സിനെ ആഴത്തിൽ ചിന്തിച്ചു വർണ്ണിച്ച ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

0: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
1: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
2: ഇന്നീ പരിപാടിയിൽ കടിചക്രാസനം ചെയ്യുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കസ് ഗോപിനാഥൻ.
3: ആധുനിക കാലത്തെ ആഹാര രീതിയും ജീവിതക്രമങ്ങളും ചെറുപ്പക്കാരെ പോലും തടിയുള്ളവരാക്കി മാറ്റുന്നുണ്ട്. വണ്ണമുള്ളവരുടെ അരക്കെട്ടിലെ അമിതമായ കൊഴുപ്പ് അവരുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. ഇക്കാലത്ത് പുറം വേദനയും നടുവേദനയും വാർദ്ധക്യകാലത്തു മാത്രമല്ല ചെറുപ്പക്കാർക്കും സാധാരണമായിരിക്കുകയാണ്. ഇത്തരക്കാർക്ക് നട്ടെല്ലിന്റെ ആരോഗ്യക്കുറവാണ് പ്രധാന കാരണം. കടിചക്രാസനം ഇത് ചെയ്യുമ്പോൾ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം മന്ദത മാറി ഊർജ്ജസ്വലതയും ഉണ്ടാകുന്നു. സാധാരണ എല്ലാവർക്കും ചെയ്യാവുന്ന ലളിതമായ ഒരാസനമാണ്. സൗന്ദര്യം ആഗ്രഹിക്കുന്നവർ 3 മാസം ഇത് സ്ഥിരമായി പരിശീലിക്കുകയും ആഹാരക്രമവും ശീലിച്ചാൽ ഇതിന്റെ ഫലം ലഭിക്കുമെന്നത് ഉറപ്പാണ്. മനുഷ്യർ സാധാരണ കുറച്ചുനേരം ഒരിടത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട് എണീക്കുമ്പോൾ കൈകാലുകൾ വലിച്ചു നീട്ടുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. നമ്മൾ മിക്കവരും അതിരാവിലെ എഴുന്നേറ്റ ഉടനെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് തലയ്ക്ക് മുകളിലും വശത്തേക്കും കൊണ്ടുപോകാറില്ലേ? ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ വളർത്തുമൃഗങ്ങൾ പോലും ഇത്തരത്തിൽ കൈകാലുകൾ വലിച്ചു നീട്ടുന്നത് കണ്ടിട്ടുണ്ടാകും. ഇനി കടിചക്രാസന ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. യോഗ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പോടെ കാല് ചേർത്തോ അരയടി അകലത്തിലോ വെച്ച് നീണ്ടു നിവർന്ന് നിൽക്കുക. ഇരു കൈകളും ശരീരത്തിന്റെ ഇരുവശങ്ങളിലായി വെക്കുക. തുടർന്ന് ശ്വാസം സാവധാനം എടുത്തുകൊണ്ട് ഇരു കൈകളും അതാത് വശങ്ങളിലൂടെ മേൽപോട്ട് ഉയർത്തുക. രണ്ട് കൈപ്പത്തികളും ഭൂമിക്ക് സമാന്തരമാകുമ്പോൾ കൈപ്പത്തി മുകളിലോട്ട് തിരിച്ച് തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് കൈപ്പത്തികൾ കോർത്തു പിടിച്ച് കൈപ്പത്തി അതേപടി മലർത്തി മേലേക്ക് വലിച്ചു പിടിക്കുക. പിന്നെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കോർത്തുവെച്ച കൈകൾ വലതുവശത്തേക്ക് അരയ്ക്ക് മേൽഭാഗം വരെ താഴേക്ക് കൊണ്ടുവരിക. കൈമുട്ടുകളും കാൽമുട്ടുകളും വളയരുത്. കൈകൾ വശങ്ങളിലെ ചെവിയോട് ചേർന്നിരിക്കണം. അല്പം നേരം ആ സ്ഥിതിയിൽ തുടർന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിൽ വരിക. വിശ്രമശേഷം ഇടതുവശത്ത് ഇതുപോലെ ആവർത്തിക്കാം. നേരെ വശങ്ങളിലോട്ടാണ് വളയേണ്ടത്. മുമ്പോട്ടോ പുറകോട്ടോ വളയരുത്. തോളിനും കഴുത്തിനും ബലം കൊടുക്കരുത്. ദൃഷ്ടി നേരെ മുന്നിലേക്കാകണം. 2-3 ആവർത്തി ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ നിന്നോ ഇരുന്നോ കിടന്നോ വിശ്രമിക്കാം.
2: കടിചക്രാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കസ് ഗോപിനാഥൻ.
0: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം സമാപിക്കുന്നു.

നമസ്തേ അനന്തപുരിയിൽ ഇനി കേൾക്കാം ഉണ്ണിമേനോനും വാണി ജയറാമും പാടിയ ഗാനം. മുന്നേറ്റം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ശ്യാം ഈണം നൽകിയതാണ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: യേശുദാസ് പാടിയ ഗാനം, ചിത്രം കവാടം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ നമസ്തേ ആനന്ദപുരിയുടെ പ്രഭാത അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: സമയം 9 മണി. ഇനി 9:30 വരെ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ആരിവരാരിവരാരമ്മേ പൂളിയലങ്കാരി കിടിലം കിടിലം.

0: പരിചയമില്ലാത്ത ഒരാളിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല.
1: പരിചയമില്ലാത്ത ആള് ബർത്ത്ഡേ വിഷല്ലേ പറഞ്ഞത്?
0: നമുക്ക് അറിയണോ താരം അതുകൊണ്ട് പറഞ്ഞത്. സോറി
1: അയ്യോ, സോറിയുടെ ഒന്നും ആവശ്യമില്ല. സന്തോഷമായോ? അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ വെക്കേണ്ടത്? മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഏത് തിരുമുറ്റത്താണ് പോവാൻ ഉദ്ദേശിക്കുന്നത്? മക്കളെല്ലാരും കൂടി ഓടി ഈ തിരുമുറ്റത്ത് വന്നെങ്കിലല്ലേ. അപ്പോ എല്ലാവരും ഈ പിറന്നാളിന് മെയ് 10 എല്ലാവരും ആ തിരുമുറ്റത്ത് വരട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. ചില്ല് എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വിയുടെ വരികൾക്ക് MB ശ്രീനിവാസൻ ഇണം നൽകി യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം.

0: എന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഹലോ സന്ദേശഗാനത്തിലേക്ക്. ഞാൻ രേഖ രാജീവൻ, ഹരിപ്പാട്, ആലപ്പുഴ. ഞാൻ ആകാശവാണിയുടെ ആരാധികയാണ്. എനിക്ക് രണ്ട് പെൺമക്കളാണ്, പാറു, പവിത്ര. പവിത്ര നന്നായി മിമിക്രി ചെയ്യും. കൂടുതലും പക്ഷികൾ, മൃഗങ്ങൾ, അതിൽ കുയിൽ, കാക്ക എല്ലാം നന്നായി ചെയ്യും. വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും പവി വേണം. ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാമിൻ്റെ തിരക്കിലാണ്. സന്ദേശഗാനത്തിൽ അവളെ വിളിക്കണം. മെയ് 9 ബർത്ത്ഡേ ആണ്. സന്ദേശഗാനത്തിൽ അവളെ ഉൾപ്പെടുത്തി മിമിക്രി ചെയ്യിക്കണേ. കോളേജിലും സ്കൂളിലും ഒക്കെ മിമിക്രിക്ക് പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, പാറു അല്ലേ?
5: പാറു അല്ല,
4: പവിത്രയാണോ?
5: അതെ,
4: പവിത്രയാണ് ആക്ച്വലി വിളിച്ചത്. പക്ഷെ പെട്ടെന്ന് പാറുവിനെ ഓർമ്മ വന്നു. പവിത്ര, പവിത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് പറയാൻ വേണ്ടി വിളിച്ചതാ. പവിത്രയുടെ ബർത്ത്ഡേ വരുന്നല്ലേ ഉള്ളൂ, അതിലൊരു വിഷ് പറഞ്ഞാടോ. അത് ശരി, ആ താങ്ക് യു മുഴുവൻ അങ്ങ് പറ. അപ്പൊ ഈ ബർത്ത്ഡേ വിഷ് വിളിച്ച് പറഞ്ഞതിന് ഒരു ദുരുദ്ദേശമുണ്ട്. ഞാനിങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എനിക്ക് കാക്കയുടെയും കുയിലിന്റെയും അങ്ങനെ പല പല മെമിക്രികൾ കേൾക്കാം എന്നൊരു വിചാരിച്ച് വിളിച്ചതാണ്. ആ അപ്പൊ കാക്കയും കിളിയും കുയിലും ഒക്കെ പറന്നു വരട്ടെ. അതൊക്കെ പറയാം, ആദ്യം കാക്കയും കിളിയൊക്കെ വരട്ടെന്നേ. പേരൊക്കെ പറഞ്ഞുതരാം. അത് പറയാം, സത്യായിട്ടും പറയും. രേഖ രാജീവനാണ് സത്യം. പേര് പറയും. അമ്മാമ്മേ, ഞാൻ എന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഷ്ടമല്ലേ, മോശമല്ലേ? ഒന്നുമല്ലെങ്കിലും ഞാൻ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ. അത് ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് എന്റെ അല്ലേ. ആ എന്നിട്ടാണോ എന്നെ ഇങ്ങനെ തുരുതുരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പരിചയപ്പെട്ടില്ലേ നമ്മള്? ആ ഇപ്പൊ നമ്മള് പരിചയപ്പെട്ടില്ലേ? എന്നാലും ഇങ്ങനെ സ്കൂളിലും കോളേജിലും ഒക്കെ മിമിക്രിക്കൊക്കെ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ജാട പാടില്ല കേട്ടോ.
5: അത് വലിയ രീതിയിൽ ഞാൻ ചെയ്യത്തൊന്നുമില്ല, ചെറുതായിട്ട്.
4: അങ്ങനെ ചെറുതായിട്ട് ചെയ്യും, പക്ഷെ ആൾക്കാരെന്തോ എനിക്ക് സമ്മാനം തരുമെന്ന്. എങ്ങനെയാണോ? പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ മിമിക്രിക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ?
5: വേറൊരാളും കൂടെ വേണ്ടേ മിമിക്രിക്ക് കേറാനായിട്ട്? ഗേൾസ് വിഭാഗത്തിൽ ഞാൻ മാത്രമേ സ്കൂളിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടും. ജില്ലയിലും ജില്ലയിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് തേർഡ് അങ്ങനെ അങ്ങനെ.
4: ആ അത് കിട്ടിയില്ലേ?
5: കിട്ടി.
4: ആ കിട്ടിയ ഒരു ഐറ്റം പോരട്ടെ.
5: കുഴിന്റെ സന്ത് ചെയ്യാം. ഇനി പട്ടിക്ക് കല്ലേറ് കൊള്ളുമ്പോ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ അത് ചെയ്യാം. പിന്നെ ആടില്ലേ, ആട്, ആടിന്റെ കഴുത്തില് കയറ് കുരുങ്ങുമ്പോ ഒരു സൗണ്ട് ഉണ്ട്, അതും കൂടി ചെയ്യാം. ഞാനിവിടെ ആക്ച്വലി പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ട്യൂഷൻ കൊണ്ടിരിക്കും.
4: ആ അത് ഞാൻ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു, അവിടെ നിന്ന് ഒരു ചിരി ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അത് ആരാന്ന്?
5: അതെന്റെ ട്യൂഷൻ കുട്ടിയെ, വെക്കേഷൻ ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാരും വെക്കേഷന് അമ്മമാരെ വീട്ടിൽ പോയത്, അപ്പം ഇദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഇപ്പം ഇനി UKGയിലോട്ടാണ്, അപ്പോ ഇങ്ങനെ അക്ഷരങ്ങള് ഒന്നും തറവായിട്ടില്ല, അപ്പൊ അതിനു വേണ്ടി വന്നേക്കുവാ.
4: ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ പരീക്ഷകളൊക്കെ എന്തായി?
5: എന്റേത് ഇനി ലാബ് എക്സാമും കൂടി ഉള്ളൂ. തീരും.
4: അത് കഴിഞ്ഞ് എന്താ പരിപാടി?
5: അത് കഴിഞ്ഞ് നോക്കാനാണ് ആഗ്രഹം.
4: അപ്പോ ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു വർഷമാവട്ടെ, അല്ലെങ്കിൽ വരുന്ന വർഷങ്ങൾ ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന വർഷങ്ങളാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു, പിറന്നാൾ ആശംസകൾ. ഇത് ആരാന്നറിയണ്ടേ? ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ചതാ. അതെങ്ങനെയാ ഡൗട്ട് വരുന്നത്?
5: അമ്മ നേരത്തെ ആകാശവാണി വിളിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ ഞാനും വിളിച്ചിട്ടുണ്ട് ഒരു തവണ. ആകാശവാണി വിളിച്ചിട്ടുണ്ട്, അന്ന് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
4: ഇന്നിപ്പോ ഏത് പാട്ടാ പറയുന്നത്?
5: ഏതെങ്കിലും.
4: ആരാ ഇഷ്ടപ്പെട്ട പാട്ടുകാരി?
5: എനിക്ക് ശ്രേയാ ഘോഷാലിന്റെ ഇഷ്ടമാണ്.
4: അപ്പൊ ശ്രേയാ ഘോഷാലിന്റെ ഒരു പാട്ട് വെച്ചാലോ? ഏത് പാട്ട് വെക്കും?
5: ഹിന്ദി ഏതെങ്കിലും.
4: ഓക്കെ, ഹിന്ദിയിൽ ഏത് പാട്ട്?
5: കലങ്കം എന്ന സിനിമ ഉണ്ട്, അതിനകത്ത്

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണ്?

0: ദേശീയ ഒരു പാട്ടുണ്ടല്ലോ, ആലിയ ഭട്ടും വരുൺ ധവാനും.
1: ഖർമൂരേ പരദേശിയ.
0: അത് തന്നെ.
1: അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് പ്രീതം ചക്രവർത്തി ഈണം നൽകി. ശ്രേയ ഘോഷാലും വൈശാലിയും പാടിയ പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ പിറന്നാളും വരും വർഷങ്ങളും ഗംഭീരമാവട്ടെ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ആകാശവാണി ഹലോ സന്ദേശഗാനത്തിലേക്ക്. ഞാൻ ജലജ നാരായണൻ, തിരുവാർപ്പ്. എന്റെ മകൻ ഗൗതമന്റെ വിവാഹമാണ് ഈ വരുന്ന 10-ാം തീയതി. വധു കൃഷ്ണകൃപ, കരമന, തിരുവനന്തപുരം. ഈ പ്രോഗ്രാമിലൂടെ കൃപയെ വിളിക്കണം. കൃപ സാമാന്യം നല്ലൊരു പാട്ടുകാരിയാണ്. പറ്റുമെങ്കിൽ ഒരു പാട്ട് 4 വരിയെങ്കിലും പാടിക്കണം. ഇപ്പോൾ കാലടി ശങ്കര കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. സ്നേഹത്തോടെ, ജലജ നാരായണൻ. വിളിച്ചു നോക്കാം. ഹലോ.
6: ഹലോ,
5: കൃഷ്ണകൃപയാണോ? കൃഷ്ണകൃപ, ആദ്യം തന്നെ വിവാഹ മംഗളാശംസകൾ. പേടിച്ച് നിന്ന് കേൾക്കുന്നു. വിവാഹ മംഗളാശംസകൾ എന്ന് പറഞ്ഞപ്പോ 10-ാം തീയതിയേ വരുന്നുള്ളൂ. 10-ാം തീയതി വരാൻ പറ്റില്ല, അതുകൊണ്ട് ഫോണിൽ വിളിച്ചറിയിച്ചതാണ്. ആരാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പാട്ട് പാടണം. കൃപ ഒരു ഗംഭീര പാട്ടുകാരിയാണ്.

0: അറിയാലോ,
1: അല്ല, എന്റെ പാട്ടുകാരിയാണല്ലോ.
0: പാട്ടുകാരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പാട്ട് പാടണം.
1: ഞാൻ ഓഫീസിലാ.
0: അപ്പൊ കാലടി ശങ്കര കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എവിടെ കയറി?
1: ഞാന് പ്ലാനിംഗ് ബോർഡില്
0: ആണോ?
1: പ്ലാനിംഗ് ബോർഡില് കയറി.
0: ഞാൻ വിചാരിച്ചു
1: എന്താണായിട്ട് കയറുക?
0: ഈ ആഴ്ച ലീവൊക്കെ എടുത്ത് വീട്ടിലായിരിക്കുമെന്ന്. 10-ാം തീയതി അല്ലേ കല്യാണം?
1: അതെ,
0: അപ്പൊ എന്നു മുതലാ ലീവ്?
1: ഇത് ആരാ എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞ
0: ആ, ഒരു ജലജ നാരായണൻ അറിയാമോ, തിരുവാർപ്പുള്ള?
1: അറിയാം.
0: ആരാ?
1: എന്റെ ബുദ്ധിയുടെ അമ്മ.
0: ആ ജലജ നാരായണൻ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എൻ്റെ മോള് ഒരു പാട്ടുകാരിയാണ്, മോളെ വിളിച്ച് പാട്ട് പാടിക്കണം, വിവാഹ മംഗളാശംസ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഗൗതമിന്റെ അമ്മ സന്ദേശം അയച്ചു എന്ന് ആകാശവാണിക്ക്.
1: ശരി,
0: ഇതിപ്പോ ഉള്ളതാണോ ഇല്ലാത്തതാണോ? കരമന ഇന്ന് വഴുതക്കാട് വരെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. ആ, വഴുതക്കാടാണല്ലോ ആകാശവാണി ഇരിക്കുന്നത്. വെറുതെ ഒന്ന് ഇത് വഴി ഒന്ന് കയറി പോയാ മതിയല്ലോ, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയാൻ. ഓഫീസിലായതുകൊണ്ട് ഞാൻ പാടണമെന്ന് നിർബന്ധിക്കുന്നില്ല, പക്ഷെ ഇതൊരു പാട്ട് പരിപാടിയാണ്, അപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാൻ പറഞ്ഞാൽ ഏത് പാട്ട് വെക്കും? ആരുടെ? അതൊന്നും പിടികിട്ടാൻ പാടില്ലല്ലോ, പിടികിട്ട പുള്ളിയല്ലേ. ഇതിപ്പോ ഓഫീസിലാണെങ്കിലും രണ്ടുപേരി പാടുവോ? അപ്പൊ പിന്നെ പാട്ട് കേൾപ്പിക്കാൻ ഏത് പാട്ട് കേൾപ്പിക്കും? അങ്ങനെ പറഞ്ഞുകൂടാ, പാട്ട് പാടിത്തന്നില്ല, അപ്പൊ പാട്ട് പറയുമെങ്കിലും വേണം. അല്ലെങ്കിൽ ഈ പാട്ടുകാരെല്ലാം ഇങ്ങനെ ഒരു പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പാട്ട് മനസ്സിലുണ്ടെങ്കിലും ഒരെണ്ണം പോലും ആ സമയത്ത് ഓർമ്മ വരൂല. ആ, ഗൗതമൻ ഇപ്പൊ പാടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന പാട്ട് ഏതാ? അത് ഞാൻ വിശ്വസിച്ചില്ല. എന്നാലും പോട്ടെ, വേറൊരു പാട്ട് പറഞ്ഞോ. ആണോ? അത് ശരി. അപ്പൊ അത് കൗണ്ടർ ഇങ്ങോട്ട് ഒരെണ്ണം ഇടുമ്പോ അങ്ങോട്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കണ്ടേ? കൃപ കൃപ പോയാ. ആ, ഏത് പാട്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ഈ മൂളി നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പാടിത്തന്ന ഒരു പാട്ട്? ദേവകന്യക സൂര്യതമ്പുരു നീട്ടുന്നു, സൂര്യഗോകുലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു അല്ലേ? മഞ്ഞളാടുന്ന പൊൺവയിൽ മഞ്ഞുകോടിയൊടുക്കുന്നു, ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ട്. അപ്പോൾ ഒന്നുകൂടി ആശംസകൾ.
1: താങ്ക് യു.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
4: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
3: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 13,975 രൂപ നിരക്കിലും പവന് 240 രൂപ വർദ്ധിച്ച് 111,800 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്.

0: കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
2: പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ പേര് പിങ്കി. ഞാൻ താമസിക്കുന്നത് ശ്രീകാര്യം. ഞാൻ ഈ സന്ദേശം അയക്കുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്കാണ്. ആകാശവാണി ഈ മെസ്സേജ് ഒരു ഗിഫ്റ്റായി എൻ്റെ അച്ഛനെ വിളിച്ചറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛന് ഇഷ്ടമുള്ള പാട്ടും വെച്ചു കൊടുക്കണം. അച്ഛൻ്റെ പേര് മോഹനചന്ദ്രൻ നായർ. നമുക്ക് പിങ്കിയുടെ അച്ഛനെ വിളിച്ചു നോക്കാം. ഹലോ, ആ മോഹനചന്ദ്രൻ നായർ അല്ലേ? തിരക്കിലാണോ? തിരക്കിലല്ല എങ്കിൽ ഒരു വിവാഹ വാർഷികാശംസകൾ. ഞാൻ ഇച്ചിരി നേരത്തെ പറഞ്ഞേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ എടുക്കൂല. മെയ് 10-ാം തീയതി അല്ലേ? മെയ് 10-ാം തീയതി എന്താണ് ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്?
3: പ്രത്യേകിച്ചൊന്നുമില്ല.
2: പിങ്കിയും അമ്മയും അച്ഛനും അല്ലാതെ വേറെ എന്തൊക്കെയാണ്? എല്ലാവരും കൂടി ഒരാഘോഷം ഉണ്ടാവോ മെയ് 10-ാം തീയതി?
3: ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല.
2: ആ, എന്നാ പിങ്കി പ്ലാൻ ചെയ്തിട്ടുണ്ടോ
3: കേട്ടോ?
2: ആ, പിങ്കി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. അങ്ങനെ ആകാശവാണിന്ന് വിളിച്ചതാ ഇത്. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ ഞങ്ങള് വെക്കേണ്ടേ? എന്നാലും ഒരു പാട്ട്, വിവാഹ വാർഷികമൊക്കെ അല്ലേ. അയ്യോ, അത് എന്താണ്, പിരിഞ്ഞു പോകുമ്പോ ഉള്ള പാട്ടല്ലേ. എന്നാലും സാധാരണ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ് ആദ്യം കാണാൻ പോയ സിനിമ ഏതാന്ന് ചോദിക്കാറുണ്ട്. ആ, അമ്മയെ കാണാൻ എന്ന് പറയുന്ന സിനിമയിൽ ഏത് പാട്ട് വെക്കണം?
3: അതൊന്നും ഇപ്പൊ ഓർമ്മയില്ല സാർ, 83-ലെ കാര്യമല്ലേ. ആണ് ഇഷ്ടപ്പെട്ട ഒരു കുഴപ്പമില്ല.
2: ഏത് തിയേറ്ററിലായിരുന്നു പോയത്?
3: അന്ന് ഇവിടെ ഞങ്ങളെ
2: ജനതാ തിയേറ്ററിലാണോ?
3: ജനതാ
2: തിയേറ്റർ ഇപ്പൊ ഇല്ലല്ലോ.
3: ഇല്ല ഇല്ല, അന്ന് ഞാൻ 83-ലെ കാര്യമാണ്
2: പറഞ്ഞത്.
3: ഇതിലൊന്നും എനിക്ക്, ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ CRPFലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പടം കാണാനും ബാക്കിയുള്ള കാര്യത്തൊന്നും വലിയ താല്പര്യമില്ല.
2: അങ്ങനെ അപ്പോ അമ്മയെ കാണാൻ എന്ന സിനിമയിലെ മധുര 17 കാരി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ പാട്ട് വെക്കാം.
3: ഓക്കെ.
2: പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
3: ആ

0: ഹലോ ആകാശവാണി, ഞാൻ ഷാജിദ AR, പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ താമസിക്കുന്നു. ആകാശവാണി എൻ്റെ ജീവശ്വാസമാണ്, അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഞാൻ നിന്നെ സമീപിക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹവുമായിട്ടാണ്. എൻ്റെ അനിയത്തി ആശാലത എന്ന ആശ ടീച്ചറെ ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്താമോ? തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുടുംബസമേതം സ്ഥിരതാമസമാക്കിയ അവർ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിന്നും സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ഇപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. കുടുംബജീവിതത്തോടൊപ്പം ഔദ്യോഗിക ജീവിതവും കലാജീവിതവും ഒരുപോലെ ആസ്വദിക്കുന്ന അവർ MBS യൂത്ത് ക്വയറിൽ അംഗമാണ്. ഒരു നല്ല ഗായിക കൂടിയായ അവളെ രണ്ടുവരി പാടിക്കണം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ആശാലത ടീച്ചറാണോ? അതൊക്കെ പറയാം. ഞാൻ ഈ സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയ ആള് ഹിന്ദി ടീച്ചറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാട്ടൊക്കെ മറന്നുപോയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ഇപ്പൊ ഈ പാട്ടൊക്കെ കൈവശം ഉണ്ടോ അതോ മറന്നുപോയോ? അങ്ങനെ പറഞ്ഞു. എന്നാലും യൂത്ത് കെയറിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ, അതോ ഇപ്പോഴും ഉണ്ടോ? യൂത്ത് കെയറിൽ ഉണ്ടായിരുന്ന ആളൊന്നുമല്ല, പക്ഷെ പാട്ടൊക്കെ കേൾക്കുന്ന ആളാ. അപ്പോ പാട്ട് ഇപ്പൊ പോയിട്ടില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു രണ്ടു വരി കേട്ടാലോ? അതൊക്കെ പറഞ്ഞുതരാം. ഇങ്ങനെ ഗസ് അടിച്ചോണ്ടിരിക്കാതെ ഒരു പാട്ട് അങ്ങ് പാടിക്കഴിഞ്ഞാ എപ്പോ ഞാൻ പറയൂലേ ഇത് ആരാന്ന്. ഉള്ളതാവട്ടെ, കുട്ടികളടുത്തേ കിടന്ന് വിളിച്ച് വിളിച്ച് സ്വന്തം പിച്ചൊക്കെ മാറിയല്ലേ. അതെ, എനിക്കറിയാം. അപ്പൊ ഹിന്ദി ടീച്ചറായതുകൊണ്ട് ഹിന്ദി പാട്ടാണോ പാടാൻ
1: പോകുന്നത്?
0: അതോ ഇനി വിമൻസ് കോളേജിൽ പഠിച്ച ഏതെങ്കിലും കീർത്തനമാണോ പാടാൻ
1: പോകുന്നത്?
0: ഞാൻ പറഞ്ഞുതരും, സത്യമായിട്ടും
1: പറഞ്ഞുതരും.
0: അടിപൊളി. ജോഗില് കുറച്ചുകൂടി നേരം ജോഗി എന്ന് വിചാരിച്ചെന്ന്. അല്ല, അതിന്റെ കേൾക്കാൻ കുറച്ചുകൂടി ആസ്വാദ്യമായ ഭാഗം ചരണമല്ലേ, തുടർന്ന് അതും കൂടി പാടുമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാനുള്ള മോഹവും കൊണ്ടുവന്ന എന്റെ അടുത്ത് മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ട് എന്നെ പാടിത്തന്നതിൽ വലിയ സന്തോഷം. ഒരു ഷാജിദയെ അറിയാവോ? ഷാജിദ AR. ആ ചേച്ചി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്റെ അനിയത്തി ഇപ്പോ പാട്ടൊന്നും പാടാ.

0: ഇങ്ങനെ കറങ്ങി നടക്കാണ് അയാളെ പിടിച്ചു നിർത്തി പാടിക്കണമെന്ന്.
1: അത് ശരി. ആ ചേച്ചി ഇങ്ങനെ ഭയങ്കര ആരാധികയാണ് അയാളുടെ. പിന്നെ അയാൾ ഞാനും ഡിഗ്രിയുടെ ആർട്ടിസ്റ്റ് ആയിരുന്നു.
0: പിന്നെന്ത് പറ്റി?
1: പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയില്ല. വിഹൈക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല ആ സമയത്ത്. ജോലിയൊക്കെ ആയി പിന്നെ അങ്ങ്
0: അത് തുടരാൻ പറ്റിയില്ല,
1: പോവാൻ പറ്റിയില്ല.
0: അപ്പൊ എന്തായാലും പാട്ട് കൈവിട്ട് പോയിട്ടില്ല, കൈമോശം വന്നിട്ടില്ല. അപ്പൊ അത് വിടാതെ കൊണ്ടുപോകണം.
1: അതെ,
0: പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ലോ. അപ്പൊ കിട്ടുന്ന ആൾക്കാരിങ്ങനെ പാടാതിരുന്ന മോശമല്ലേ. ആഹാ, ചേച്ചി നമുക്ക് പാടിക്കാം. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. അപ്പോ ഏത് പാട്ടാ ഇന്ന് വെക്കേണ്ടേ?
1: മാതളപ്പൂ പോലെ. മാതളപ്പൂ പോലൊരു മനസ്സെന്നു കണ്ടു, ആരും കാണാതെ പൂച്ചൂടി ഞാനിന്നു പാടി. മുൻപ് അറിഞ്ഞപ്പം പെട്ടെന്ന് ഇതായി കേട്ടോ. ഞാൻ ചേട്ടൻ ഫ്രണ്ട് ആയിരിക്കും.
0: ഇത് ഫ്രണ്ടാണ്, ആകാശവാണി ആരുടെയാണ് സുഹൃത്തല്ലാത്തത്?
1: അയാളുടെ ഫ്രണ്ടാണ്.
0: ഈ തിടുക്കത്തിനിടയിലും ഈ സാധക കുറവിനിടയിലും ഞങ്ങൾക്ക് പാടിത്തരാൻ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തതിൽ സന്തോഷം. അപ്പൊ നമ്മള് ഈ പാട്ട് വെക്കാം. സ്വപ്നം എന്ന സിനിമയിലെ പാട്ടാണിത്. ഒ എൻ വിയുടെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകി ജാനകി പാടിയ പാട്ട്.
1: ചേച്ചിക്ക് വേണ്ടി ആയിക്കോട്ടെ, എന്റെ സായി ചേച്ചിക്ക് വേണ്ടി
0: ആയിക്കോട്ടെ.

0: സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ 9495964321, 9496593 1. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9496593 1. അതിഥി ചലച്ചിത്ര താരം സോന നായർ. ഒരു ഗാനം കൂടി കേൾക്കാം. ഇഷ്ടദാനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി. ഈണം നൽകിയത് മോഹൻ സിതാര.

0: ഇപ്പോൾ സമയം 11 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ചേരും. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ നേതൃത്വത്തിൽ യോഗം ചേരുക. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ മുന്നോടിയായി കേരളത്തിലെത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, PJ കുര്യൻ എന്നിവർ തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ

0: ഒന്നും പറയാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ. AICC നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പട്നയിലെ ഗാന്ധി മണ്ഡപത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേർ നിർമ്മിച്ച കെട്ടിടങ്ങൾ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിട്ടത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തി. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മാങ്ങ സീസണോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയേറിയതും സുരക്ഷിതവുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന. കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2026 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെ ഡൽഹിയിൽ. ഡൽഹി ഗവൺമെന്റും ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 35-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർ പങ്കെടുക്കും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.
1: ആകാശവാണി വിവിധ തരം ആധാരങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീറുമായി സംസാരിക്കുന്നത് PA ബിജു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. പ്രിയ ശ്രോതാക്കളുടെ പേരിൽ അഡ്വക്കേറ്റ് ജഹാംഗീറിനെ സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം.
2: നമുക്കിന്ന് ആധാരങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അസം പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വത്തിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ അവകാശരേഖയാണല്ലോ ആധാരം എന്ന് പറയുന്നത്.
3: അതെ.
2: അതൊരു നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് ഒരു ആധാരം കയ്യിൽ. പക്ഷേ ഈ ആധാരം ഇല്ലാത്ത എത്രയോ പേര് ഉണ്ട്. വിവിധ തരം ആധാരങ്ങൾ ഉണ്ടല്ലോ. ഇത്തരം ആധാരങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ ഒരു 45 മിനിറ്റ് സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പ്രധാന ആധാരങ്ങളുടെ ഒരു എത്ര ആധാരമുണ്ട്, പേരുകളെന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും ആധാരങ്ങൾ എന്ന് പറയുന്നപ്പം പലതരത്തിലുണ്ട്. ഇപ്പം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹങ്ങളിലും ഏറ്റവും പ്പെട്ട ഒന്നാണല്ലോ ഒരു വസ്തു സ്വന്തമായിട്ടുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അത് തീരാധാരം ശൈൽഡീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കൺസിഡറേഷൻ, ഒരു വില കൊടുത്ത് അവരുടെ പേരിലേക്ക് മേടിക്കുന്ന സാധനം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കൺസിഡറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. വിലയാധാരം തീരാധാരമാണ് അവരുടെ പേരിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛനമ്മമാർ മക്കൾക്ക് ഇഷ്ടത്തോടുകൂടി ദാനം ചെയ്യും. അതിനെയാണ് സെറ്റിൽമെൻ്റ് ഡീഡ് അതല്ലെങ്കിൽ ഇഷ്ടദാനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ഡീഡ് കൊടുക്കാം.
2: ഗിഫ്റ്റ് അതിന്
3: അതെ തന്നെ, അത് ദാനാധാരം എന്ന് പറയും. വിവാഹ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതാണ് വില്ലാണ്. അനന്തരാവകാശികൾക്ക് തൻ്റെ ആഫ്റ്റർ, തനിക്ക് ശേഷം, മരണശേഷം ഇതെങ്ങനെയൊക്കെ വീതിച്ച് കൊടുക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് അവരുടേതായ ഉണ്ടാക്കി വെക്കാം. ദാറ്റ്സ് വില്ല്. കാരണം അതിന് മരണപത്രം എന്നാണ് പറയുന്നത് മലയാളത്തിൽ. വിൽപത്രം. അപ്പം അതെല്ലാവരും വിൽപത്രം എന്ന്
2: പറയും. അതൊരു ആധാരമാണ്
3: തീർച്ചയായിട്ടും. പക്ഷെ അതുകൊണ്ടുള്ള നേട്ടമുണ്ട്. കാരണം അതിന് രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ മറ്റതുപോലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, അതിനൊക്കെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്
2: അടുത്ത പ്രധാനപ്പെട്ട, എനിക്ക് ഇപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കള് ചോദ്യം ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട്
3: തീർച്ചയായിട്ടും.
2: ഹലോ.
4: ഹലോ, നമസ്കാരം സാറേ.
2: നമസ്കാരം.
4: ഞാൻ സംശയം ചോദിക്കാനാ വിളിച്ചത്.
3: ചോദിച്ചോളൂ.
4: ഭാര്യയും ഭർത്താവിന്റെയും പേരിലുള്ള വസ്തു, അതിനെ വിൽപത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം അതിലൊരാളങ്ങ് മരിച്ചുപോയി. അപ്പം മറ്റേ ആളിനെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ?
3: രണ്ടുപേരും കൂടി ചേർ

0: ആർക്കാണോ ഇത് കൊടുക്കേണ്ടത് അവരുടെയും കൂടി സമ്മതത്തോടു കൂടി വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം മാത്രമേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. ഭാര്യയുടേത് അവരെങ്ങനെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഡിവിഷൻ നടക്കണം. തന്നെ അതിനകത്ത് ബില്ലിനകത്തൊരു കാര്യമുണ്ട്, ഒരു ഇതിനകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. ബില്ല് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ഒരാളിന് 540 രൂപ വെച്ച് അന്ന് രജിസ്ട്രേഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടു പേർക്കും കൂടി അന്ന് 1080 രൂപ മേടിച്ചിരിക്കും തന്നല്ലോ. അപ്പം ഭാര്യ മരിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുകയും പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതും കൂടി ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ നോക്കുമ്പോഴത്തേക്ക്
1: അല്ല, ചോദ്യം ശരിയായില്ല. ഭർത്താവിന്റെ പേരിലാണ് വസ്തു, പിന്നെ മക്കൾക്കൊക്കെ പിന്നെ വിൽപ്പത്ര വെച്ചിരിക്കുകയാണ്. അപ്പം ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെ പിന്നെ ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ പോകും?
0: ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ വിൽപ്പത്രത്തിൽ ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് മക്കൾക്ക് മാത്രമാണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഭാര്യയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഇത് വിൽപ്പത്രം എഴുതാതിരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും കൂട്ടായി അവകാശം വരും. ഇനി അതിൽ തന്നെ പറയാം, ഇതൊരു സിവിൽ റൈറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ സിവിൽ റൈറ്റ് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ഒരു തരത്തിൽ, ക്രിസ്ത്യൻ ആക്ട് അനുസരിച്ച് വേറൊരു തരത്തിൽ, മുസ്ലിംസിന് വേറൊരു തരത്തിലാണ്. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഏത് കാസ്റ്റ് വരുന്നു എന്ന് അറിയാത്തത് കൊണ്ട് എനിക്ക് വ്യക്തമായി പറയാനും പറ്റില്ല.
1: ഞാൻ
0: ക്രിസ്ത്യനാണ്. അതെ, അപ്പോ ക്രിസ്ത്യൻ അനുസരിച്ചാകുമ്പോഴത്തേക്കും സ്പെഷ്യൽ എന്റെ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെയും മറ്റു ചില കാര്യങ്ങളുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ്, ജനറലി വരുന്നതാണ്.
1: അപ്പം ഭർത്താവിന്റെ പേരിലുള്ള വസ്തു വിൽപ്പത്ര മരിച്ചുപോയാൽ പിന്നെ
0: ഭാര്യ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. മക്കൾക്ക് വില്ലെഴുതി വെച്ചിരിക്കല്ലേ, അപ്പൊ അതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ. അതെങ്ങനെ പറ്റും? അദ്ദേഹത്തിന്റെ മരണശേഷം ബില്ലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയില്ലേ?
2: മരണപത്രം അല്ലെങ്കിൽ വിൽപത്രം എന്ന് പറയുന്നത് മരണശേഷം നിലവിൽ വരുന്നു.
0: അപ്പൊ പിന്നെ അത്
2: നിലവിൽ വന്ന് കഴിഞ്ഞു. അത്
0: അതെ.
2: പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച അങ്ങ് അതിനൊരു മറുപടി പറഞ്ഞു, രണ്ടുപേരുടെയും അവകാശത്തിലുള്ളതാണെങ്കിൽ ഒരു പക്ഷേ 50-50 ആണെങ്കിൽ ഒരു 50% വേണമെങ്കിൽ ഇങ്ങേർക്ക് മാറ്റാൻ
0: പറ്റില്ല.
2: മറ്റേ 50% ഈ ആർക്ക് കൊടുത്തു അവരുടെ സമ്മതപ്രകാരം മാത്രമേ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ.
0: പക്ഷേ ഈ മരണത്തിന് ശേഷം എഫക്റ്റീവ് ആകുന്ന വിൽപത്രത്തിന് രണ്ട് തരത്തിലുണ്ട്. അതിനകത്ത് എത്രത്തോളം അതിനകത്ത് സീരിയസ്നെസ് എന്ന് പറയുന്നത്, രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഒരു വെള്ള പേപ്പറിൽ സാക്ഷികളുടെ സാന്നിധ്യം എഴുതിയാൽ പോലും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അതാണ് അതിന്റെ അകത്തുള്ള വരുന്നത്.
2: വിൽപത്രം വലിയ
0: വിലയാണ്.
2: അതെ, മാറ്റി എഴുതിയ ജീവിച്ചിരിക്കുമ്പോൾ പലതവണ മാറ്റി
0: എത്രത്തോളം. അതുകൊണ്ട് ഈ പലതരത്തിലുണ്ട് ചില
2: ക്ഷാമേഖലയിൽ. അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഒരു കബളിപ്പിക്കലൊക്കെ നടക്കാൻ സാധ്യതയില്ല,
0: നടക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഒരിക്കലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാള് തൻ്റെ മരണശേഷം മക്കൾ കിടന്ന് തമ്മിൽ അടിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും വില്ല് എഴുതരുത്. അവിടെയാണ് തർക്കം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരാൾ കൊണ്ടുവന്ന്
2: കോടതി
0: കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കിടക്കും. അതാണ് അപ്പൊ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ട് എഴുതി കൊടുക്കുക. തീരാധാരം
2: തന്നെ എഴുതി കൊടുത്താൽ പ്രശ്നമില്ല. മരണശേഷമേ നിലവിൽ
0: അല്ല, മറ്റേതാണെങ്കിലും മരണശേഷം മാത്രമേ
2: വരത്തുള്ളൂ. കാലശേഷം ഇന്നതുപോലെ എന്ന് പറഞ്ഞ് വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ.
0: അത് സെറ്റിൽമെന്റ് ആണ്. അവിടെയും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ. കാരണം ഇപ്പോ സീനിയർ സിറ്റിസൺസ് ആയിട്ട് പലരും വരും. 60-65 കഴിഞ്ഞാൽ എന്നെ നോക്കുമെന്ന് പറഞ്ഞാണ് ഏതെങ്കിലും മക്കളോട് സ്നേഹം കൂടി എഴുതുന്നത്. എന്നാൽ 65-ാമത്തെ വയസ്സിലോ 66-ാമത്തെ വയസ്സിലോ വേറെ ഏതെങ്കിലും മകൾ കൊണ്ടുപോയി അല്പം നല്ലതായിട്ട് നോക്കുമ്പോൾ സ്നേഹം അവിടെ കൂടും, ഉടനെ മറ്റത് ക്യാൻസൽ ചെയ്യും. അപ്പം മക്കൾ തമ്മിൽ അടിയായി. കരിച്ച എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുപോയിട്ട് അവള് ഇപ്പോൾ സൂചിപ്പിച്ച് എൻ്റെ അത് കട്ട് ചെയ്തു. ഉടനെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ
2: സ്വാധീനിച്ചു.
0: അപ്പോൾ അതുകൊണ്ട് അതും ഇന്ന് ഒരു പരിധി വരെ മക്കൾ തമ്മിൽ നല്ലവണ്ണം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്പം പൈസ ചിലവുണ്ടെങ്കിലും തീരാധാരം എഴുതിയും കൊടുക്കും.
2: ഇതിൽ വ്യക്തത ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. അവ്യക്തത ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ തമ്മിലടിക്കാനൊരു കാരണമായേക്കും
0: ഇത്. അതാണ്
2: അടുത്തൊരു ശ്രോതാവ്.
0: യെസ്,
2: ഹലോ.

0: ഹലോ.
1: ഹലോ സാർ, നമസ്കാരം. ഞാൻ കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്,
0: പറഞ്ഞോളൂ
1: ഗോപാലകൃഷ്ണൻ, വി പി
0: പറഞ്ഞോളൂ,
1: ഗോപാലകൃഷ്ണൻ.
0: ചോദിച്ചോളൂ.
1: ഹലോ സാറേ, എനിക്ക് ഒഴിവുകൂറിയ ആധാരത്തെ പറ്റിയാണ് ഒരു സംശയമുള്ളത്. അത് ഞാൻ എന്നത് 92 കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും തീരാധാരം പണയപ്പെടുത്തി ലോൺ എടുത്തു. അങ്ങനെ അത് 2004 അതായത് പുതുക്കി എടുക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കുക, അങ്ങനെ 2004 എടുത്തിരുന്നു. 2004 ഏറ്റവും ഒടുവിൽ എടുത്ത ലോണ് 2007 ക്ലോസ് ചെയ്തു. കേട്ടോ സാറേ, മഴ പെയ്യുന്നുണ്ട്.
0: പറഞ്ഞോളൂ.
1: 2007 ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മള് ആധാരം തിരിച്ചെടുത്തില്ല. അത് എടുക്കാത്തതിന്റെ കാരണം എന്നാ വെച്ചാല് 12 കഴിഞ്ഞാല് ഒഴിവുകൂറി എഴുതണ്ടെന്ന് അന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാതിരുന്നു. ഇപ്പൊ 2023 ഇപ്പൊ ആധാരം തിരിച്ചെടുത്തപ്പോ ഇനി ഒഴിവുകൂറി എഴുതണമെന്നുള്ളതാണ് എന്റെ ഒരു സംശയം.
0: അതായത് ഈ ഒഴിവുകുറി എന്ന് പറയുന്ന, ഒഴിവുമുറി എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് ബാങ്കിനാകുമ്പോഴത്തേക്ക് കേരള സർക്കാർ അവർക്ക് കോപ്പറേറ്റീവ് ബാങ്കിന് പ്രത്യേകമായ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഗഹാൻ എന്നാണ് പറയുന്നത്. ഗഹാൻ പതിക്കുന്നതിന് കേരളത്തിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രം ഒരു പ്രത്യേക അധികാരം കൊടുത്തിരുന്നതാണ്. അത് നേരത്തെ എന്ന് പറയുന്നത് ഒരു 2% ഫീസ്, ഒന്നും രജിസ്ട്രേഷനും ഒരു ഇതും വെച്ചിട്ട് കൊടുത്തിരുന്നു. ഇപ്പം ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അതും എടുത്തു കളഞ്ഞു ഗവൺമെന്റ്. ഇപ്പോൾ നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് വസ്തു കൊണ്ടുവന്ന് ലോൺ എടുക്കുമ്പോഴത്തേക്ക് അവരൊരു വെള്ള പേപ്പറിൽ നിങ്ങളെ ഒന്ന് ഒപ്പിട്ട് മേടിക്കുക, അല്ലാതെ അത് ഒരു വേറെ ഒരിടത്തും നിങ്ങൾ പോകുന്നില്ല. പക്ഷേ ഇതവർ അപ്പോഴെ തന്നെ ഓൺലൈൻ ചെയ്ത് കൺസേൺഡ് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് കൊടുക്കുകയും അവിടെയും പ്രത്യേക ഫീസൊന്നും മേടിക്കാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ.
1: എന്റെ ലോൺ എന്ന് പറഞ്ഞാൽ 2004 ലോൺ
0: അല്ല, പറയട്ടെ പറയട്ടെ ആ പറയട്ടെ, അത് തന്നെ. അപ്പൊ ഈ കേരള ഗവൺമെന്റ് ഇപ്പം അറിയാലോ, കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പം കേരള ബാങ്കായി, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. അപ്പൊ അതിനനുസരിച്ച് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നേരത്തെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ചെയ്യണമായിട്ട് വന്നു. മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പ്രമാണം അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അത് നീട്ടിക്കൊണ്ടുപോയി.
1: ഇപ്പം അങ്ങനെ പറഞ്ഞു 12 കഴിഞ്ഞാല് കുഴപ്പമില്ല, എഴുതേണ്ട കാര്യം മര്യാദെന്ന് പറഞ്ഞു.
0: എന്നാലും ഈ ഇത്തരം ഡോക്യുമെന്റുകളൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സാധനമല്ലേ. ബാങ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബാങ്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ പ്രമാണം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ മതി. അത് ബാങ്കുകാരോട് ചോദിക്കുക, പുതിയ റൂൾസ് അനുസരിച്ച് അത് വേണമെന്ന് ബാങ്കുകാർ പറയണമെങ്കിൽ ചെയ്യുക.
1: കാരണം നമ്മളിപ്പോ, ഞാൻ വേറൊരു സംശയം കൂടെ ചോദിക്കുക, കാരണം നമ്മൾ ചെക്ക് വഴി അല്ലെങ്കിൽ പ്രൊമിസറി നോട്ടിൽ ഒരാളോട് പണം വാങ്ങി ഒരു കാലാവധി വെച്ചു, അത് കഴിഞ്ഞ് 3 കഴിഞ്ഞാല് നമ്മളത് അവർ ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടെന്ന് ഒരു നിയമമുണ്ട്.
0: നിങ്ങളെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയും, മനസാക്ഷി കുത്തു വരത്തില്ലയോ?
1: അല്ല, ഞാനതല്ല, അതല്ല, അങ്ങനല്ല പറഞ്ഞത്, അങ്ങനെ കബളിപ്പിക്കാനല്ല പറഞ്ഞത്, ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു. അപ്പൊ അതുപോലെ തന്നെ ആയാലും ഇത് പണത്തിന്റെ ഇടപാടാണോ തീർന്നു, അങ്ങനെ അതുകൊണ്ട് അത് തീരുന്നില്ല അല്ലേ?
0: തീരുന്നില്ല, ബാധ്യതകൾ ബാധ്യതയായിട്ട് തന്നെ നിൽക്കും,
1: ബാധ്യതകളായിട്ട് തന്നെ കിടക്കും. ഓക്കെ, ഞാനെന്ന് വെച്ചാൽ മണി ട്രാൻസാക്ഷനിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു ട്രാൻസാക്ഷൻ നടന്നു അത് അല്ലെങ്കിൽ അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞ് 3 വരെ അത് ചോദിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നീട് ചോദിക്കാനാവാത്ത ഇല്ലെന്ന് കേട്ടിട്ടുണ്ട്.
0: അത് തന്നെ സാധാരണ. ഇതിനകത്ത് മറ്റൊന്നും പറയാനില്ല, നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാധ്യത നിലനിർത്താൻ പാടുണ്ടോ?
1: പറഞ്ഞല്ല ഒരിക്കലും നമ്മൾ, അല്ല അങ്ങനല്ല, ഒരിക്കലും നമ്മളത് കൊടുക്കാതിരിക്കും, അങ്ങനല്ല പറഞ്ഞത്, നിയമപരമായിട്ടൊരു വർഷം അങ്ങനെ. അതുകൊണ്ടാണ് ഈ ഞാൻ എന്തായാലും അത് വിശ്വസിച്ചത്, അതുകൊണ്ടാണ് 12 കഴിഞ്ഞ തീരും എന്നുള്ള ഒരു അങ്ങനെ വിചാരിച്ചു, അതേ ഉള്ളൂ.
0: എന്ന് കാലഹരണ, അത് തന്നെ കാലഹരണ നിയമം എന്ന് പറഞ്ഞു, അത് തന്നെ കാലഹരണ നിയമം എന്ന് പറഞ്ഞ നിയമത്തിലുണ്ട്. എങ്കിലും ഒരു കേസ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ബാധ്യത തിരിച്ചു കിട്ടുന്നതിന് അവർക്ക് കോടതിയിൽ പോകാനുള്ള റൈറ്റിനെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല.
1: അതെ അതെ, അല്ല ഞാൻ പറഞ്ഞത് ബാങ്കിന് ഞാൻ ഒരു പൈസ കൊടുക്കാനല്ല, 2007 നമ്മൾ ലോൺ അടച്ച് ക്ലോസ് ചെയ്തു, ഒരു പൈസ പോലും ബാങ്കിന് കൊടുക്കാനല്ല, പക്ഷെ നമ്മൾ ആധാരം എടുത്തില്ല എന്നുള്ള ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ.
0: അതെ,
1: ഈ 12 കൊണ്ട് തീരും എന്നുള്ളത് കൊണ്ട് മാത്രം.
0: പക്ഷെ ബാങ്കിന്റെ ഭരണസമിതികൾ മാറി മാറി വരും, മാറി മാറി വരുമ്പോ അവിടെ എന്തെങ്കിലും,
1: അതെ ഭരണസമിതിയിലല്ല അതിപ്പോ ആര് വരുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. 12 കൊണ്ട് നമ്മുടെ ഈ ഇത് എഴുതാതെ പറ്റത്തില്ല എന്നുള്ള അന്നത്തെ അന്ന് പറഞ്ഞിരുന്ന കാര്യം ഇന്നിപ്പോ നടക്കുകയല്ല.
0: അതെ അതെ, അതാ
2: സഹകരണ ബാങ്കുകളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ്.

0: അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ കേരള ബാങ്കിൽ വന്നപ്പോഴത്തേക്ക് നിയമങ്ങൾ ഒത്തിരി വ്യത്യാസം വന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. കാല നാട്ടിൽ തന്നെയാണെങ്കിലും നിയമങ്ങൾ മാറി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ മാറേണ്ടി
1: വരും.
0: ഈ അങ്ങ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു, ഒഴിമുറി ഒഴിവുമുറി എന്ന് പറഞ്ഞു. വസവന അതൊന്ന് വിശദീകരിക്കാമോ ശ്രോതാക്കളുടെ പേരിൽ?
1: അതെ, ഇപ്പോൾ അത് ഒഴിവുറി എന്ന് പറയുന്നത് സാധാരണ ഒന്നോ ഒന്നിൽ രണ്ടിലധികം ആൾക്കാർക്ക് ഒരു പുരയിടത്തിൽ ഒരു വസ്തുവിന്മേൽ എന്തെങ്കിലും ബാധ്യത വരികയും ഏതെങ്കിലും ഒരു കല്യാണ ആവശ്യത്തിനോ ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ മൊത്തത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശം കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇത്ര ഷെയർ ഇത്ര ഭാഗം എൻ്റെ അവകാശം ഞാൻ എൻ്റെ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് വിട്ടു നൽകുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 1% ഫീസും 1% രജിസ്ട്രേഷനും മാത്രമേ ഉള്ളൂ.
0: 1% ഫീസ് എന്ന് പറയുന്നത്
1: രജിസ്ട്രേഷൻ ഫീസ്.
0: രജിസ്ട്രേഷൻ മറ്റൊരു ശതമാനം.
1: മറ്റൊരു ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി.
0: സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്.
1: റിലീസ് ഡീഡിന് അങ്ങനെയുണ്ട്, മൊത്തത്തിൽ ടോട്ടൽ 2%.
0: അത് വളരെ കുറവാണ്. നമ്മൾ വിലയാധാരത്തിനാണെങ്കിൽ 10-12% ഒക്കെ
1: അല്ല, ഇപ്പം എല്ലാം ജനറലൈസ് ചെയ്തിട്ടുണ്ട്. 8-2 2000, അതായത് നമ്മൾ ഏകദേശം ഒരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ പഞ്ചായത്ത് ഏരിയയിൽ, കോർപ്പറേഷൻ ഏരിയയിൽ, മുനിസിപ്പാലിറ്റി ഏരിയയിൽ, അങ്ങനെ കോർപ്പറേഷനിൽ 13.5, മുനിസിപ്പാലിറ്റിയിൽ 12.5, മറ്റേതിന് 10 പഞ്ചായത്ത് ഏരിയയിൽ. ഇപ്പോൾ എല്ലാം റെഗുലറൈസ് ചെയ്തു. 8-2 8% വിലയാധാരത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസും.
0: അപ്പോൾ 10% നമ്മൾ വിലയുടെ 10% കൊടുക്കണം,
1: കൊടുക്കേണ്ടി വരും.
0: അതാണ്. അപ്പം വീണ്ടും അടുത്ത
1: ചോദ്യം.
0: ഹലോ ഹലോ ഹലോ പറഞ്ഞോളൂ.
2: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം.
2: എനിക്കൊരു സംശയം ചോദിക്കാനോ ഞാൻ വിളിച്ചത്.
1: പേരും സ്ഥലവും കൂടി പറയൂ.
2: എന്റെ പേര് ജാനകി, നെടുമ്പങ്ങാട്ടെന്നാണ് വിളിക്കുന്നത്. സാർ, എനിക്ക് സംശയം എന്താന്ന് വെച്ചാൽ, നമുക്ക് 15 സെന്റ് വസ്തു ഉണ്ട്.
1: ആയിക്കോട്ടെ.
2: ആ, ഈ 15 സെന്റ് 10 സെന്റ് മോളക്ക് എഴുതി കൊടുത്തിട്ടില്ല, എഴുതി കൊടുക്കണം. 5 സെന്റ് വീട് മോന്, കാലശേഷം മോൻ എന്നാണ് ഞങ്ങള് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനൊരു 200 രൂപ പത്രത്തില് 10 സെന്റ് അവളുടെ പേരില്, എന്റെ മോളുടെ പേരിലും, പിന്നെ 5 സെന്റ് വീട് എന്റെ മോന്റെ പേരിൽ, എന്റെ കാലശേഷം എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
1: അതാണ്, 200 രൂപ പത്രത്തിൽ നിങ്ങൾ ഒരു എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു പേർക്കും അവകാശം ഇന്ന ഇന്ന രീതിയിൽ ഉണ്ടാകണം എന്ന്. അതെ. എന്നാൽ അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അതെ തന്നെ. അപ്പം ഈ ഒരു അങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ അതിന് അതിൻ്റെതായ ഒരു വാലിഡിറ്റി ഉണ്ടാകും. അതല്ലാതെ നമ്മൾ വെറുതെ കടലാസിൽ എഴുതിയിരിക്കുന്ന ഒരു വില മാത്രമേ അതിനകത്തുണ്ടാകൂ. വസ്തുക്കൾക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫറൻസും എന്ത് ചെയ്യില്ല, ഇത്തരത്തിൽ നടക്കില്ല. ഇല്ല, സാക്ഷികള്. അതെ തന്നെ, വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് ഈ നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിലയാധാരമായിരുന്നാലും സെറ്റിൽമെന്റ് ആയിരുന്നാലും വില്ലായിരുന്നാലും അതുമായി ബന്ധ ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഡീഡുകളെല്ലാം എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാകൂ. ഈ പേപ്പർ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു വെണ്ടറെയോ ഒരു വക്കീലിനെയോ കണ്ടാല് ഏത് രീതിയിലാണോ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തരും. അതിനനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കൊടുക്കണം. അല്ലാതെ 200 രൂപ പത്രത്തിൽ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനം കൊണ്ടൊന്ന് സബ് രജിസ്ട്രാർ ഓഫീസ് രജിസ്റ്റർ ചെയ്താൽ നടപടിക്രമം അതല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതെ തന്നെ, അത് അവർ തന്നെ ചെയ്തു തരും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് ആ വസ്തുവിന്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കണം. ആ ഫെയർ വാല്യൂ അനുസരിച്ച് എത്ര രൂപയുടെ പത്രം വേണമെന്ന് പറയണം. പിന്നെ അത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. ഇതൊന്നും സാധാരണക്കാരായ നമ്മൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അത് ചെയ്യുന്ന വെണ്ടർമാരെയോ അല്ലെങ്കിൽ ഈ ഇപ്പൊ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ വക്കീലിനെയോ സമീപിക്കുക. അക്ഷയ കേന്ദ്രത്തിൽ തൊട്ടടുത്ത് അക്ഷയ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞാലും മതി. അവർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം നമുക്ക് തന്നെ സ്വയം ഒരു ഇപ്പം നമ്മൾ സൈറ്റിൽ കയറിയാൽ, എല്ലാ സബ് രജിസ്ട്രർമാരുടെയും സൈറ്റിൽ കയറിയാൽ നമുക്ക് തന്നെ സ്വന്തമായി എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, ഓൺലൈൻ ചെയ്യാം. പക്ഷെ അതിനകത്ത് എല്ലാ നടപടി

0: ക്രമങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ വസ്തു ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം കരമടച്ചെടുക്കണം, അതിന് ബാധ്യതയില്ല എന്ന് ഉറപ്പ് വരുത്തണം, അതിന്റെ മുൻ പ്രമാണങ്ങളെല്ലാം.
1: അതിന് ബാധ്യത അതിന്റെ പുറത്ത് ലോൺ എടുത്തിരിക്കുകയാണ്, ലോണൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിപ്പോ എന്റെ മോൾക്ക് പ്രമാണം ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വരുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനുള്ളത് അവനും കിട്ടണം, അവൾക്കുള്ളത് അവൾക്ക് കിട്ടണം എന്നുള്ള ഒരു തീരുമാനം.
0: ഓക്കെ സഹോദരി, അത് മനസ്സിലായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സബ് രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബാധ്യത മുക്തി നേടിയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പൊ ആ ബാധ്യത വെച്ചുകൊണ്ട് എന്റെ കാലശേഷം ഇന്നതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വില്ല് എഴുതി വെക്കാം. അല്ലാതെ 200 രൂപ അതിന് 200 രൂപ പത്രവും വേണ്ട, അതിനൊന്നും വേണ്ട. ഒരു ഒരു വെള്ള പേപ്പറിൽ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ എങ്ങനെ ഇത് 10 സെന്റ് എന്റെ മകൾക്കും 5 സെന്റ് എന്റെ കാലശേഷം എന്റെ മകനും കിട്ടണം എന്ന് പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതി രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ എഴുതി സൂക്ഷിച്ചാൽ അത് തന്നെ മതി, അതിന് പത്രം വേണ്ട. മതി മതി, അതിനാണ് നമ്മൾ വില്ല് എന്ന് പറയുന്നത്. വിൽപത്രം എന്ന് പറയുന്നത് അതാണ്. അതാ പറഞ്ഞ, ഇതിന് പ്രത്യേകമായ ഫോർമാറ്റ് ഇല്ല. മലയാളം നമ്മുടെ ഏത് ഭാഷയാണോ മാതൃഭാഷയായാൽ ആ മലയാള ഭാഷയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ കാര്യം വ്യക്തമാകുന്ന തരത്തിൽ എഴുതിയാൽ മതി. അതിന് പ്രത്യേകിച്ച് എന്താ പ്രത്യേകിച്ച് ഫോർമാറ്റുകളൊന്നും ഇല്ല. അതാ പറഞ്ഞത്, അതിന്റെ ഫോർമാറ്റ് അങ്ങനെയല്ല, അത് പത്രത്തിലല്ല എഴുതേണ്ടത്, വെറും പേപ്പറിലാ എഴുതി വെക്കണം. പിന്നെ സഹായത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ആധാരമെഴുത്തുകാരനെയോ ഒരു വക്കീലിനെയോ സമീപിക്കുന്നതിൽ തെറ്റില്ല. ഇതില് മറ്റ് ബാധ്യത ഇതൊന്നും വേണ്ട, അതൊക്കെ ഭാവിയിൽ മകളും മകനും കൂടെ തീർക്കും കേട്ടോ. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇത് നിങ്ങളുടെ കാലശേഷം ഇത് എങ്ങനെയൊക്കെ മാറ്റണം എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം ബില്ലിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. മതി മതി മതി. ഓക്കെ,
2: വസ്തു കൈമാറ്റവും വിൽപ്പത്രവും തമ്മിലുള്ള ഒരു ഒരു ഒരു വേർതിരിവിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്
0: അല്ലേ. അതെ,
2: വസ്തു കൈമാറണമെന്നുണ്ടെങ്കിൽ അതിലെ ബാധ്യതകൾ മുഴുവനും തീർന്നിരിക്കണം, നടപടിക്രമങ്ങൾ മുഴുവനും പാലിച്ചിരിക്കണം, അതിലൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. പക്ഷെ വിൽപ്പത്രമാണെങ്കിൽ എന്തു ബാധ്യത ഉണ്ടെങ്കിലും വേണ്ട, ഞാൻ എൻ്റെ ഇംഗിതം അറിയിക്കുന്നു, കാലശേഷം അറിയിക്കുന്നു.
0: അപ്പോൾ അത് കാലശേഷം അത് ആർക്കാണോ അവരുടെ അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത്.
2: മക്കൾക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുമോ, അതോ വിൽപ്പത്രത്തിൽ മറ്റാൾക്ക് കൊടുത്തുകൂടെ?
0: കൊടുക്കാൻ കുഴപ്പമില്ല, മക്കൾ മാത്രമല്ല, നമുക്ക് അതിനകത്ത് മറ്റേ ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ക്ലാസ് 1 കാറ്റഗറി ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ കൊടുക്കാം. അതല്ലാതെ തന്നെ വിൽപ്പത്രം നമുക്ക് മറ്റൊരാൾക്ക്,
2: എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മീൻസ് എനിക്ക് വേറൊരാൾക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മറ്റൊരാൾക്കൊക്കെ കൊടുക്കാം, ഭാഗം വയ്ക്കാൻ പറ്റും,
0: തീർച്ചയായിട്ടും കൊടുക്കാം.
2: നമ്മൾ അതിനിടയ്ക്ക് അങ്ങ് സൂചിപ്പിച്ചു, വീണ്ടും ആൾക്കാർ ലൈനിലുണ്ട്. ഹലോ ഹലോ പറയുമോ? ഹലോ, റേഡിയോ ഒരല്പം മാറ്റി വെക്കാമോ, ശബ്ദമോ ഹൗളിംഗ് ഉണ്ട്, അതുകൊണ്ടാണ്.
0: ക്വസ്റ്റ്യൻ വ്യക്തമായില്ല, വ്യാജമായിട്ട് ചെയ്താലോ?
3: അല്ല, ഒരു ഒരാളും മരിച്ചുപോയി, അപ്പോ അയാള് ചെയ്യാത്ത ഒരു പ്രമാണം വ്യാജമായി ചെയ്തു, വ്യാജമായി ഒപ്പിട്ട് ഒരു പ്രമാണം നടത്തി, അതിനെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും സാർ?
0: ആള് മരണപ്പെട്ടു പോയോ?
3: അതെ.
0: അപ്പോൾ നിങ്ങളുടെ ചോദ്യം വ്യക്തമല്ല, എങ്കിലും ആള് മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തെന്നോ അതേ മരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേരത്തെ ചെയ്തു വെച്ചതാണോ? മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഡേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ ആൾ മാറാട്ടമാണെന്ന് കാണിച്ച് പരാതി കൊടുക്കാം. കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ മുതൽ കൊടുക്കാം. സബ് രജിസ്ട്രാറുള്ള ആദ്യമേ തന്നെ ബ്ലോക്ക് ചെയ്യണം, കരുത ഈ പ്രമാണം നടന്നിരിക്കുന്നത് യഥാർത്ഥ ആളുകളല്ല, അതിനാൾ മരണപ്പെട്ടു പോയി, മരണ സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട മറ്റു രേഖകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആദ്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹം തന്നെ പറയും കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ആദ്യമേ തന്നെ ആരാണോ അങ്ങനെ ചെയ്തത് അവർക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പറയും. അപ്പോൾ പോലീസ് FIR എടുക്കും. അങ്ങനെയാണ് ഈ കേസായിട്ട് വരുന്നത്.

0: അങ്ങനെ വരുമ്പോ ഇത് വ്യാജമായ ഒപ്പാണെന്നും എല്ലാം തെളിവ് ശേഖരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും സാർ.
1: അതെ, അങ്ങനെ ചെയ്യും. അതിന് പോലീസ് തന്നെ ചിലപ്പോൾ പറയും സിവിൽ സംബന്ധമായ കേസായതുകൊണ്ട് ഞാൻ ആൾമാറാട്ടം നടത്തിയതിന് കേസെടുക്കാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് കോടതിയിൽ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ അവർ പറയും.
0: അത്
1: ആ അതാ പറഞ്ഞ ഇത് അങ്ങനെ വരുന്ന ഒരു സാധ്യത നിങ്ങൾക്ക് ഈ ഈ വസ്തു വീണ്ടും ഈ കിട്ടിയയാള് വീണ്ടും തിരിമറി നടത്താതിരിക്കാൻ സബ് ഡിവിഷൻ ഓഫീസിൽ ബ്ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ആൾമാറാട്ടം നടത്തിയത് കണ്ടുപിടിക്കാൻ പോലീസിന് FIR എടുക്കാൻ പരാതി കൊടുക്കുക. അതോടൊപ്പം ഇതിന്റെ മറ്റു കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക. അങ്ങനെ ഒരേ സമയം തന്നെ ഈ മൂന്നിടത്തും നിങ്ങൾ ഇത് കൊടുക്കണം. അത് തന്നെ തീർച്ചയായിട്ടും. അതോടെ ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകുമ്പോൾ കൺസേൺഡ് വില്ലേജ് ഓഫീസിനും കൂടെ ഒരു പരാതി കൊടുക്കണം. കാര്യം ഇതിന്റെ മറ്റു കാര്യങ്ങൾ അതായത് കരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിലാണ്. അപ്പം ഒരേ സമയം വില്ലേജ് ഓഫീസിലും പോകണം, സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതിയിൽ പോകണം.
0: ഒരു സമയബന്ധിതമായിട്ട്
1: ഈ സിവിൽ കേസ് എന്നൊക്കെ അതില്ല, നിങ്ങൾ ഈ പോകാനും പരാതി കൊടുക്കാനുമുള്ള നിങ്ങളുടെ സ്പീഡിയാണ് ആക്ഷനാണ് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് റെമഡിക്ക് സാധ്യത.
2: ഇദ്ദേഹം പറഞ്ഞ ഒരു കേസിൽ പറഞ്ഞ പോലെ മരണത്തിന് മുമ്പുള്ള ഒരു ഡേറ്റ് ആണ് ഇട്ട് ട്രാൻസാക്ഷനെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവില്ലേ?
1: തീർച്ചയായിട്ടും.
2: പിന്നീട് അത് ഈ ആൾമാറാട്ടമാണെന്ന് തെളിയിക്കേണ്ടി വരും.
1: തെളിയിക്കേണ്ടി വരും. അപ്പം അത് കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർ അതിനെതിരെ അടുത്ത നടപടികളായിട്ട് വരും. അപ്പം അവർ ഇതെല്ലാം പറയാം
2: പണം കൊടുത്തവരുണ്ടോ?
1: അത് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതാണ്, ഇത് അവർ തെറ്റിദ്ധരിച്ചതാണ്. അപ്പം അതാണ് നമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ഇത് ചിലപ്പം ഈ കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻ്റ് ഇവർ വെളിയിൽ പറയുന്ന ആൾക്കാർക്ക് എന്ന് ചെയ്തെന്ന് അറിയാൻ പറ്റില്ല, ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായി അപ്പോൾ വ്യക്തമായ രേഖകളില്ലാതെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയാൽ അവിടെ ഇരിക്കുന്ന അടിയാധാരത്തിൻ്റെ കോപ്പിയൊന്നും അവർ കൊടുക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്, കരിച്ചാൽ അതിനകത്ത് കാലതാമസം എടുക്കില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം, വെളിയിൽ കിടന്ന് കളിക്കാനേ പറ്റും.
2: അപ്പം ഒരു തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ കാലതാമസം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പക്ഷേ കുറെ കാലമൊക്കെ മെനക്കെടേണ്ടി വരുമായിരിക്കും. ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം വസ്തുവിൻ്റെ ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ആധാരം സുരക്ഷിതമായി നമ്മൾ സൂക്ഷിക്കണം അല്ലേ, മറ്റൊരാളുടെ കയ്യിൽ പോകാൻ പറ്റും
1: എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ന് പലയിടത്തും പല പ്രമാണങ്ങളും കയ്യിലിരിക്കും, പെട്ടിയിലിരിക്കും, വസ്തു വല്ലോട്ടെയും കയ്യിലിരിക്കും. അപ്പോൾ പ്രമാണം മാത്രം പോരാ, കൈവശം കൂടി വേണം.
2: കൈവശം,
1: അതായത് പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വസ്തു നമ്മുടേതാണെന്ന് പറയാൻ പറ്റൂ.
2: പൊസിഷൻസ് അപ്പോൾ നമ്മൾ കരമടയ്ക്കുന്നതിൽ ശ്രദ്ധ വേണം, അതാണോ?
1: അത് മാത്രമല്ല, വസ്തു ബൗണ്ടറി കെട്ടി
2: തിരിച്ചിരിക്കാം, വേർതിരിച്ച്
1: നമ്മുടെ കൈവശമാണ്. അപ്പോൾ അവിടെ വേറൊരാൾ ഒരു അടകുടി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അവിടെ കയറി വേറെ ആരെങ്കിലും ഇതിട്ട് എൻ്റെ വസ്തുവാണെന്ന് പറഞ്ഞാൽ പിന്നെ കേസ് പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും വസ്തുക്കൾ എന്ന് പറയുന്നത്, അതാണ്, ഒരു വസ്തു മേടിച്ചാലും ആ വസ്തു മേടിച്ച് പ്രമാണം അതിർതിരിച്ച് അവരെ താമസിക്കുന്നയാൾ വാടകയാണെങ്കിൽ അവരെ ഒഴിപ്പിച്ചെടുക്കണം, യഥാർത്ഥ ആളിനെ മാറ്റിയെടുക്കണം. അല്ലാതെ വസ്തു എല്ലാം പ്രമാണം ചെയ്തിട്ട് ഞാൻ രണ്ടു മാസം കൂടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു മാസം താമസിച്ചിട്ട് പിന്നെ അവർ മാറിയില്ലെങ്കിൽ പിന്നെ അടുത്ത് കേസ് കൊടുക്കണ്ടേ? അതാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: മറ്റൊരാൾ നമ്മുടെ പേരിൽ നമ്മുടെ വസ്തുവിൽ കയറി കരമടച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ?
1: ആർക്കും കരം അടയ്ക്കാം, പക്ഷെ നമ്മുടെ പേര് ആരുടെ
2: പേരിൽ അടയ്ക്കാൻ പറ്റത്തുള്ളൂ.
1: ആരുടെ പേരിലാണോ അവിടെ ഉള്ളത്, തൻ്റെ പേര് ആരുടെ പേരിലാണോ അവരുടെ
2: പേരിൽ കരം അടയ്ക്കാൻ
1: പറ്റും. അതുകൊണ്ട് കരം വേറൊരാൾ അടയ്ക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ വസ്തു ചിലപ്പോൾ ഈ അടയ്ക്കുന്നയാളിൻ്റെ ഇത് അടുത്തായിരിക്കും, എന്താണ് പൊസിഷൻ ഉള്ളത്, മറ്റേ രേഖകളിൽ വേറൊരാളുടേതായിരിക്കും. അപ്പം അവർക്ക് ഇത് തർക്കം വരാതിരിക്കാനോ ദോഷം വരാതിരിക്കാനോ അതിങ്ങനെ അയാൾ
2: പുതുക്കിക്കൊണ്ടിരിക്കും.
1: എപ്പോഴെങ്കിലും ഇദ്ദേഹം വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്ര നാള് ഇത് നോക്കി നടത്തിയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാ, അതുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ 50% ഉണ്ടല്ലോ, എനിക്കൊരു 10% തരിക.
2: അങ്ങനെ അങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് പോകേണ്ടി വരും. അടുത്തൊരു ശ്രോതാവ്. ഹലോ.
3: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം
3: സാർ, എന്റെ പേര് അരുൺ എന്നാണ്, ഞാൻ തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചോളൂ
3: സാർ. എന്റെ നമസ്കാരം സാർ, എന്റെ ഒരു സംശയം, നമ്മള് പഴയ ആധാരങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ പണ്ടുകാലത്ത് എഴുതിയിട്ടുള്ള തീരാധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്ര തന്നെ സ്ഥലവും വടവിൽ കൂടുതൽ എന്നും പലപ്പോഴും എഴുതി രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ വടവിൽ കൂടുതൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
1: അളവിൽ കൂടുതൽ എന്നുള്ളതാണ്.
3: അതെ, അത് പലപ്പോഴും സാർ എന്റെ ഒരു സംശയം, നമ്മള് അളവിൽ കൂടുതലുള്ള വസ്തു, ഉദാഹരണത്തിന്

0: 65 സെന്റും വളരെ കൂടുതലെന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം 65 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന അതിരുകൾ മുട്ടിച്ചെടുക്കുമ്പോഴുള്ള വിസ്തീർണ്ണം കണക്കാക്കിയുള്ള സ്ഥലം.
1: അതെ,
0: അങ്ങനെയല്ലേ സാർ?
1: അതെ, അതിനകത്ത് പുറമ്പോക്ക് ഭൂമി കൂടി കാണും. അത് പുറമ്പോക്കൊന്ന് പ്രത്യേകിച്ച് പറയില്ല. പുറമ്പോക്കൊന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രമാണം പതിയത്തില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ അവർ പറയും, അപ്പം സബ് രജിസ്ട്രാർ അപ്പോഴെ തന്നെ വില്ലേജ് ഓഫീസർക്ക് പറയും ഇന്ന സ്ഥലത്ത് പ്രമാണം കക്ഷി തന്നെ ഒന്ന് പറയുകയാണ് പുറമ്പോക്കുണ്ടെന്ന്. അത് പോയി നോക്കിയിട്ട് ഇതുവരേക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ, നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലോ പതിച്ച് എന്ന് പറഞ്ഞിട്ട് അത് അപ്പം പുറമ്പോക്കൊന്നും എഴുതൂല. ഇതുപോലുള്ള ചില ന്യായങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ.
0: ആ സർ, അത് അനുബന്ധമായിട്ടുള്ള ഒരു സംശയം, പലപ്പോഴും നമ്മൾ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോക്കവരിന് വേണ്ടി സമർപ്പിക്കുമ്പോഴത്തേനും അപ്പോൾ ഉള്ള ഒരു എഫക്ട് എന്തായിരിക്കും? കാര്യം നമ്മളിപ്പോ പ്രമാണപ്രകാരം ആക്ച്വലി അതിനകത്ത് എഴുതിയിരിക്കുന്ന ഏരിയ സ്ഥലം മാത്രമാണോ നമുക്ക് പോക്കവര് ചെയ്ത് കിട്ടുന്നത്, അതോ ഈ വളവിൽ കൂടുതൽ എന്ന് പറയുന്ന ഏരിയ കണക്കാക്കി അതിന്റെ ഒരു കൃത്യത ഒന്ന് വ്യക്തത വരുത്താവോ സാർ? അത്
1: അതായത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് പ്രമാണത്തിൽ രണ്ട് തരത്തിലുള്ള സർവേ നമ്പറുകളുണ്ട്, ഓൾഡ് സർവേയും റീസർവേയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് സബ് ഡിവിഷനുണ്ട്. അപ്പൊ റീസർവേ നടന്ന സ്ഥലങ്ങളിൽ സബ് ഡിവിഷൻ വെച്ചിട്ട് പുറമ്പോക്കുകളെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥ പ്രമാണമാണ് അവിടെയൊക്കെ വരുന്നത്. അങ്ങനെയുള്ളതിൽ പോക്കുവരവ് തടസ്സമില്ല. റീസർവേ നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെയാണ് ഒരു പ്രമാണം നടന്നത് എങ്കിൽ ഓൾഡ് സർവേ വെച്ചാണെങ്കിൽ പോക്കുവരവിന് കാലതാമസം എടുക്കും. അവർ പറയും ഇത് റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ഈ വസ്തുവിൽ അഡീഷണലായിട്ട് കൂടി വസ്തു ഉണ്ട് എങ്കിൽ റീസർവേലെ അറിയാൻ പറ്റും, അല്പം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാസങ്ങളെടുത്തെന്നിരിക്കും.
0: അല്ല, റീസർവേ പൂർത്തിയായ ശേഷമാണ് നമ്മൾ വസ്തു മേടിക്കുന്നത്.
1: മേടിക്കുന്നതാണ് എങ്കിൽ അവിടെ പുറമ്പോക്കൊന്നും കാണില്ല, ഉള്ളത് കാണും. അപ്പൊ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അളവിൽ കൂടുതലൊന്നും കാണത്തില്ല, ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയാണോ അത് തന്നെ കാണാം. അത് നിങ്ങൾക്ക് പട്ടയം പിടിച്ച് കിട്ടുകയും ചെയ്യും.
2: ഇപ്പൊ റീസർവേ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന
1: സാറ്റലൈറ്റ്
2: സർവേ ആണ് നടക്കുന്നത്. വളരെ കൃത്യമായിരിക്കും എന്ന് തോന്നുന്നു, പഴയ പോലെ നമ്മൾ ചങ്ങല പിടിച്ചുള്ള സർവേ ഒന്നും അല്ലല്ലോ. അപ്പം ഈ കാര്യങ്ങളിൽ നമുക്ക് റിസർവേ പൂർത്തിയായതിനു ശേഷം നമുക്ക് പരാതി ഉണ്ടെങ്കിലൊക്കെ ബോധിപ്പിക്കുകയൊക്കെ ചെയ്യണമല്ലോ അല്ലേ?
1: കൊടുക്കാം, പക്ഷെ അതിനകത്ത് ഈ സിവിൽ സംബന്ധമായ ചില കാര്യങ്ങളിൽ ഈ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് തന്നെ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഒരു വസ്തു അളക്കാനായിട്ട് പോകുക, എൻ്റെ വസ്തുവിൽ 5 സെന്റ് സ്ഥലം കുറവുണ്ട്, എനിക്കത് അളന്ന് തിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഞാൻ റീസർവേയിൽ അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ആ അപേക്ഷ വെച്ചിട്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കും, ഞങ്ങൾ അളക്കാൻ വരുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം.
2: മിക്കവാറും അതിർത്തിയുള്ള മറ്റ്
1: തൊട്ടടുത്തുള്ള അതിൽ ആരെങ്കിലും ഒരാൾ ഒബ്ജെക്ഷൻ പറഞ്ഞാൽ അളവ് നടക്കില്ല. ഈ ഉദ്യോഗസ്ഥന്മാരാരും എന്ത് ചെയ്യും? റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ പരാതിയുള്ള ഒരു ഭൂമിയും അളക്കണ്ട, പരാതി അവർ തീർക്കട്ടെ. കരഞ്ഞ ഇവരിവിടെ നിന്ന് പോകും. ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ചിലപ്പം ഡെപ്യൂട്ടി തഹസീൽദാർ റാങ്കിലുള്ള ആൾക്കാരായിരിക്കും, റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിരിക്കും പോകുന്നത്, വില്ലേജ് ഓഫീസർ ചിലപ്പം പോകും. കരഞ്ഞ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു തർക്കം വന്നു അടി നടന്നാൽ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുള്ള സ്ഥലം തർക്കമുണ്ടെങ്കിൽ അതാണ് നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നത്. നോട്ടീസ് കൊടുത്തു എല്ലാവരും ഹാജരായിട്ടുണ്ടെങ്കിൽ മാത്രം ഇവർ പോകുന്നു അളക്കുന്നു. ആർക്കെങ്കിലും ഒരാൾ, അതാണ് ഇതിനകത്തുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഈ തടസ്സപ്പെടുത്താൻ പറ്റും. ആരെങ്കിലും ഒരാൾ എന്ന് പറയാം, സാറേ അവിടെ വരരുത്, ഞങ്ങൾക്ക് തർക്കമുണ്ട്.
2: പക്ഷെ പോലെ അനീതി അവിടെ നടക്കുന്നു.
1: പിന്നെ കോടതിയിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ
2: ചെല്ലുമ്പോൾ
1: പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സിവിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇടപെടത്തില്ല, ഗോ ടു കോർട്ട്.
2: അവൻ്റെ കോടതിയുടെ നിർദ്ദേശം വേണ്ടി വരും.
1: കോടതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് കാലതാമസം, മരിച്ചാലും കാര്യം നടക്കൂല എന്നുള്ള തരത്തിൽ ചിന്താഗതിയുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം,
2: പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ്. അപ്പം മനുഷ്യർ പരസ്പരം തർക്കങ്ങൾ തീർക്കുകയാണ് ഏറ്റവും
1: നല്ലത്.
2: നമുക്ക് അടുത്ത ശ്രാവ്. ഹലോ ആ ഹലോ പറയൂ.
1: നമസ്കാരം
3: സാറ്, ഞാൻ വിളിച്ചത് ഞാൻ ഒറ്റശ്ശേരം, തിരുവനന്തപുരം ജില്ല
1: ഒറ്റശ്ശേരം. ആ പറഞ്ഞോളൂ
3: സാർ. എന്റെ ഭാര്യ 4 സെന്റ് വസ്തുണ്ട്. ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി. അപ്പൊ അത് എന്റെ മോന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റും?
1: ഇത് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ചാണെങ്കിൽ ഭാര്യയുടെ വസ്തു മരിച്ചാൽ ഭർത്താവിന് കിട്ടും. ഭാര്യയുടെ വസ്തു മരിച്ചാൽ ഭർത്താവിന് കിട്ടും, ഭർത്താവിന് മക്കൾക്ക് എഴുതി കൊടുക്കാം.
3: നമ്മൾ ജന്തു തന്നെയാണ്. അപ്പൊ എന്റെ ഭാര്യ പേരിന് 4 സെന്റ് സ്ഥലമുണ്ട്. ഭാര്യ പഠിച്ചിട്ട് 8 വർഷമായി. അപ്പൊ അത് പിന്നെ എന്റെ മോന്റെ പേരിന് 2 സെന്റ് മോന്റെ പേരിന് എഴുതി കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. അത് എഴുതി കൊടുക്കാൻ പറ്റുമല്ലോ.
1: അത് തന്നെ, അത് നിങ്ങളുടെ പേരിലേക്ക് ആദ്യം എടുത്തിട്ട് നിങ്ങൾക്ക് മക്കൾക്ക് മകൻ എഴുതി കൊടുക്കുക. ഒരു മകനല്ലേ ഉള്ളൂ? ഒരു മകനേ ഉള്ളു. അല്ല, ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ഭാര്യയുടെ സ്വത്ത് മകന് തന്നെ കിട്ടും. ഇപ്പൊ നിങ്ങൾക്കാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് മകൻ എഴുതി കൊടുക്കാം. ഓക്കെ
3: അപ്പൊ ജില്ലാ ഓഫീസിലെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എടുത്തു, അതായത് പിന്നെ കണ്ട പേര് മാറിയതും കരം തീരുകയും പിന്നെ കൈവശ വാശും ബാക്കി സർട്ടിഫിക്കറ്റ് എടുത്ത്.
1: അത് തന്നെ, ഇതിനകത്ത് നമുക്ക് പുതുതായിട്ടൊരു പ്രമാണം ചെയ്യണമെന്നില്ല. കരിച്ച ഒരു പ്രമാണത്തിന്റെ ഒരു ഭാര്യയുടെ പേരിലാണ് ഈ വസ്തു. ഭാര്യ മരിച്ചു, ഭാര്യ മരണത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഭാര്യയുടെ വസ്തുവിലുള്ള അവകാശം ഞാൻ എൻ്റെ മകന് റിലീസ് ചെയ്ത് കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു ഒഴിമുറി മാത്രം കൊടുത്ത് പൈസ ചെലവില്ലാതെയും ചെയ്യാം. അതല്ല, കണ്ടം മാറി
3: പറയുമ്പോഴത്തേക്ക് സർവേ നമ്പർ 2-1 വരേണ്ടത്, നമുക്ക് 2-4 വരേണ്ടത്, നമുക്ക് 2-6 കിടക്കേണ്ടത്.
1: അത് തന്നെ, ഈ ഒറ്റശേഖരമംഗലം പുതിയ കാട്ടാക്കട താലൂക്കിന്റെ ഭാഗത്ത് വരുന്നത് കൊണ്ട് അവിടെയൊക്കെ റീസർവേ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് റീസർവേയിൽ പോയിട്ട് നിലമാണെങ്കിൽ അത് പുരയിടമാക്കണം. അതാണ് കണ്ടം മാറി കിടക്കണം എന്ന് പറയുമ്പോ, ഇപ്പം നിലമാണെങ്കിൽ അതിനെ ഭൂമി പുരയിടമാക്കണം. തരം മാറ്റലെന്ന് പറയുന്ന അപേക്ഷ കൊടുത്താൽ മതി, അവിടെ അപേക്ഷ കൊടുക്കണം. അവിടെ റീസർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങോട്ട് പോയിട്ട് പെരുങ്കടവിള, പെരുങ്കടവിള നെയ്യാറ്റിൻകര താലൂക്കാണോ? അതെ, അവിടെയും റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആദ്യം ഈ തരം മാറ്റൽ കൊടുക്കുക. അതിനുശേഷം ഈ ഭാര്യയുടെ വസ്തു, ഭാര്യയുടെ മരണശേഷം എനിക്ക് കിട്ടിയത് എന്റെ മകന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടദാനം കൊടുക്കാം. അതിനും വലിയ 1000 രൂപയുടെ ചെലവേ ഉള്ളൂ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് തന്നെ, അത് തന്നെ ഞാൻ പറഞ്ഞു, സെറ്റിൽമെന്റ് ഡീഡ് ധനനിശ്ചയാധാരം തന്നെയാണ് ഞാനും പറഞ്ഞത് കേട്ടോ. ഓക്കെ, സംശയം തീർന്നല്ലോ.
3: ഓക്കെ.
2: അപ്പൊ ഈ സ്വന്തം പേരിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ വീണ്ടും വീണ്ടും ട്രാൻസാക്ഷൻ ആണ്, വീണ്ടും
1: ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക.
2: അപ്പൊ ധനനിശ്ചയ ആധാരത്തെ കുറിച്ച് ഒന്ന് ഒരു ചുരുക്കമായി പറയാം. ധനനിശ്ചയ,
1: അതായത് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ധനം നിശ്ചയം ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ധനം എന്ന് പറയുന്നത് വസ്തു. അതെ, അപ്പം അത് വാത്സല്യം കൊണ്ട് മക്കൾക്കാണ്. സാധാരണ അതിന് നമ്മുടെ ക്ലാസ് 1 വരുന്ന ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, അങ്ങനെ
2: അടുത്ത ബന്ധം,
1: ആ ബന്ധം, ആ അടുത്ത ബന്ധത്തിലുള്ള, അല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് കൂടും, 5% കൊടുക്കണം.
2: ഓ, അങ്ങനെയാണ്.
1: അങ്ങനെയാണ്, ഇതാണ് എങ്കിൽ അങ്ങനെയല്ല. 500,000 രൂപ വരെ മുഖവിലയുള്ള വസ്തുക്കൾ 1000 രൂപ മുദ്രപത്രത്തിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് 500,000 മേളിൽ ഓരോ 100,000 200 രൂപ കൂടി അഡീഷണൽ ആയിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം.
2: ഓ,
1: അത്രയേ ഉള്ളൂ. അപ്പം ധനനിശ്ചയം ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് കാലം പറയും, എൻ്റെ കാലശേഷം. അപ്പം എനിക്ക് അതുവരെ ആ വീടുണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് കിടക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മക്കൾക്ക്, കിട്ടുന്നവർക്ക് ഇവരുടെ കാലശേഷം മാത്രമേ ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ കൊടുക്കാൻ പറ്റും
2: വിൽപ്പനയ്ക്ക്, അല്ലെങ്കിൽ
1: വിൽപ്പനയ്ക്ക്.
2: കൈകാര്യം ചെയ്യാനത്തിന് ശേഷം
1: ഇതിനകത്ത് ഈ കൊടുക്കുന്ന ആളിൻ്റെ ഒരു ഹിഡൻ റൈറ്റ് ഉണ്ട്.
2: ഓ,
1: അത് മരണം കൊണ്ടേ മാറത്തുള്ളൂ.
2: അതുവരെ അയാൾക്ക് എൻ്റെ അത്ര റൈറ്റ് ഉണ്ട്, അയാളെ ഇറക്കി വിടാൻ പറ്റില്ല,
1: പറ്റത്തില്ല. അപ്പം ലോൺ എടുക്കണമെങ്കിൽ പോലും ഇവരുടെ സമ്മതപത്രം വേണം.
2: സമ്മതപത്രത്തോടെ ലോൺ എടുക്കാം.
1: എടുക്കാം.
2: അപ്പം അത് വളരെ സുരക്ഷിതമായ ഒരു മാർഗ്ഗം,
1: തീർച്ചയായിട്ടും
2: ചെലവ് കുറഞ്ഞതുമാണ്. നമ്മുടെ സമയം അങ്ങ് വളരെ വേഗം തീർന്നു പോവുകയാണ്. ഒരാൾ കൂടി തുടർച്ചയായ കോളുകളുണ്ട്. ഹലോ, ഹലോ,
4: ഹലോ സാർ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ കലൂർ ചാരിച്ച
1: ചോദിച്ചോളൂ.
4: എനിക്ക് എന്റെ അച്ഛനും അച്ഛൻ സഹോദരിക്കും എനിക്കും വേണ്ടിട്ട് ബിൽ പത്രമായിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് തന്നിരുന്നു. അതിന് സഹോദരിയുടെ വസ്തുവിലേക്ക് കടക്കുന്നതിന് എന്റെ വസ്തുവിന്റെ കിഴക്ക് അതിരിൽ കൂടി വടക്കോട്ട് ഇടവഴിയിലേക്ക് കയറാനായിട്ട് അന്ന് അച്ഛൻ ആധാരത്തിൽ എഴുതിയിരുന്നു. ഇപ്പോൾ സഹോദരിക്ക് സഹോദരിയുടെ വസ്തുവിലേക്ക് നല്ലൊരു പഴി റെഡിയായിട്ടുണ്ട്. റെഡിയായി.

0: അകത്തോട്ട് പോകുന്നത്. ഇപ്പൊ ഈ ആധാരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അതിന്റെ വാല്യൂ പോകുക, ഇപ്പൊ അവർക്ക് നല്ലൊരു വഴി കിട്ടിയിരിക്കുന്നത് കൊണ്ട്.
1: അവർക്ക് ഒരു വഴി കിട്ടിയിരിക്കുന്നത് കൊണ്ട് ആ വഴി അവരുടെ സമ്മതത്തോടുകൂടി നിങ്ങൾക്കും ഉപയോഗിക്കാമെങ്കിൽ ഇതിനകത്തുള്ള വസ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളിന് എടുക്കാം.
0: അതല്ല സാർ, ഇപ്പൊ ഇങ്ങനെ ആധാരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, കിഴക്കെ അതിരുന്നുകൂടെ നടപടിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു വഴി കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കിപ്പൊ ഈ സഹോദരടുത്തു നിന്ന് ഒഴിമുറി വാങ്ങിച്ചെടുക്കണം. ഒഴിമുറി അല്ല, നമ്മൾ ഒഴിവ് വാങ്ങിച്ചെടുക്കണം.
1: അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോ വേറൊരു വഴി കിട്ടി. ഈ വഴി, അതായത് ഇപ്പം അച്ഛനോ അമ്മയോ പറഞ്ഞിരിക്കുന്നത് പോലുള്ള വഴി തന്നെ നടന്നു പോകണമെന്നില്ലല്ലോ, മറ്റൊരു വഴി കിട്ടുകയല്ലേ. അപ്പൊ ആ വസ്തു, ആ വഴിക്ക് വെച്ചിരിക്കുന്ന വസ്തു നിങ്ങൾക്ക് തന്നെ സഹോദരി തരാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒഴിമുറി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
0: അല്ലാതെ അതിന്റെ ആ നിയമം അതിനകത്തൊന്നും മാറുന്നില്ല. ഇപ്പൊ വഴി കിട്ടിയത് കൊണ്ട്
1: ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നിയമം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി, നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ നിയമം മാറ്റാലോ. ഇത് വെളിയിലൊന്നും പോണില്ലല്ലോ.
0: പോകുന്നില്ല.
1: പക്ഷെ സഹോദരിയാണ്, അപ്പൊ സഹോദരിയോട് മാത്രം ചോദിച്ചാൽ പോരാ, സഹോദരിയുടെ ഭർത്താവിനോടും കൂടി ചോദിക്കണം കേട്ടോ.
0: അതെ, സഹോദരിയുടെ ഭർത്താവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു വഴിയുടെ കിഴക്കേ അതിരനോട് ഒരു വഴിയുടെ കാര്യം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് അതിന്റെ ബാധ്യത, അല്ലെങ്കിൽ അത് നമുക്ക് അത് ഒന്ന് റെഡിയാക്കി എടുക്കണോന്ന് ഇങ്ങനെ പറഞ്ഞു.
1: അത് തന്നെ. അപ്പൊ അത് സൗഹാർദ്ദപൂർവ്വം അത് തീർത്ത് എന്താണ് വെച്ചാൽ ചെയ്യൂ കേട്ടോ.
2: വളരെ പ്രധാനപ്പെട്ട അതെ. ഇപ്പം ഇത്തരത്തിലാണെങ്കിലും ആധാരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രേഖമൂലം തന്നെ മാറേണ്ടതുണ്ട്. മറ്റൊരു ഒരു ധാരണയിലൂടെ
1: കാര്യം നിറഞ്ഞ രേഖപ്പെടുത്തണം. ഇതേ അതിലങ്ങനെ കിടക്കുകയും ഇത് എപ്പോഴെങ്കിലും ഇവർ വേറൊരാളിന് വിൽക്കുകയും ചെയ്താൽ അതിൽ ഈ പുതുതായിട്ട് എഴുതുന്നയാൾ വെണ്ടറ് ഈ വഴി തന്നെ അതിനകത്ത് കാണിക്കും, മറ്റേ വഴി വേറെയും കിടക്കും. അപ്പോൾ പിന്നെ അതിന്മേൽ
2: തർക്കം വരും. ചെറിയൊരു ഒരു പക്ഷേ ഒന്നോ രണ്ടോ സെൻറ്റോ ഒക്കെ ആയിരിക്കാം, അതിൻ്റെ പേരിൽ വലിയൊരു തർക്കം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കുകയാണ്. നമുക്ക് അങ്ങ് കുറച്ച് മുമ്പ് ഒരു ഗഹാൻ പതിക്കുന്നതിനെ പറഞ്ഞു, അതോടെ ഒന്ന് സൂചിപ്പിക്കാമോ?
1: അതെ, അത് നമ്മുടെ ഈ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന കരുതൽ, കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാനും അവർക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നതിനും വേണ്ടി സർക്കാർ നടപടികളുടെ ഈ റെട്ടാപ്പിസം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്നൊരിതാണ്. കൂടുതൽ രജിസ്ട്രേഷൻ ഫീസും വേണ്ട, കൂടുതൽ മുദ്രപത്രവും വേണ്ട, അവർ തന്നെ അച്ചടിച്ച് വെച്ചിരിക്കുന്നൊരിതിൽ ഈ അവർ ഒപ്പിട്ട് കൊടുത്താൽ മതി.
2: ഒരു ഗ്രീൻ ചാനലാണെന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. കേരള സർക്കാർ ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റേ നാഷണലൈസ്ഡ് ബാങ്കിനൊന്നും പറ്റത്തില്ല,
2: ചെയ്യാൻ
1: പറ്റത്തില്ല.
2: അത് അതിപ്പോഴും നിലവിലുണ്ട്.
1: ഇപ്പം നിലവിലുണ്ട്. ഇപ്പം ഒരു ഫീസും കൊടുക്കണ്ട. നേരത്തെ 2% ഫീസ് ഉണ്ടായിരുന്നു, ഇപ്പം ഫീസേ വേണ്ട.
2: അപ്പൊ അവർ ബാങ്കുമായി ഇടപെട്ട ഈ പറഞ്ഞ വസ്തു സംബന്ധമായി ഉള്ള ഇടപാടുകൾക്ക്
1: അവർ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് കൊടുത്ത് നമ്മൾ അവർ പറയുന്ന ഈ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ 7-ന്
2: പൈസ
1: അവര് ലീഗൽ ഒപ്പീനിയൻ മേടിച്ചിട്ട് പൈസ കൊടുക്കും.
2: അതാണ്. നമുക്ക് ഒരു ശ്രോതാവിന്റെ കൂടെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഹലോ,
1: പെട്ടെന്ന് ചോദിക്കൂ.
2: ഹലോ, പെട്ടെന്ന് ചോദിക്കാമോ?
3: സാറേ, ധനനിശ്ചയ ആധാരത്തിന്റെ പ്രസക്തി അറിയാനായിരുന്നു.
1: ആ പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്?
3: ഞാൻ എല്ലാവരും ഇളയ മകനായിട്ട് അച്ഛനെ അമ്മയും പ്രലോഭിപ്പിച്ച് ഒരു ധനനിശ്ചയ ആധാരം നടത്തിയിട്ടുണ്ട്. അച്ഛൻ മരിച്ചു പോയി, അച്ഛനും അമ്മയും പ്രേരിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ ആണ് ഈ ധനനിശ്ചയ ആധാരം നടത്തിയത്. 32 വർഷമായി.
1: അത് തന്നെ, അച്ഛനും അമ്മയും മരിച്ചു പോയത് കൊണ്ട് ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ആരുടെ പേരിലാണോ അവര് പട്ടയം അവരുടെ പേരിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ കിട്ടും.
3: അച്ഛനാ മരിച്ചിട്ടുള്ള അമ്മ ജീവിച്ചിരിപ്പുണ്ട്.
1: ആയിക്കോട്ടെ, അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് എഴുതി കൊടുത്തതല്ലേ? അത് തന്നെ. അതിൽ അമ്മയുടെ ഷെയറിൽ തർക്കമുണ്ടെങ്കിൽ അമ്മയ്ക്ക് മാത്രമായിട്ട് ഒരു കേസ് കൊടുക്കാം. അതും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. പട്ടയം പിടിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ പട്ടയം പിടിച്ചത് ഒരു സിവിൽ കോടതി വഴി മാത്രമേ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് നല്ലൊരു സിവിൽ അഭിഭാഷകനെ കാണുക. അതെ അതെ.
3: പ്രസക്തി
1: വളരെ പാടാണ് കിട്ടാൻ, തിരിച്ചു കിട്ടാൻ. വെറുതെ ക്യാഷ് കൊടുത്ത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. കേസ് അങ്ങനെയാണ്. ഇത് പട്ടയം പിടിച്ചു പോയ വസ്തു തിരിച്ചു കിട്ടുക, പ്രത്യേകിച്ചും ഒരാൾ മരണപ്പെട്ടും കൂടെ പോയി.
3: ഈ 32 വർഷമായിട്ട് ഈ ഭൂമിയിലോട്ട് ഈ ആളുകളാരും വരാറേ ഇല്ല, ഈ പട്ടയം പിടിച്ചേക്കുന്ന ആള്.
1: ഇതിനകത്ത് ഏറ്റവും നല്ല മാർഗം എല്ലാരും കൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് കേസ് പിൻവലിച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. സിവിൽ കേസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലതാണ് കോംപ്രമൈസ്.
3: 65 വർഷമായിട്ട് എന്റെ കസ്റ്റഡി തന്നെ ഇരിക്കുന്നത്, ഞാനാ ഇപ്പോഴും അവിടെ ഉള്ളതും.
1: അതെ അതെ. ഓക്കെ.
2: നമുക്ക്

0: പ്രോഗ്രാമിന്റെ സമയം തീർന്നുപോയി, അതുകൊണ്ടാണ്. എങ്കിലും അദ്ദേഹം ഇത്തരത്തിലൊക്കെ അല്ലെങ്കിൽ സംശയം ഉണ്ടാവുമായിരിക്കും. പട്ടയമായി കഴിഞ്ഞാൽ എന്റെ പൂർണ്ണ അധികാരമായി അല്ലെ, പൂർണ്ണമായ ഒരു ഓണർഷിപ്പ് ആയി കഴിഞ്ഞു. തുടർച്ചയായി ശ്രോതാക്കളുടെ വിവിധ തരത്തിലുള്ള സംശയങ്ങൾക്ക് വളരെ ഗൗരവമായ വിഷയങ്ങളാണ്, ഒരു ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ്. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഡോക്ടർ എ ജഹാംഗീറിന് സാധിച്ചു. ശ്രോതാക്കളുടെ പേരിൽ അങ്ങേക്ക് നന്ദി പറയാം. എനിക്കൊന്നും ഈ പരിപാടികൾ വീണ്ടും തുടരേണ്ടതുണ്ട്,
1: ഒന്നും
0: എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട്. നമ്മൾ ഈ പറഞ്ഞ ആധാരങ്ങളെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും വളരെ
1: ഇനി അതിനകത്ത് പാർട്ടീഷൻ ഡീഡ് ഉണ്ട്, റെക്ടിഫിക്കേഷൻ ഡീഡ് ഉണ്ട്, റദ്ദാധാരമുണ്ട്, അങ്ങനെ ഒത്തിരി ആധാരങ്ങളുണ്ട്.
0: വീണ്ടും ഇതിലേക്ക് വരേണ്ടതുണ്ട്.
1: അതെ,
0: ശ്രോതാക്കളുടെ പേരിൽ നന്ദി പറയട്ടെ. നമസ്കാരം.
1: ഓക്കെ, താങ്ക് യു.
2: വിവിധ തരം ആധാരങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
8: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
9: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
10: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
11: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
11: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
13: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
14: ഷോറൂം സന്ദർശിക്കൂ,
15: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
16: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ഇനിയും ഒരു പ്രണയകഥ. ഈ ഗാനം എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. സംഗീതം നൽകിയത് മരകതമണിയും.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: എനിക്കോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
6: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
8: അതെങ്ങനെ?
7: 12 കോടിയുടെ വിഷ് ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
9: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
10: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
11: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
10: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
12: ഇപ്പോൾ ഒരു ഗാനം കൂടി. യേശുദാസും വാണിജ്യറാമും പാടിയതാണ് ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഭീകരതയ്ക്കും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരായ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തീകരിച്ചതിന്റെ 1-ാം വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമക്കുറിപ്പിലാണ് രാഷ്ട്രപതി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യശത്രുക്കൾക്കെതിരായ സായുധസേനയുടെ അചഞ്ചല പ്രഹരശേഷിയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തിന്റെ സേനകളുടെ അതുല്യ വീരത്തെ അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AICC നിരീക്ഷകരായ മുകുൾ വാസ്

മാണിക്കിന്റെയും അജയ് മാക്കിന്റെയും സാന്നിധ്യത്തിലാണ് പാർട്ടിയിലെ നിയുക്ത എംഎൽഎമാരുടെ യോഗം ചേരുന്നത്. സംസ്ഥാനത്ത് എൽഡിഎഫിനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണങ്ങൾ സിപിഐഎം സമഗ്രതയിൽ പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. അനുഭാവികൾ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്നും ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ 40-ലധികം AIADMK എംഎൽഎമാരെ പുതുച്ചേരിക്ക് സമീപം സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളും ഇവർക്കൊപ്പമുണ്ട്. പഞ്ചാബിലെ മൊഹാലിയിലും ചണ്ഡീഗഡിലുമടക്കം 12 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. ഭൂമി തരംമാറ്റ ലൈസൻസുകൾ നേടിയെടുക്കുന്നതിന് കോടികൾ പിരിച്ചെടുത്ത് പൊതുജനങ്ങളെ വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ്. ഭൂഗർഭ ജലവിതാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

0: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ. എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പലും പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സുമായ ഡോക്ടർ ഇന്ദുലാൽജി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ലോക ഗണിതശാസ്ത്ര ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ് 14-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ കേരളത്തിൽ നിലനിന്നിരുന്ന കേരള സ്കൂൾ ഓഫ് അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ്. പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300-ഓളം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്. ഈ ഗണിതശാസ്ത്ര വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച പ്രധാന ഗണിതജ്ഞരായ സംഗമഗ്രാമ മാധവൻ, വട്ടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി, ജ്യേഷ്ഠദേവൻ എന്നിവരെപ്പറ്റി അറിയാനും അവരുടെ സംഭാവനകൾ വിശദീകരിക്കാനുമുള്ള ഒരു എളിയ ശ്രമമാണിത്. ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തിലെ, പ്രത്യേകിച്ച് കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള സംഗമഗ്രാമത്തിൽ ക്രിസ്തുവർഷം 1350 ജനിച്ച മാധവൻ. യൂറോപ്പിൽ ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും ജെയിംസ് ഗ്രിഗറിയും കാൽക്കുലസും അനന്തശ്രേണികളും കണ്ടെത്തുന്നതിന് 300 ആണ്ടുകൾക്ക് മുൻപേ തന്നെ കേരളത്തിൽ ഈ ആശയങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്നു. ആധുനിക ഗണിതത്തിലെ അനന്തശ്രേണികൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ത്രികോണമിതിയിലെ സൈൻ, കൊസൈൻ എന്നീ ധർമ്മങ്ങളുടെ മൂല്യങ്ങൾ നിർണ്ണയിക്കാൻ ആധുനിക ഗണിതത്തിൽ ഉപയോഗിക്കുന്ന ശ്രേണികൾ ആദ്യമായി കണ്ടെത്തിയത് മാധവനാണ്. സൈൻ തീറ്റ ഈക്വൽസ് തീറ്റ മൈനസ് തീറ്റ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് തീറ്റ റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര. കോസ് തീറ്റ ഈക്വൽസ് 1 മൈനസ് തീറ്റ² ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് തീറ്റ റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര എന്നീ അനന്തശ്രേണികൾ ഉപയോഗിച്ച് അദ്ദേഹം അവയുടെ മൂല്യങ്ങൾ കൃത്യമായി നിർണ്ണയിച്ചു. 300 വർഷങ്ങൾക്ക് ശേഷം സൈൻ കോസ് ശ്രേണികൾ 1669 ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചു. അതിനാൽ ശാസ്ത്രലോകം ഇന്ന് ഈ ശ്രേണികളെ മാധവ ന്യൂട്ടൻ ശ്രേണികൾ എന്ന ആദരവോടെ വിളിക്കുന്നു. വൃത്തത്തിന്റെ ചുറ്റളവും വ്യാസവും തമ്മിലുള്ള അനുപാതമായ പൈയുടെ മൂല്യം കണ്ടെത്താനുള്ള അനന്തശ്രേണിയും മാധവൻ വികസിപ്പിച്ചെടുത്തു. പാശ്ചാത്യ ലോകം ഗ്രിഗറി ലെബനിസ് ശ്രേണി എന്ന് വിളിച്ചിരുന്ന ഈ ശ്രേണി യഥാർത്ഥത്തിൽ മാധവന്റെ കണ്ടെത്തലായതിനാൽ ഇന്ന് അതിനെ മാധവ ഗ്രിഗറി ശ്രേണി എന്നാണ് വിളിക്കുന്നത്. ഈ ശ്രേണി ഉപയോഗിച്ച് പയ്യുടെ മൂല്യം 11 ദശാംശസ്ഥാനങ്ങൾ വരെ കൃത്യമായി കണക്കാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അക്കാലത്ത് ലോകത്ത് ലഭ്യമായിരുന്നതിൽ വെച്ച് ഏറ്റവും കൃത്യമായ മൂല്യമായിരുന്നു ഇത്. ഇത് രേഖപ്പെടുത്താൻ അക്ഷരങ്ങളെ അക്കങ്ങളാക്കി മാറ്റുന്ന കടപയാദി സമ്പ്രദായം ഉപയോഗിച്ച് അദ്ദേഹം വിബുധനേത്ര ഗജാഹി ഹുദാശന ത്രിഗുണവേദ ഭവാരണ ബാഹവ നവനിഖർവമിതേവൃതി വിസ്തരേ പരിധിമാനമിതം ജഗ ദുർബുധ എന്ന പ്രസിദ്ധമായ ഒരു ശ്ലോകം രചിക്കുകയും ചെയ്തു. ഇതിലൂടെ 900,000 കോടി യൂണിറ്റ് വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് കൃത്യമായി അദ്ദേഹം നിർവചിച്ചു. മാധവന്റെ സ്വന്തം കൃതികളിൽ ഭൂരിഭാഗവും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾക്ക് തെളിവായി ഇന്നും നാം ആശ്രയിക്കുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പരയിൽ വന്ന ഗണിതശാസ്ത്രജ്ഞരുടെ ഗ്രന്ഥങ്ങളെയാണ്. ജ്യേഷ്ഠദേവൻ

വർഷങ്ങൾക്ക് ശേഷം 1832 ചാൾസ് ലൈൻ വിഷ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ സമർപ്പിച്ച ഓൺ ദ ഹിന്ദു ക്വാഡ്രേച്ചർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ സർക്കംഫറൻസ് ടു ദ ഡയമീറ്റർ എക്സിബിറ്റഡ് ഇൻ ദ ഫോർ ശാസ്ത്രാസ് ദ തന്ത്രസംഗ്രഹ, യുക്തിഭാഷ, കരണപദ്ധതി ആൻഡ് സദ്രത്മാല എന്ന പ്രബന്ധത്തിലൂടെ കേരളീയ ഗണിതശാസ്ത്രജ്ഞരുടെ ഈ നേട്ടങ്ങൾ ആദ്യമായി പാശ്ചാത്യ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രചരിത്രകാരന്മാർ ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പല വേരുകളും അന്വേഷിച്ച് ചെന്നെത്തുന്നത് ഇരിങ്ങാലക്കുടയിലെ ഈ പ്രതിഭയിലാണ്. കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സൈദ്ധാന്തിക ഗണിതത്തെയും നിരീക്ഷണാത്മക ജ്യോതിശാസ്ത്രത്തെയും കൂട്ടിയിണക്കിയ ഏറ്റവും സുപ്രധാന കണ്ണിയാണ് ക്രിസ്തുവർഷം 1380 ജനിച്ച വട്ടശ്ശേരി പരമേശ്വരൻ. ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ പൂർവ്വകാല സിദ്ധാന്തങ്ങളെ അന്ധമായി പിന്തുടരാതെ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആലത്തിയൂരിലെ തന്റെ ഇല്ലത്ത് അദ്ദേഹം ഒരു വാന നിരീക്ഷണ കേന്ദ്രം തന്നെ സജ്ജമാക്കിയിരുന്നു. തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും, അതായത് ഏതാണ്ട് 55 വർഷത്തോളം അദ്ദേഹം സൂര്യഗ്രഹണങ്ങളും ചന്ദ്രഗ്രഹണങ്ങളും തുടർച്ചയായി നിരീക്ഷിച്ചു. ഒരു ശാസ്ത്രജ്ഞന് വേണ്ട ഏറ്റവും വലിയ ഗുണമായ ക്ഷമയും സൂക്ഷ്മതയും ഈ നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞു കാണാം. ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും സഞ്ചാരപഥവും അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വച്ചു. ഇത്ര സുദീർഘമായ നിരീക്ഷണങ്ങളിലൂടെയാണ് അക്കാലത്ത് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പരഹിതം എന്ന ഗണിത സമ്പ്രദായത്തിലെ പിഴവുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ക്രിസ്തുവർഷം 683 ഹരിദത്തൻ ആവിഷ്കരിച്ച പരഹിത സമ്പ്രദായം ഉപയോഗിച്ച് കണക്കുകൂട്ടിയ സമയത്തായിരുന്നില്ല യഥാർത്ഥത്തിൽ ഗ്രഹണങ്ങൾ സംഭവിച്ചിരുന്നത്. കാലക്രമേണ പഴയ സമവാക്യങ്ങളിൽ വന്ന പിഴവുകളായിരുന്നു ഇതിന് കാരണം. സിദ്ധാന്തങ്ങളും പ്രായോഗിക ഫലങ്ങളും തമ്മിലുള്ള ഈ വ്യത്യാസം പരിഹരിക്കുന്നതിനായി ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ചുള്ള ഗണിതശാസ്ത്ര സമവാക്യങ്ങളിൽ അദ്ദേഹം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി. അങ്ങനെ ദൃഗ് അഥവാ നിരീക്ഷണം, ഗണിതം അഥവാ കണക്കുകൂട്ടൽ എന്നിവ ഒത്തുപോകണമെന്ന ശാഠ്യത്തോടെ ക്രിസ്തുവർഷം 1431 അദ്ദേഹം ദൃഗ്ഗണിതം എന്ന പുതിയ സമ്പ്രദായം ആവിഷ്കരിച്ചു. ദൃഗ്ഗണിതത്തിനു പുറമെ ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ മറ്റൊരു വലിയ സംഭാവനയാണ് ഗോളദീപിക. ഗോളീയ ജ്യോതിശാസ്ത്രത്തെയും ത്രികോണമിതിയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഭൂമിയുടെ ആകൃതി, ഗ്രഹങ്ങളുടെ വലിപ്പം തുടങ്ങിയവയെക്കുറിച്ച് അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ആര്യഭടീയം, ലീലാവതി തുടങ്ങിയ പ്രസിദ്ധ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം രചിച്ച വ്യാഖ്യാനങ്ങൾ പിൽക്കാല ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് വലിയൊരു വഴികാട്ടിയായി. സംഗമഗ്രാമ മാധവന്റെ ശിഷ്യനായിരുന്ന പരമേശ്വരൻ പിന്നീട് ആ ഗണിതശാസ്ത്ര പാരമ്പര്യം തന്റെ മകനായ ദാമോദരനിലൂടെ നീലകണ്ഠ സോമയാജിയിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു. കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ സുവർണ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും മികച്ച പ്രതിഭയാണ് തിരൂർ തൃക്കണ്ടിയൂരിൽ 1444 ജനിച്ച നീലകണ്ഠ സോമയാജി. സംഗമഗ്രാമ മാധവനിലൂടെ തുടങ്ങി പരമേശ്വരനിലൂടെയും ദാമോദരനിലൂടെയും കൈമാറി വന്ന ഗണിത ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ അതിന്റെ ഉന്നതിയിലെത്തിച്ചത് നീലകണ്ഠനാണ്. ഗണിതശാസ്ത്രം കേവലം സമവാക്യങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ലെന്നും അതിന് യുക്തിഭദ്രമായ തെളിവുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ക്രിസ്തുവർഷം 1501 അദ്ദേഹം രചിച്ച തന്ത്രസംഗ്രഹം എന്ന സംസ്കൃത ഗ്രന്ഥം ഭാരതീയ ഗണിത ജ്യോതിശാസ്ത്ര രംഗത്തെ ഒരു ഇതിഹാസ കൃതിയായി കണക്കാക്കപ്പെടുന്നു. മാധവൻ കണ്ടെത്തിയ ത്രികോണമിതിയിലെ അനന്തശ്രേണികൾക്കും പയ്യുടെ മൂല്യത്തിനും വ്യക്തമായ ഗണിതശാസ്ത്ര തെളിവുകൾ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടത് ഈ ഗ്രന്ഥത്തിലാണ്. ഇതുകൂടാതെ മാധവന്റെ സമവാക്യങ്ങളെ കൂടുതൽ വിപുലീകരിച്ച് പയ്യുടെ മൂല്യം കണ്ടെത്താൻ കൂടുതൽ വേഗത്തിൽ ഉത്തരം നൽകുന്ന പുതിയ അനന്തശ്രേണികളും കൺവേർജന്റ് സീരീസ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ജ്യോതിശാസ്ത്രത്തിൽ അദ്ദേഹം നൽകിയ ഏറ്റവും വിപ്ലവകരമായ സംഭാവന സൗരയൂഥത്തെക്കുറിച്ചുള്ള പുതിയൊരു ഗ്രഹമാതൃകയാണ്. ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണെന്നുള്ള ടോളമിയുടെയും ആര്യഭടന്റെയും പരമ്പരാഗത ജിയോസെൻട്രിക് സിദ്ധാന്തങ്ങളിൽ ചില അപാകങ്ങൾ ഉള്ളതായി നീലകണ്ഠൻ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി. തുടർന്ന് ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ഭൂമിയെയല്ല മറിച്ച് സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന പുതിയൊരു ആശയത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ഈ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുമ്പോൾ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഡാനിഷ് ശാസ്ത്രജ്ഞനായ ടൈക്കോ ബ്രാഹി അവതരിപ്പിച്ച പ്രസിദ്ധമായ ടൈക്കോണിക് സിസ്റ്റം യഥാർത്ഥത്തിൽ നീലകണ്ഠ സോമയാജി ഒരു നൂറ്റാണ്ടു മുൻപേ കേരളത്തിൽ ആവിഷ്കരിച്ച അതേ മാതൃകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ് കോപ്പർനിക്കസ്, കെപ്ലർ എന്നിവർക്ക് ഇത്തരം കണ്ടെത്തലുകൾ നടത്താൻ കഴിഞ്ഞത് എന്നതും നാം വിസ്മരിക്കരുത്. തന്റെ ഈ വിപ്ലവകരമായ കണ്ടെത്തലുകൾക്ക് അദ്ദേഹം വ്യക്തമായ തെളിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം രചിച്ച ആര്യഭടീയ ഭാഷ്യം, ഗോളസാരം എന്നീ ഗ്രന്ഥങ്ങളിലാണ് ഇതിന്റെ സമഗ്രമായ വിശദീകരണങ്ങളുള്ളത്. ആര്യഭടീയ ഭാഷ്യത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: തൈറേവ സർവൈ ഉച്ചാശ്രിതൈ വൃത്തൈ അനുനീയമാന കക്ഷ്യാഗോളൈ സമുത്പിന്നൈ ഭ്രാമ്യമാണ യഥാസ്വം ദൃശ്യന്തേ.
അഥവാ ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം അവയുടെ സ്വന്തം ഓർബിറ്റ്

ീറ്റുകളിൽ നയിക്കപ്പെട്ട് സൂര്യനെ കേന്ദ്രമാക്കിയുള്ള പഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഉൾഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ കേന്ദ്രം ഭൂമിയല്ല, മറിച്ച് സൂര്യനാണെന്ന് ഇതിലൂടെ അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിച്ചു. ഭാരതീയ വിജ്ഞാന സമ്പ്രദായത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് നീലകണ്ഠസ്വാമിയാജിയുടെ ഈ കൃതികൾ. അദ്ദേഹത്തിന്റെ ആര്യഭടീയ ഭാഷ്യവും തന്ത്രസംഗ്രഹവും പിൽക്കാലത്ത് ജ്യേഷ്ഠദേവനെ പോലുള്ള ശാസ്ത്രജ്ഞർക്ക് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലസ് പാഠപുസ്തകമായ യുക്തിഭാഷ രചിക്കാനും കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനും വലിയ തോതിൽ സഹായിച്ചു. ആധുനിക പാശ്ചാത്യ ശാസ്ത്രലോകം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ പല പ്രപഞ്ച സത്യങ്ങളും കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അദ്ദേഹം കൃത്യമായി ഗണിതവൽക്കരിച്ചിരുന്നു എന്നത് ചരിത്രത്തിലെ നിത്യവിസ്മയമായി അവശേഷിക്കുന്നു. കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ക്രിസ്തുവർഷം 1530 ജ്യേഷ്ഠദേവൻ രചിച്ച യുക്തിഭാഷ. സംഗമഗ്രാമ മാധവനിലൂടെ ആരംഭിച്ച ഗണിതശാസ്ത്ര പാരമ്പര്യം വട്ടശ്ശേരി പരമേശ്വരനിലൂടെയും ദാമോദരനിലൂടെയും നീലകണ്ഠ സോമയാജിയിലൂടെയും വളർന്ന് ജ്യേഷ്ഠദേവനിലെത്തുമ്പോൾ അത് ലോകത്തിന് കാൽക്കുലസിന്റെ ആദ്യത്തെ പാഠപുസ്തകം സമ്മാനിച്ചു. പ്രഗത്ഭനായ ദാമോദരനായിരുന്നു ജ്യേഷ്ഠദേവന്റെ ഗുരു. മറ്റു ഭാരതീയ ഗണിത ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കൃതത്തിന് പകരം പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ രചിക്കപ്പെട്ടു എന്നത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയുമാണ്. ഭാരതീയ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പരമ്പരാഗത ശൈലി സൂത്രവാക്യങ്ങൾ ശ്ലോകരൂപത്തിൽ മനഃപ്പാഠമാക്കാൻ പാകത്തിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ജ്യേഷ്ഠദേവൻ ഈ രീതി തിരുത്തിക്കുറിച്ചു. യുക്തി അഥവാ തെളിവ് അതുമല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായ ന്യായീകരണമില്ലാതെ ഒരു സിദ്ധാന്തവും അദ്ദേഹം അംഗീകരിച്ചില്ല. മാധവൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയ തന്റെ മുൻഗാമികൾ കണ്ടെത്തിയ ത്രികോണമിതിയിലെ അനന്തശ്രേണികൾ, പയ്യുടെ മൂല്യം തുടങ്ങിയവ എങ്ങനെ രൂപപ്പെട്ടു എന്ന് വളരെ ലളിതമായി എന്നാൽ തികഞ്ഞ ഗണിതശാസ്ത്ര സൂക്ഷ്മതയോടെ അദ്ദേഹം യുക്തിഭാഷയിൽ സമർത്ഥിക്കുന്നു. കേവലം ഉത്തരം നൽകുന്നതിന് പകരം എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഗണിതശാസ്ത്ര ഉത്തരങ്ങളാണ് ഈ ഗ്രന്ഥം നൽകിയത്. ആധുനിക കാൽക്കുലസിന്റെ അടിസ്ഥാന ശിലകളായ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്നിവയുടെ ആദ്യ രൂപങ്ങൾ യുക്തിഭാഷയിൽ വ്യക്തമായി കാണാം. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ വിസ്തീർണം കണ്ടെത്തുന്നതിനായി അതിനെ അനന്തമായ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുകയും പിന്നീട് അവയെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന രീതി അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നു. ഇതിനെ അദ്ദേഹം സങ്കലിതം എന്നാണ് വിളിച്ചത്. ഐസക് ന്യൂട്ടനും ലെബനിസും ലിമിറ്റുകൾ എന്ന ആശയം അവതരിപ്പിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജ്യേഷ്ഠദേവൻ ഈ ആശയങ്ങൾ ഉപയോഗിച്ച് ഗണിതക്രിയകൾക്ക് തെളിവ് നൽകി. യുക്തിഭാഷയിലെ വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടെത്തുന്ന ഭാഗം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ അനലിറ്റിക്കൽ രീതി വ്യക്തമാകും. മാധവ ഗ്രിഗറി ശ്രേണിയുടെ തെളിവ് നൽകുന്ന ഭാഗത്ത് അദ്ദേഹം വൃത്തത്തെ ഒരു ബഹുഭുജമായി സങ്കല്പിക്കുകയും ഭുജങ്ങളുടെ എണ്ണം അനന്തമായി വർദ്ധിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായ ഒരു വൃത്തമായി മാറുകയും ചെയ്യുന്ന രീതി കൃത്യമായി പ്രതിപാദിക്കുന്നു. പൈയുടെ മൂല്യം കണ്ടെത്തുന്നതിനുള്ള അനന്തശ്രേണിയെക്കുറിച്ച് യുക്തിഭാഷയിൽ നൽകുന്ന ലളിതമായ എന്നാൽ കൃത്യതയാർന്ന ഗണിതശാസ്ത്ര വിശദീകരണം ഇങ്ങനെയാണ്: വ്യാസാർത്ഥത്തെ ഒന്നായി കരുതിയാൽ അതിൽ നിന്ന് മൂന്നിലൊന്ന് കുറച്ച്, അഞ്ചിലൊന്ന് കൂട്ടി, ഏഴിലൊന്ന് കുറച്ച് ഈ പ്രക്രിയ അനന്തമായി തുടർന്നാൽ കാൽ വൃത്തത്തിന്റെ ചുറ്റളവ് ലഭിക്കും. ഇത് പാശ്ചാത്യ ലോകം നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം കണ്ടെത്തിയ പൈ ബൈ 4 = 1 - 1/3 + 1/5 - etc. എന്ന ആധുനിക സമവാക്യത്തിന്റെ വ്യക്തമായ മലയാള ഭാഷയും അതിലേക്കുള്ള പൂർണ്ണമായ തെളിവുമാണ്. 16-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ മറ്റേതൊരു കോണിലും ശാസ്ത്രം ഇത്രത്തോളം യുക്തിഭദ്രമായി വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് സാധാരണന്മാർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൽ ഇത്തരമൊരു ഗഹനമായ ഗ്രന്ഥം രചിക്കപ്പെടുന്നത്. ഗണിതശാസ്ത്രം എന്നാൽ വെറും അക്കങ്ങളുടെ കൂട്ടിക്കിഴക്കിരികൾ മാത്രമല്ല, മറിച്ച് നിരന്തരമായ ചോദ്യം ചെയ്യലുകളും ലോജിക്കലായ തെളിവുകളുമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തത് ജ്യേഷ്ഠദേവന്റെ ഈ അതുല്യ സൃഷ്ടിയാണ്. പ്രൊഫസർ കെ വി ശർമ്മയെപ്പോലുള്ള ആധുനിക ചരിത്രകാരന്മാരുടെ ഗവേഷണങ്ങളാണ് യുക്തിഭാഷയുടെ ശാസ്ത്രീയ പ്രാധാന്യം പാശ്ചാത്യ ലോകത്തിനു മുന്നിൽ പൂർണ്ണമായി തുറന്നുകാട്ടിയതും അതിന് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലസ് ഗ്രന്ഥം എന്ന അംഗീകാരം നേടിക്കൊടുത്തതും. 16-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെത്തിയ ഈശോസഭാ പാതിരിമാർ വഴി കേരളീയ ഗണിതജ്ഞരുടെ ഈ കണ്ടെത്തലുകൾ യൂറോപ്പിൽ എത്തിയിരിക്കാമെന്നും അതാണ് പിന്നീട് യൂറോപ്യൻ ഗണിതശാസ്ത്ര നവോത്ഥാനത്തിന് അടിത്തറപ്പാകിയതെന്നും പ്രമുഖ ചരിത്രകാരന്മാരും ഗണിതശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നു. ഗ്രഹണങ്ങൾ പ്രവചിക്കാനും കലണ്ടറുകൾ തയ്യാറാക്കാനും നാവിക വിദ്യയ്ക്കും വേണ്ടിയുള്ള പ്രായോഗിക അന്വേഷണങ്ങളാണ് കേരളീയരെ ഈ വലിയ ഗണിതശാസ്ത്ര നേട്ടങ്ങളിലേക്ക് നയിച്ചത്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ എപ്പോഴോ വിസ്മൃതിയിലാണ്ടുപോയ നമ്മുടെ പൂർവികരുടെ ബൗദ്ധിക പൈതൃകം ഓർക്കുമ്പോൾ ഓരോ മലയാളിയുടെയും ഹൃദയം അഭിമാനം കൊണ്ട് നിറയേണ്ടതാണ്. പാശ്ചാത്യ ലോകം അറിവിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ അനന്തതയുടെ രഹസ്യങ്ങൾ ഗണിതത്തിലൂടെ ചുരുളഴിച്ചെടുത്ത മാധവന്റെയും പരമേശ്വരന്റെയും നീലകണ്ഠന്റെയും പിന്മുറക്കാരാണ് നാം എന്നത് എത്രമാത്രം ആവേശകരമാണ്. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ അലയടിച്ചിരുന്നത് കലയുടെയും സാഹിത്യത്തിന്റെയും താളങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചരഹസ്യങ്ങൾ തേടിയുള്ള ശാസ്ത്രത്തിന്റെ അദമ്യമായ കുതിപ്പുകൾ കൂടിയായിരുന്നു. ഇരുളടഞ്ഞ താളിയോലകളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ ഗണിതസൂത്രങ്ങൾ
സമാനതകളില്ലാത്ത ഒരു വിജ്ഞാന വിപ്ലവത്തിന്റെ

0: സുവർണരേഖകളായി കാലാതീതമായി ഇന്നും നിലകൊള്ളുന്നു. ആധുനിക ലോകത്തിന് ശാസ്ത്രത്തിന്റെ പുതുവെളിച്ചം പകർന്ന ഈ കേരളീയ ജ്ഞാനവ്യവസ്ഥയുടെ ചരിത്രം വെറുമൊരു ഭൂതകാല സ്മരണയല്ല, മറിച്ച് ലോകഭൂപടത്തിൽ മലയാളിയുടെ ബൗദ്ധിക ഔന്നത്യത്തെ അടയാളപ്പെടുത്തുന്ന, വരും തലമുറകളുടെ സിരകളിൽ അഗ്നിയായി പടരേണ്ട എക്കാലത്തെയും വലിയ അഭിമാനഗാഥയാണ്.
1: കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ. എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പലും പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സുമായ ഡോക്ടർ ഇന്ദുലാൽജി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ചലച്ചിത്രതാരം സോന നായരാണ്. അപ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. 9495964321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. അപ്പോൾ വേഗം വിളിച്ചോളൂ. ചലച്ചിത്രതാരം സോന നായർ സ്റ്റുഡിയോയിലുണ്ട്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങളും ആവശ്യപ്പെടാം.
4: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ശ്രീനിവാസനും ചിത്രയും സംഘവും പാടിയത് മേഘം എന്ന ചിത്രത്തിനു വേണ്ടി.

0: പ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: സന്തോഷ് വർമ്മ എഴുതി, സിജോ ജോൺ സംഗീതം നൽകി, രാഹുൽ നമ്പ്യാരും റിമി ടോമിയും പാടിയത് മൈ ബോസ് എന്ന ചിത്രത്തിനു വേണ്ടി.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ യേശുദാസും അമ്പിളിയും പാടിയത്, ബീന എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് ബിച്ചു തിരുമല.

0: ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു.
1: കഴിഞ്ഞ മാർച്ച് മാസം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരുവേൽ ഗ്രാമപഞ്ചായത്തിലെ എരിഞ്ഞിക്കൽ എന്ന പ്രദേശത്ത് ഷിഗല്ലോസിസ് എന്ന അണുബാധ പടർന്നു പിടിക്കുകയും ആനക്കുഴിക്കര ഗ്രാമത്തിലെ 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുമൂലം മരണപ്പെടുകയും ഉണ്ടായി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 51 രോഗികളിൽ 12 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു. എന്താണ് ഷിഗല്ലോസിസ് എന്ന് നമുക്ക് നോക്കാം. ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടലിലെ അണുബാധയാണ് ഷിഗല്ലോസിസ്. ആഗോളതലത്തിൽ കണക്കെടുത്താൽ കുറഞ്ഞത് 160 ദശലക്ഷം ആളുകളിൽ ഈ അണുബാധ കാണപ്പെടുന്നു. ഇതിലധികവും വികസ്വര രാജ്യങ്ങളിൽ ആണ്. കൊച്ചുകുട്ടികളെയാണ് ഷിഗല്ലോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. 1897 ജാപ്പനീസ് മൈക്രോബയോളജിസ്റ്റായ കിയോഷി ഷിഗ എന്ന വ്യക്തിയാണ് ഈ രോഗാണുവിനെ തിരിച്ചറിഞ്ഞത്. ബാസിലസ് ഡിസെൻട്രിയ എന്ന നാമമായിരുന്നു അന്ന് അദ്ദേഹം ഇതിനു നൽകിയത്. എങ്കിലും 1930 അത് ഷിഗല്ല എന്ന പുനർ നാമകരണം ചെയ്യപ്പെട്ടു. ഷിഗല്ല എന്ന രോഗാണുവിനെക്കുറിച്ച് നമുക്ക് അല്പം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ മാരകമായ ദണ്ഡാകൃതിയിലുള്ള ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഷിഗല്ല. ഈ രോഗാണു 4 ഇനങ്ങളിലായി കാണപ്പെടുന്നു.

ഷിഗെല്ല സോണി. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും സാധാരണ ഇനമാണിത് ഷിഗെല്ല ഫ്ലെക്സ്നേരി. ഇന്ത്യയിലുടനീളം പ്രബലമായി കാണുന്നത് ഷിഗെല്ല ഫ്ലെക്സ്നേരി എന്ന ഇനമാണ്. ഷിഗെല്ല ബോയ്ഡി, ഷിഗെല്ല ഡിസെൻട്രിയെ. കുടലിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം ഇവ കോശങ്ങൾക്കുള്ളിൽ പെറ്റുപെരുകുന്നു. അതോടൊപ്പം ചില വിഷപദാർത്ഥങ്ങൾ അഥവാ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം കുടലിന്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ വ്യതിയാനം സംഭവിക്കുകയും സ്തരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം അഴുകി മലത്തോടൊപ്പം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. വെറും 100-ൽ താഴെ അണുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ രോഗാണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികമാണ്. എങ്ങനെയാണ് ഷിഗെല്ലോസിസ് എന്ന അണുബാധ പിടിപെടുന്നത്? മനുഷ്യ മലം കലർന്ന മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെയും ഷിഗെല്ല അണുബാധയുള്ളവരോ അടുത്തിടെ രോഗബാധിതരായവരോ ആയ ആളുകളുമായുള്ള സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പിടിപെടുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷിഗെല്ലയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ സ്പർശിക്കുക, രോഗമുള്ള കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റുക, രോഗി ഉപയോഗിച്ച ശുചിമുറി ഉപയോഗിക്കുക, രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, തടാകങ്ങൾ, നീന്തൽ കുളങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ മലിനമായ ജലം ഉള്ളിൽ ചെല്ലുക, രോഗിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുക. ഭക്ഷണം, കുടിവെള്ളം എന്നിവയുടെ കാര്യത്തിൽ എത്ര നിഷ്കർഷത പുലർത്തിയാലും ചില സന്ദർഭങ്ങളിൽ നാം ഭക്ഷിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും മലിനമായവ ആയിരിക്കും. ഇനി ആർക്കാണ് ഷിഗെല്ലോസിസ് വരാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് നോക്കാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം പിടിപെടാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത്. തിരക്കേറിയ സാഹചര്യങ്ങളിലും ഡേ കെയർ സെന്ററുകളിലും ഷിഗെല്ലോസിസ് പൊട്ടിപ്പുറപ്പെടാറുണ്ട്. വികസന രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരിലും ഇത് കൂടുതലായി കാണാറുണ്ട്. പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിൽ ഷിഗെല്ലോസിസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ HIV പോലെയുള്ള രോഗാവസ്ഥ മൂലമോ കീമോതെറപ്പി പോലെയുള്ള ചികിത്സകൾ മൂലമോ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ ഷിഗെല്ലോസിസ് കൂടുതലായി കാണപ്പെടുന്നു. ഷിഗെല്ലോസിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഗാണു ശരീരത്തിനുള്ളിൽ കടന്ന് 1-2 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നു. ചിലപ്പോൾ 1 ആഴ്ച വരെ എടുക്കും. രക്തമോ കഫമോ അടങ്ങിയ വയറിളക്കം, അതിസാരം, വയറുവേദന, പനി, ദഹനക്കുറവ്, ഓക്കാനം, ഛർദി, തുടരെ തുടരെ മലവിസർജനം നടത്തണം എന്ന തോന്നൽ. ലക്ഷണങ്ങൾ 7 ദിവസം വരെ നീണ്ടുനിൽക്കും. ചിലപ്പോൾ അവ കൂടുതൽ കാലം നിലനിൽക്കും. ഷിഗെല്ല ബാധിച്ചതിനുശേഷം ചിലരിൽ രോഗലക്ഷണങ്ങൾ കാണില്ല. എന്നാൽ രോഗാണുക്കൾക്ക് മലത്തിലൂടെ ഏതാനും ആഴ്ചകൾ വരെ പടരാൻ കഴിയും. രോഗസങ്കീർണതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പോകലീമിയ, പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോനെട്രീമിയ, സോഡിയത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു. ഷോക്ക്, തുടർച്ചയായ വയറിളക്കം മൂലമുള്ള നിർജ്ജലീകരണം കാരണമുള്ള അവസ്ഥ. അപസ്മാരം, ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ കാരണം ഫിറ്റ്സ് വരുന്നു. എൻകെഫലോപ്പതി, വിഷവസ്തുക്കളോ അണുബാധയോ മൂലം തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യം ഉണ്ടാകുന്നു. ഹീമോലിറ്റിക് യുറീമിക് സിൻഡ്രോം, ഇത് അപൂർവവും ഗുരുതരവുമായ സങ്കീർണതയാണ്. ചുവന്ന രക്താണുക്കളെയും പ്ലേറ്റ്ലെറ്റുകളെയും നശിപ്പിക്കുകയും വൃക്കകളുടെ തകരാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പെരിറ്റോണൈറ്റിസ്, വൻകുടലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അതിനുള്ളിൽ രോഗാണു പെറ്റുപെരുകി പൊട്ടി പഴുപ്പ് വയറിനുള്ളിൽ ബാധിക്കുന്നു. കുട്ടികളിൽ മുരടിപ്പിനും ക്ഷീണത്തിനും കാരണമായേക്കാവുന്ന തുടർച്ചയായ വയറിളക്കവും പോഷകാഹാരക്കുറവും ദീർഘകാല സങ്കീർണതകളിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ ഇനി പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ വിളിക്കുക, അല്ലെങ്കിൽ അടിയന്തര പരിചരണം തേടുക. രക്തരൂക്ഷിതമായ വയറിളക്കം, ശരീരഭാരം കുറയ്ക്കുന്നതിനും നിർജ്ജലീകരണത്തിനും കാരണമാകുന്ന വയറിളക്കം, വയറിളക്കത്തോടൊപ്പം 102 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പനി, കഠിനമായ വയറുവേദന, ഇടയ്ക്കിടയ്ക്കുള്ള ഛർദി, മൂത്രം പോകാതിരിക്കുക അല്ലെങ്കിൽ വായയും തൊണ്ടയും വളരെ വരണ്ടതാകുക, നിൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുക തുടങ്ങിയ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണെങ്കിൽ, ഷിഗെല്ല അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ ഉടനെ വിളിക്കുക. ഈ രോഗം നിങ്ങളെ ദീർഘകാലത്തേക്ക് രോഗിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഷിഗെല്ലോസിസ് അണുബാധ ചികിത്സിക്കുന്നത്? ഏതൊരു വയറിളക്ക രോഗത്തെയും പോലെ നിർജ്ജലീകരണം തടയുക എന്നത് പ്രഥമ ശ്രദ്ധ അർഹിക്കുന്നു. നേരിയ രോഗാവസ്ഥയ്ക്ക് ORS ലൈനുകളും ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോൾ സിരകൾ വഴി ഡ്രിപ്പായും ചികിത്സ നൽകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടൽ ചലനം മന്ദഗതിയിലാക്കുന്ന മരുന്നുകളായ ലോമോട്ടിൽ തുടങ്ങിയവ ഒഴിവാക്കണം എന്നതാണ്. ഇവ സ്വാഭാവിക ബാക്ടീരിയ ഉന്മൂലന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും രോഗാവസ്ഥ നീണ്ടുപോകുകയും ചെയ്യും. ഷിഗെല്ല അണുബാധയുള്ള മിക്ക വ്യക്തികളും സാധാരണയായി 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ആന്റിബയോട്ടിക്കുകൾ ഇല്ലാതെ സുഖം പ്രാപിക്കാറുണ്ട്. എന്നാൽ കടുത്ത രക്തരൂക്ഷിതമായ വയറിളക്കവും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ രോഗികളും ഉൾപ്പെടുന്ന കേസുകളിൽ പ്രാരംഭ ആന്റിബയോട്ടിക് ചികിത്സ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ സിങ്ക്, വൈറ്റമിൻ സപ്ലിമെന്റ്സും നൽകാറുണ്ട്.

0: ഷിഗെല്ലോസിസിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് നോക്കാം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനം. കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക. ചെറിയ കുട്ടികൾ കൈ കഴുകുമ്പോൾ മുതിർന്നവർ മേൽനോട്ടം വഹിക്കുക. വയറിളക്കമുള്ള സമയങ്ങളിൽ കുട്ടികളെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുക. കുടിവെള്ളം നന്നായി തിളപ്പിച്ചാറിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. പൊതുജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം വയറ്റിനുള്ളിൽ ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാചകത്തിനും പാത്രങ്ങൾ കഴുകുന്നതിനുമായി ശുദ്ധജലത്തിന്റെ ഉപയോഗം ഉറപ്പുവരുത്തുക. രോഗികളുടെ വിസർജ്യം പറ്റിയ തുണികൾ, ഡയപ്പറുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. രോഗികളുടെ വസ്ത്രങ്ങൾ അണുനാശിനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. വയറുളക്കമുള്ള വേളകളിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. അസുഖബാധിതനായ വ്യക്തിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഈ അണുബാധയെ പ്രതിരോധിക്കുന്നതിനായി വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവും നിഷ്കർഷമായി പാലിക്കുകയാണ് ഏറ്റവും ആവശ്യമെന്ന അവബോധം സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ്.
1: ഷിഗെല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റിനി മേരി തോമസ്.
2: വേനൽക്കാലത്ത് രാവിലെ 11 വൈകിട്ട് 3 ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക.
3: ഡോക്ടർ എസ് അശ്വതി.
2: ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നത് കൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭികാമ്യം.

ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. രജനിയും സംഗീതവും ഷാജികുമാർ. ചിത്രം ഇനിയും എത്ര ദൂരം, പാടിയത് ജി വേണുഗോപാലും വാണി ജയറാമും.

ഇനി മോഹൻലാലും ചിത്രയും പാടിയ ഗാനമാണ് സ്ഫടികം എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം എഴുതിയത് പി ഭാസ്കറിനാണ്, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷും.

0: ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും പരമാധികാരവും ഇല്ലാതെയാക്കാൻ ശ്രമിച്ച ഭീകരതയ്ക്ക് നൽകിയ ഉറച്ച പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യൻ സായുധ സേനാംഗങ്ങളുടെ അപാരധീരതയും യുദ്ധവീര്യവും ഭീകര ശൃംഖലയെ തകർക്കുന്നതിൽ വിജയം കണ്ടതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം പാസാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപന തീയതി മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണങ്ങൾ CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. അനുഭാവികൾ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്നും ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഗർഭസ്ഥ നവജാത സമഗ്ര പരിരക്ഷാ പദ്ധതി ജനനിക്ക് തുടക്കമിട്ടു. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ഇതിനകം 1,34,00,000 ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരം.

വൃത്ത തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത് അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് നാളെ ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. വേദാചാര്യൻ ആചാര്യ രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളം ഫാം ബ്ലോക്ക് 10-ൽ വീട്ടിലെ കുളിമുറിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. പുലിക്കിരി ഷിജുവിന്റെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

ഒരു വട്ടം കൂടി. പ്രിയമുള്ളവരെ, നാം വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രിയഗാനങ്ങളുമായി ഇപ്പോൾ ഒരു വട്ടം കൂടി. ആദ്യഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി, ഇളയരാജ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് മൂന്നാം പക്കം എന്ന ചിത്രത്തിനു വേണ്ടി.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
4: അല്ല, ഇത് എവിടെ സംഭവം?
3: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
4: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
5: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
8: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
9: ഒരു വട്ടം കൂടിയിൽ നമുക്കിനി കേൾക്കാം ഇളയരാജയുടെ സംഗീതത്തിൽ ചിത്രയും സംഘവും പാടിയത്. എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് ബിച്ചു തിരുമലയാണ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
6: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
7: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
8: ഒരു വട്ടം കൂടിയിലെ അടുത്ത ഗാനം എസ് രമേശൻ നായർ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി. ദോസ്ത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഒരു വട്ടം കൂടി തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് ചിത്രയും മധു ബാലകൃഷ്ണനും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: എ ജെ ജോസഫ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത്. ഗാനമെഴുതിയത് കെ ജയകുമാറാണ്. ചിത്രം എന്റെ കാണാക്കുയിൽ.

ഇപ്പോൾ ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയതാണ്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം. ചിത്രം എങ്ങനെ നീ മറക്കും.

0: പ്രിയമുള്ളവരെ, ഒരു വട്ടം കൂടിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കൾ, ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വിപുലീകരണ ചടങ്ങ് പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. 40-നുമേൽ പ്രായക്കാരായ തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന വാർഷിക ആരോഗ്യ പരിശോധന കേന്ദ്രമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ തൊഴിൽ ശക്തിയോടും യുവശക്തിയോടും ബഹുമാനം വർദ്ധിച്ചതായും ഡോ മാണ്ഡവ്യ പറഞ്ഞു. AICC നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരെ മുസ്ലിം ലീഗ് നേതാക്കൾ വൈകിട്ട് സന്ദർശിക്കും. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PMA സലാം, ഹാരിസ് ബീരാൻ എന്നിവരാണ് നിരീക്ഷകരെ കാണുന്നത്. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7-നാണ് BRO രൂപീകൃതമായത്. വെളിച്ചെണ്ണയിലും മറ്റ് ഭക്ഷ്യ എണ്ണകളിലും മായം കലർത്തുന്നതിനെതിരായ നടപടികൾ ശക്തമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മായം കലർന്ന എണ്ണകൾ പിടിച്ചെടുക്കുന്ന നടപടി ശക്തമാക്കിയതായും വകുപ്പ് അറിയിച്ചു. 8-ാമത് അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ തിയേറ്ററിൽ തുടങ്ങി. വൈകിട്ട് സ്പാനിഷ് സംവിധായകൻ കാർലോസ് അലാസ്ട്രോയി ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകുന്ന നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ വിമാനങ്ങളെ ദൌത്യത്തിൽ ഉൾപ്പെടുത്താൻ സൌദി അറേബ്യ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7-ന് ലക്നൌ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. വൈകുന്നേരം 5 മണിക്ക്.
2: ആകാശവാണി രാജാധിരാജൻ നാടകം. രചന സാജൻ, തിരുവനന്തപുരം. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും ഹെരോദ രാജാവ് സുദർശനൻ കുടപ്പനമൂട്, രാജപുരോഹിതൻ ഡോക്ടർ രാജാവാര്യർ, മന്ത്രി തെങ്ങുംകോട് മോഹനൻ, സാത്താൻ ബിജു കല്ലുവാതുക്കൽ, ഒപ്പം ബിജു മാത്യു, ശ്രീകുമാർ മുഖത്തല, KS ശ്രീകുമാർ, NJ ജോഷിലാൽ, സുഷമ അനിൽ, സജികുമാർ പോത്തൻകോട്, ശ്യാം VS. രാജാധിരാജൻ.

0: എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെന്നറിയാം. ശബ്ദം കേട്ട് എങ്ങനെ മനസ്സിലാക്കാൻ അല്ലേ? ചില സൂചനകൾ തരാം. എന്റെ കൂട്ടുകാരുടെ പേരുകൾ പറയാം. അസൂയ, വഞ്ചന, ചതി, പ്രതികാരം. മനസ്സിലായില്ലേ? വിഡ്ഢികളെ, അങ്ങ് ഏതൻ തോട്ടം മുതൽ നിങ്ങൾ എന്നെ വെറുക്കാൻ തുടങ്ങി. ഇപ്പോ മനസ്സിലായി തുടങ്ങി. അതെ, ഞാൻ അന്ധകാരപുത്രൻ സാത്താൻ. അവിടെ ഏതൻ തോട്ടത്തിൽ ഞാൻ തുടങ്ങിയ നാശത്തിന്റെ കെണി ഇല്ലാതാക്കാൻ ദൈവപുത്രൻ ഭൂമിയിൽ വരുന്നത്രേ. നസ്രത്തിൽ കന്യകാപുത്രനായി അവൻ ജനിക്കുന്നുവെന്ന്. അതാ ദൂതുമായി അവൻ ഗബ്രിയേൽ മാലാക ആ കന്യകയുടെ അടുത്ത്. ഇതവൾക്ക് നാശം വിതയ്ക്കും.
1: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോടുകൂടെയുണ്ട്.
2: ഏതാണ് ഈ ദിവ്യരൂപം?
1: മറിയമേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല.
2: ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും?
1: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ.
2: ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ.
0: ഇവൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. വിവാഹത്തിന് മുമ്പ് ഇവൾ ഗർഭിണിയെന്ന് ലോകമറിഞ്ഞാൽ ഇവളെ കല്ലെറിഞ്ഞുകൊല്ലും. ഇവൾക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ജോസഫ് എന്ന പുരുഷൻ ഇവളെ ഉപേക്ഷിക്കും. തീർച്ച. ജോസഫ് ഇവനാകെ അസ്വസ്ഥനാണല്ലോ.
3: യഹോവയാം ദൈവമേ, ഈ ജോസഫ് ഇന്നുവരെയും നീതിമാർഗത്തിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഞാൻ എന്തു ചെയ്യും? എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ കാര്യം ഞാൻ പരസ്യമാക്കിയാൽ അവളെ ജനം കല്ല്

0: പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം.
1: അവിടുത്തെ അരുളപ്പാട് പോലെ
2: ഹോ, ഇവിടെയും എനിക്ക് പരാജയം. ഇവൻ അവളെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ജനം അവളെ കല്ലെറിഞ്ഞു കൊന്നേനെ. അങ്ങനെ ആ ദൈവപുത്രൻ ഇല്ലാതായനെ. അവസരം വരും.
3: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും.
2: ഒടുവിൽ അതും സംഭവിച്ചിരിക്കുന്നു. ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അവനെ കണ്ടു വണങ്ങാൻ ആട്ടിടയന്മാരും വിദ്വാൻമാരും പോകുന്നു. ഇല്ല മക്കളെ, അവനിനി ഏറെ ആയുസില്ല. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ യഹൂദാദേശത്തിന്റെ സിംഹാസനം സ്വപ്നം കണ്ട് ഒരുവൻ പ്രതികാരപുത്രനായിട്ടുണ്ട്. അവനിലൂടെ ഞാൻ ദൈവപുത്രന്റെ അന്ത്യം കുറിക്കും. ഇനി എന്റെ രംഗസ്ഥലം ഹെരോദാവിന്റെ രാജകൊട്ടാരം.
4: മന്ത്രി, താങ്കൾ ഇന്ന് വളരെ അസ്വസ്ഥനാണെന്ന് തോന്നുന്നു.
5: എന്റെ അസ്വസ്ഥതയുടെ കാരണം താങ്കൾക്കും അറിവുള്ളതല്ലേ? സമയമാകുമ്പോൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്.
4: പതുക്കെ, ഈ കൊട്ടാരത്തിലെ നിശബ്ദതയെപ്പോലും പേടിക്കണം. ഹെരോദാ രാജാവിന്റെ സിംഹാസനം സ്വപ്നം കണ്ടു നടക്കുന്നവനാണ് മന്ത്രി എന്നറിഞ്ഞാൽ.
5: വേണ്ട പുരോഹിത, വേണ്ട. ഹെരോദാവിന്റെ സിംഹാസനം എന്റെ വെറും സ്വപ്നം മാത്രമല്ല, അത് ഞാൻ നേടും. അന്ന് നിങ്ങൾ രാജപുരോഹിതൻ മാത്രമല്ല, നമ്മുടെ മഹാമന്ത്രിയായിരിക്കും.
4: പക്ഷേ ഹെരോദാ രാജാവ് ജീവിച്ചിരിക്കുമ്പോൾ
5: കൊല്ലണം.
4: കൊല്ലാനോ?
5: അതെ, ഹെരോദാ രാജാവ് ജീവനോടെ ഇരിക്കുന്നിടത്തോളം എന്റെ ആഗ്രഹം സാധിക്കില്ല. ഹെരോദാ രാജാവിന്റെ ഭരണം എന്റെ കയ്യാൽ അവസാനിപ്പിക്കും. ആ വംശം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും.
4: മന്ത്രി, ആലോചിച്ചു മാത്രമേ കാര്യങ്ങൾ നീക്കാവൂ, ഇല്ലെങ്കിൽ തല കാണില്ല. വേദപ്രമാണം പറയുന്നത് ഈ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് ഒരു പുതിയ രാജാവുണ്ടാകുമെന്ന. ഒരുപക്ഷേ അത് താങ്കളാവും.
5: അത് ഞാൻ തന്നെ. ചരിത്രത്തിന്റെ താളുകളിൽ ഞാൻ സ്ഥാനം നേടും. യഹൂദന്മാരുടെ രാജാവ് ഈ ഞാൻ.
2: മഹാമന്ത്രി വിജയിക്കട്ടെ. കിഴക്കുനിന്നും 3 വിദ്വാൻമാർ മഹാരാജാവിനെ മുഖം കാണിക്കാൻ കാത്തുനിൽക്കുന്നു. അവരെ രാജാവിന്റെ അടുത്ത് എത്തിക്കട്ടെ.
5: ഇപ്പൊ വേണ്ട, അവരെന്റെ അടുത്ത് എത്തിക്കൂ, ഞാൻ രാജാവിന് വിവരം അറിയിക്കാം.
2: ഉത്തരവ് പോലെ.
4: മന്ത്രി, ഏതോ വിശേഷ സംഭവമുണ്ട്. വിദ്വാൻമാരുടെ ആഗമനം അതാണ് വെളിവാക്കുന്നത്.
5: വിദ്വാൻമാരെ, നിങ്ങൾക്ക് ഹെരോദാ മഹാരാജാവിന്റെ മഹാമന്ത്രിയുടെ പ്രണാമം.
6: പ്രണാമം മഹാമന്ത്രി.
5: ഇത് രാജപുരോഹിതൻ.
6: പ്രണാമം.
4: വിദ്വാൻമാരെ, എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം?
7: ഞങ്ങൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാനെത്തിയതാണ്.
4: യഹൂദന്മാരുടെ രാജാവ് ജനിച്ചെന്നോ? യഹൂദന്മാരുടെ രാജാവ് ഹെരോദാവാണ്. മറ്റൊരു രാജാവ്?
6: അതെ, യഹൂദന്മാർക്ക് പുതിയ രാജാവ് ജനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവനെ കണ്ടുപണങ്ങാൻ എത്തിയതാണ്. കിഴക്കുനിന്നും ഒരു നക്ഷത്രം ഞങ്ങൾക്ക് വഴികാട്ടിയായി ഉണ്ടായിരുന്നു.
7: ഇതല്ലേ യഹൂദന്മാരുടെ രാജകൊട്ടാരം? ഇവിടെയല്ലേ യഹൂദന്മാരുടെ രാജാവ് ജനിക്കേണ്ടത്?
5: വിദ്വാൻമാരെ, അങ്ങനെ ഒരു ശിശു ഇവിടെ ജനിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾ വിശ്രമിക്കൂ, ഞാൻ രാജാവിന് വിവരം അറിയിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാം.
6: വളരെ നന്ദി.
5: ആരവിടെ? ഈ വിദ്വാൻമാർക്ക് വിശ്രമത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കും.
2: കൽപ്പന പോലെ.
5: എന്താണ് ഈ കേൾക്കുന്നത്? യഹൂദന്മാർക്ക് ഒരു പുതിയ രാജാവ്. എന്താണതിനർത്ഥം?

0: എനിക്കും മനസ്സിലാകുന്നില്ല. ഏതായാലും ഞാൻ വേദപ്രമാണങ്ങൾ ഒന്ന് നോക്കട്ടെ. വിദ്വാൻമാർ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത.
1: എന്ത്? അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിട്ടുണ്ടെന്നോ? എവിടെ എവിടെ എന്താണ് ആ പ്രവചനം?
0: ഞാൻ വായിക്കാം. ആ പ്രവചനം ഇങ്ങനെയാണ്: യഹൂദ്യദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദാ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മെയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും.
1: അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ബേത്ലഹേമിൽ ജനിച്ചു കഴിഞ്ഞു. എന്റെ രാജസിംഹാസന സ്വപ്നത്തിന് ഒരു പുതിയ എതിരാളി ഉണ്ടായിരിക്കും.
0: മന്ത്രി ശാന്തനായി കേൾക്കൂ. ഈ ജനിച്ചിരിക്കുന്ന ശിശു ദൈവപുത്രനാണെന്നാണ് വേദപ്രമാണം പറയുന്നത്. അവൻ യഹൂദജനത്തിനു മാത്രമല്ല, സർവജനത്തിനും രാജാവും രക്ഷകനുമാണ്.
1: നിങ്ങളും അവന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ്. അവനെ കണ്ടെത്തി നശിപ്പിക്കുന്ന എന്റെ കൈകൾ കൊണ്ട് അവനെ കൊല്ലിഞ്ഞാൻ.
0: അരുത് മന്ത്രി, ഞാൻ പറഞ്ഞല്ലോ, ഈ ജനിച്ചിരിക്കുന്നത് സാധാരണ ശിശുവല്ല, ദൈവപുത്രനാണ്. അവന്റെ ശാപം താങ്കൾ കേൾക്കാൻ പാടില്ല. ഇവിടെ കൈ നനയാതെ മീൻ പിടിക്കണം.
1: എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ.
0: പറയാം. രാജസിംഹാസനത്തിന് എതിരായി ഒരു ശിശു ജനിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ഹെരോദാവിനെ അറിയിക്കണം. ആ ശിശുവിനെ നശിപ്പിക്കാൻ രാജാവിനെ നിർബന്ധിക്കണം. ദൈവശാപം രാജാവ് വാങ്ങട്ടെ. ദൈവശാപത്തിന്റെ പിടിയിൽ രാജാവ് വീഴുമ്പോൾ മന്ത്രി, താങ്കൾക്ക് സിംഹാസനം നേടുകയും ചെയ്യാം.
1: കൊള്ളാം. ഈ വിവരം എത്രയും വേഗം രാജാവിനെ അറിയിക്കണം.
2: യഹൂദന്മാരുടെ മഹാരാജാവ്, രാജാതിരാജൻ ഹെരോദാ മഹാരാജൻ എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു.
3: ഹെരോദാ മഹാരാജാവ് നീണാൾ വാഴട്ടെ.
4: എന്താ, മന്ത്രിയും രാജപുരോഹിതനും വലിയ ആലോചനയിലായിരുന്നുവെന്ന് തോന്നുന്നു.
0: അതെ പ്രഭു, യഹൂദ്യാദേശത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു വിപത്തിനെ കുറിച്ചായിരുന്നു ആലോചന.
4: ഈ ഹെരോദാ രാജാവിന്റെ ഭരണത്തിൻ കീഴെ യഹൂദ്യാദേശത്തിന് ആപത്ത്. നമ്മുടെ ദേശം സമ്പൽ സമൃദ്ധിയിലല്ലേ, ശത്രുരാജ്യങ്ങളുടെ ഭീഷണിയുമില്ല. പിന്നെ പിന്നെ എന്ത് വിപത്ത്? മന്ത്രി, എന്താണ് ഇതിന്റെ അർത്ഥം?
1: പ്രഭു, അത് മൂന്ന് വിദ്വാൻമാർ ഇവിടെ എത്തി അറിയിച്ചു. യഹൂദന്മാർക്ക് ഒരു പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന്. ആ വിദ്വാൻമാർ ഈ കൊട്ടാരത്തിലുണ്ട്.
4: എന്ത്, യഹൂദന്മാരുടെ രാജാവ് പിറന്നു എവിടെ?
0: അതേ പ്രഭു, തിരുവെഴുത്തിൻ പ്രകാരം യഹൂദന്മാരുടെ രാജാവ് ബേത്ലഹേമിൽ ജനിച്ചു കഴിഞ്ഞു.
4: ഓ, നാം എന്താണ് ഈ കേൾക്കുന്നത്? നാം അറിയാതെ നമുക്കൊരവകാശം. എവിടെ എവിടെ ആ വിദ്വാൻമാർ? അവരോട് നാം ചോദിക്കാം.
0: പ്രഭോ, അടിയനൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. അവരോട് ബേത്ലഹേമിൽ എവിടെയാണ് ശിശു ജനിച്ചിരിക്കുന്നത് എന്നറിഞ്ഞു വരാൻ പറയണം. പിന്നെ ആ ശിശുവിനെ കണ്ടെത്തി കൊല്ലണം. അല്ലെങ്കിൽ അങ്ങയുടെ സിംഹാസനത്തിന് ആ ശിശു എന്നും ഒരു എതിരാളിയായിരിക്കും.
4: ഇല്ല ഇല്ല, നാം അതിനനുവദിക്കില്ല. ആ ശിശുവിനെ കണ്ടെത്തി നാം അതിനെ നശിപ്പിക്കും. മന്ത്രി, ആ വിദ്വാൻമാരെ നമ്മുടെ മുന്നിലെത്തിക്കൂ.
1: കൽപ്പന പോലെ മഹാരാജൻ.
5: യഹൂദ്യ മഹാരാജൻ വിജയിക്കട്ടെ.
4: വിദ്വാൻമാരെ, യഹൂദ്യാദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നാം നിങ്ങൾക്കായി എന്താണ് ചെയ്തു തരേണ്ടത്?
6: മഹാരാജൻ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണാനാണ് ഞങ്ങൾ എത്തിയത്.
5: മഹാരാജൻ, ഞങ്ങൾക്ക് മുമ്പായി ഒരു നക്ഷത്രം വഴികാട്ടിയായി ഉണ്ടായിരുന്നു. ഞങ്ങൾ കരുതി ഈ കൊട്ടാരത്തിലായിരിക്കും ശിശു ജനിച്ചിരിക്കുന്നതെന്ന്.
4: ഇല്ല, ഇവിടെ അങ്ങനെ ഒരു ശിശു ജനിച്ചിട്ടില്ല.
0: വിദ്വാൻമാരെ, വേദപ്രമാണം പറയുന്നത് ആ ശിശു ജനിക്കുന്നത് യെരൂശലേമിലെ ബേത്ലഹേമിലാണെന്നാണ്.
4: അപ്പോൾ നിങ്ങൾ പോയി ആ ദിവ്യ പൈതലിനെ കണ്ടുവരുവിൻ. പിന്നെ ഞാനും പോയി അതിനെ നമസ്കരിക്കേണ്ടതിന് എന്നെ അറിയിക്കുക.
5: അങ്ങയുടെ ഈ സന്മനസ്സിന് നന്ദി മഹാരാജൻ. ഞങ്ങൾ ആ ശിശുവിനെ കണ്ട് മടങ്ങി വരാം. ഞങ്ങൾക്ക് വിട നൽകിയാലും.
4: ആരവിടെ? ആ വിദ്വാൻമാരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം.
2: അടിയൻ ഉത്തരവ് പോലെ.
4: മന്ത്രി, നാം അന്തപുരത്തിലേക്ക് പോകുന്നു. ആ വിദ്വാൻമാർ എത്തുമ്പോൾ നമ്മെ വിവരം അറിയിക്കണം.
1: അവിടുത്തെ ആജ്ഞ പോലെ പ്രഭു. പുരോഹിത, എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ. യഹൂദന്മാരുടെ പുതിയ രാജാവ് പോലും.
0: മന്ത്രി ഭയപ്പെടേണ്ട, അവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനന ദിവസം തന്നെ മരണവും ഉറപ്പാ. എനിക്ക് ദേവാലയം വരെ പോകണം. അധികം വൈകാതെ ഞാൻ എത്താം.
1: ശരി, പോയി വരൂ. എനിക്ക് യഹൂദ്യദേശത്തിന്റെ അധിപനാകണം. ചെയ്യാത്ത കുറ്റത്തിന് ഹെരോദാവിന്റെ വാളിന് എന്റെ പിതാവിരയാകേണ്ടി വന്നപ്പോ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് യഹൂദ്യദേശത്തിന്റെ ഭരണം, ഒപ്പം ഹെരോദാവിന്റെ സർവനാശവും.
7: നിർത്തു.
1: നീ ആരാണ്?
7: ഞാൻ നിന്നിൽ അവശേഷിക്കുന്ന നന്മ. നീ ദുഷ്ടത വെടിയൂ. യഹൂദന്മാരുടെ രാജാവായി പിറന്നിരിക്കുന്ന ആ ശിശു ദൈവപുത്രനാണ്. യഹൂദ്യദേശത്തിന്റെ സിംഹാസനം നിനക്കൊരിക്കലും ലഭിക്കുകയില്ല.
1: ഇല്ല, ഇല്ല, അവനെ ഞാൻ നശിപ്പിക്കും. യഹൂദന്മാരുടെ രാജാവ് ഞാനാകും, ഞാൻ മാത്രം. എന്താ, എന്താ ഇത്? നിന്റെ ശരീരം അങ്ങ് മുറിഞ്ഞിരിക്കുന്നല്ലോ. എന്താണിത്? നിനക്കെന്തു പറ്റി? നിന്റെ കണ്ണിനെന്തു പറ്റി?
8: പ്രഭോ, മഹാരാജാവ് പറഞ്ഞതുപോലെ ഞാൻ വിദ്വാൻമാരെ പിന്തുടർന്നു. അവർ ശിശുവിനെ കണ്ട് മടങ്ങുന്ന വഴി എന്നോട് പറഞ്ഞു. അവർക്ക് ഒരു മാലാഖയുടെ ദർശനമുണ്ടായി. ഹെരോദോ രാജാവിന്റെ അടുത്ത് ചെല്ലരുതെന്ന് അവർ മറുവഴിയായി പോകാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവരെ തടഞ്ഞു. അപ്പോൾ അപ്പോ വലിയൊരു പ്രകാശം എന്റെ കണ്ണിൽ പതിച്ചു. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വഴിയറിയാതെ ഞാൻ പലയിടത്തും വീണു. ശരീരം മുറിഞ്ഞു.
1: നീ എത്രയും വേഗം കൊട്ടാരം വൈദ്യനെ കാണും.
4: മന്ത്രി, ആ വിദ്വാൻമാർ മടങ്ങിയെത്തിയോ?
1: പ്രഭു, നമുക്ക് ചതിവ് പറ്റിയിരിക്കുന്നു. മാലാഖമാരുടെ ദർശനം ഉണ്ടായിട്ട് ആ വിദ്വാൻമാർ മറുവഴിയായി പോയി. അവരെ പിന്തുടർന്ന ഭടന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഭടൻ ശിശുവുള്ള സ്ഥലം കണ്ടെത്തിയിരുന്നു. കാഴ്ചയില്ലാത്തതുകൊണ്ട് അവന് വഴി തിരിച്ചറിയാൻ ഇനി കഴിയില്ല.
4: ഓ, അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു കഴിഞ്ഞു. അതൊരു ദിവ്യ ശിശുവുമാണ്. നമ്മുടെ സിംഹാസനത്തിന് ഭീഷണിയായിരിക്കും. മന്ത്രി, നാം എന്തു ചെയ്യണം? നമ്മുടെ സിംഹാസനം നിലനിർത്തിയേ പറ്റൂ.
1: പ്രഭു, ശിശു ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് അവനെ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബത്ലഹേമിലെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കുവാൻ അങ്ങ് കൽപ്പന നൽകൂ. നമ്മൾ തേടുന്ന ആ ശിശു ആ കൂട്ടത്തിലുണ്ടാകും തീർച്ച. മഹാരാജൻ സംശയിച്ചു നിൽക്കേണ്ട സന്ദർഭമല്ല ഇത്. ആ ശിശു ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അങ്ങയുടെ രാജസ്ഥാനത്തിന് ഭീഷണിയാണ്. എത്രയും വേഗം കൽപ്പന കൊടുത്താലും മഹാരാജൻ.
4: ശരി, ഇതാ നാം കൽപ്പിക്കുന്നു. ബല്ലഹേമിൽ എങ്ങുമുള്ള 2 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുക. മന്ത്രി, എത്രയും വേഗം നമ്മുടെ കൽപ്പന നടപ്പിലാക്കൂ.
1: അവിടുത്തെ ഉത്തരവ് നടപ്പാക്കപ്പെടും പ്രഭു. ബത്ലഹേമിൽ 2 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൺകുഞ്ഞു പോലും ജീവനോടെ ഇരിക്കരുത്. എല്ലാറ്റിനെയും കൊല്ലുക.

ഇസ്രായേലിന്റെ ദൈവമേ, നീ ഇത് കാണുന്നില്ലേ? ഞങ്ങളുടെ കുഞ്ഞു മക്കൾ, ഓരോ രാജാവേ, ഇതാണോ രാജനീതി?

0: റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു.
1: നമ്മുടെ കൽപ്പന നടപ്പിലാക്കി കഴിഞ്ഞു.
2: ഊവപ്രഭോ, ബദ്ലഹേമിലെ തെരുവീഥികളിൽ ശിരസറ്റ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ, വഴികൾ രക്തക്കുഴകളായിരിക്കുന്നു. തീർച്ചയായും അങ്ങയുടെ ശത്രുവായി ജനിച്ചിരിക്കുന്ന യഹൂദന്മാരുടെ പുതിയ രാജാവ് കൊല്ലപ്പെട്ടിരിക്കും പ്രഭോ.
0: ഇല്ല, നിങ്ങളുടെ കൈയാൽ ആ ശിശു വധിക്കപ്പെടുകയില്ല. അവൻ ദൈവപുത്രനാണ്. അവൻ യഹൂദ ജനത്തിന് മാത്രമല്ല, സർവജനത്തിനും രാജാധിരാജനും രക്ഷകനുമായി വാഴുന്നത് നിങ്ങൾ കാണും.
1: ഏയ്, ആരാണ് നീ? മറഞ്ഞു നിൽക്കാതെ നമ്മുടെ മുന്നിൽ വരൂ. ഈ ക്ഷണം നാം നിനക്ക് ശിക്ഷ നൽകും.
0: ഞാൻ ദൈവദൂതനാണ് ഹെരോദ. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയാലും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ദൈവപുത്രന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തം നിങ്ങളോടും നിങ്ങളുടെ വംശത്തോടും ചോദിക്കും. നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ ദൈവപുത്രനെ അംഗീകരിക്കും വരെ നിങ്ങളുടെ കാഴ്ച നശിച്ചു പോകും.
3: അയ്യോ, അയ്യോ, അയ്യോ, അയ്യോ, അയ്യോ.

എന്റെ ഈ പരാജയം അല്പകാലത്തേക്ക് മാത്രമാ. ദൈവപുത്രന്റെ പതനം മാത്രമാണ് എന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം നേടാനായി എന്റെ അനുയായികളായി പലരും വരും. ഈ ഇരുട്ടിന്റെ പുത്രൻ കാത്തിരിക്കും വെളിച്ചത്തിന്റെ രാജകുമാരന്റെ നാശത്തിനായി.

0: ഞങ്ങൾ കിഴക്കിൻ്റെ വിദ്വാൻമാർ.
1: ഞങ്ങൾ യഹൂദന്മാരുടെ രാജാവായി പറന്നവനെ കണ്ടു. ബേത്ത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കീറ്റുശീലയിൽ അവൻ കിടക്കുന്നു. അവന് താരാട്ടു പാടിക്കൊണ്ട് സ്വർഗീയ മാലാഖമാർ.
0: എന്തൊരു ശോഭയാണ് ആ മുഖത്ത്! മുഖം സൂര്യ തേജസ്സാൽ വിളങ്ങുന്നു. ഞങ്ങൾ അവന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചയായി വെച്ചു.
1: അവൻ മറിയത്തിൻ പൊന്മകനാണ്. നിങ്ങളും വിശ്വസിക്ക, അവൻ നമുക്കായി ജനിച്ചിരിക്കുന്നു. അവൻ രാജാധിരാജനാണ്.

0: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.
1: രാജാധിരാജൻ നാടകം സമാപിക്കുന്നു. രചന സാജൻ, തിരുവനന്തപുരം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഹെരോദ രാജാവ് സുദർശനൻ കുടപ്പനമൂട്, രാജപുരോഹിതൻ ഡോക്ടർ രാജാവാര്യർ, മന്ത്രി തെങ്ങുംകോട് മോഹനൻ, സാത്താൻ ബിജു കല്ലുവാതുക്കൽ, ഒപ്പം ബിജു മാത്യു, ശ്രീകുമാർ മുഖത്തല, കെ എസ് ശ്രീകുമാർ, എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, സജികുമാർ പോത്തൻകോട്, ശ്യാം വി എസ്. സംവിധാനം എസ് നാരായണൻ നമ്പൂതിരി. സംവിധാന സഹായം വി എൻ ദീപ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, സാംജി ആർ ആട്ടുപുഴ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ആഘോഷം എന്ന ചിത്രത്തിനു വേണ്ടിയാണ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തത്സമയം കേൾക്കുന്നതിനായി ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495 96 4321, അല്ലെങ്കിൽ 9496 55 6321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496 59 6321. കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, വൈകുന്നേരം 4 മണിക്ക്. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഷാജഹാൻ എന്ന ചിത്രത്തിനുവേണ്ടി ദേവനും സുജാതയും പാടിയത്.

നാം കേട്ടത് തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തത്സമയം കേൾക്കുന്നതിനായി ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. അപ്പോൾ മറക്കാതെ വിളിക്കുമല്ലോ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി.

ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഇന്ദുലക്ഷ്മി 10 വർഷത്തോളം ഇൻഫോസിസിൽ ജോലി ചെയ്ത ശേഷമാണ് പൂർണ്ണ സമയ എഴുത്തിലേക്കും സിനിമയിലേക്കും കടന്നുവന്നത്. നിള, അപ്പുറം എന്നീ സിനിമകൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഇവർ ദായം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുകൂടിയാണ്. വൈകാരികമായ യാഥാർത്ഥ്യങ്ങളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും പ്രമേയമാക്കുന്നവയാണ് ഇന്ദുവിന്റെ രചനകൾ. സിനിമകൾക്ക് പുറമെ 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇന്ദുലക്ഷ്മി മികച്ച ഹ്രസ്വചിത്രങ്ങൾക്കും അവാർഡുകൾ നേടിയിട്ടുണ്ട്.

0: ഹലോ, എന്റെ പേര് ഇന്ദുലക്ഷ്മി. ഞാൻ സംവിധായികയാണ്. ഇന്ന് ഹലോ പ്രിയഗീതത്തില് ഞാനാണ് നിങ്ങളുടെ കോളുകൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം, നമുക്ക് സംസാരിക്കാം. ഹലോ
1: ഹലോ, ഞാൻ റഹീമയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നത്.
0: ആ ഹലോ റഹീമ,
1: ആ
0: ഏത് പാട്ടാണ്?
1: ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ടുണ്ട്. മോൾ മരിച്ചുപോയായിരുന്നു, അപ്പം മരിച്ചുപോയ മോൾക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു പാട്ട്.
0: അതെയോ, മോളുടെ പേരെന്താണ്?
1: മോളുടെ പേര് ഷബാന.
0: ഷബാന, അപ്പം ഷബാനയ്ക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് അമ്മയ്ക്ക് വേണ്ടത്?
1: എനിക്ക് അറിയില്ല മോളെ, ഏത് പാട്ട്, പല പാട്ടുകളും ഉണ്ടല്ലോ, നല്ലൊരു പാട്ട് ഏതായാലും നല്ലത്.
0: അപ്പൊ ഷബാനയുടെ ഓർമ്മയ്ക്ക് നിള എന്ന് പറയുന്ന സിനിമയിലെ പകലുമായേ എന്ന പാട്ട് വെച്ചുതരാം. ഈ ലിറിക്സ് എഴുതിയിട്ടുള്ളത് ഞാനാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബിജുപാൽ സാറും പാടിയിരിക്കുന്നത് സൗമ്യയുമാണ്. ഇതെന്റെ ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോഴും ആ പാട്ടോടുകൂടി തുടങ്ങാം. വിളിച്ചതിൽ സന്തോഷം.

0: ഹലോ, ആ നമസ്കാരം മാഡം.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
0: ഞാൻ കൊല്ലം ജില്ലയിലെ അഴപ്പുഴയിൽ നിന്ന് സഹോദരൻപിള്ള.
1: ഏത് പാട്ടാണ്?
0: പാട്ട് ഞാൻ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ദേവരായൻ സാറും യേശുദാസ് ടീമിലെ അവര് അണിയിച്ചൊരുക്കിയ ഒരു പാട്ടുണ്ട്, പാൽക്കാരി പാൽക്കാരി എന്നും പറഞ്ഞൊരു പാട്ട്. കട്ടുതട്ടമെന്നാണ് സിനിമയുടെ പേര്.
1: ഓക്കെ ഓക്കെ, പഴയ പാട്ടുകളോടാണ് സാറിന് ഇഷ്ടം അല്ലേ?
0: പഴയ പാട്ടുകളോടാണ് എനിക്ക് ഏറ്റവും താല്പര്യം. പണ്ടത്തെ സിനിമകളെല്ലാം കാണുമായിരുന്നു. അങ്ങനെ പഴയ പാട്ടുകൾ ഒരുപാട് ഞാൻ ആസ്വദിക്കാറുണ്ട്. ഓക്കെ,
1: പുതിയ സിനിമകളൊന്നും കാണാറില്ലേ സാറ്?
0: പുതിയ സിനിമ ഞാന് ഈ മോഹിനിയാട്ടം, സൈജു കുറുപ്പിന്റെ മോഹിനിയാട്ടം. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോഴേ, മോളുടെ വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് മോഹിനിയാട്ടം പറഞ്ഞ പടം കണ്ടു.
1: സാറിന് ഇഷ്ടപ്പെട്ടോ?
0: സുരാജിവ മുന്നാറം കൂടെ ഒക്കെ ആയിരുന്നല്ലോ, ജഗദീഷ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
1: അതെ അല്ലേ? സാർ എന്താ ചെയ്യുന്നത്?
0: ഞാന് ഒരു 36 വർഷം അധ്യാപകനായിരുന്നു, റിട്ടയർഡ് അച്ഛനാണ്.
1: എവിടെ? കൊല്ലത്ത് തന്നെയാണോ?
0: കൊല്ലത്തിന്റെ വീടിനടുത്ത ഇവർകാല ഗവൺമെന്റ് എൻപിഎസിലെ ഹെഡ്മാസ്റ്ററായിരുന്നു ഞാന്. ഇപ്പൊ പെൻഷനായിട്ട് 11 കൊല്ലമായി.
1: ഓക്കെ, ഏത് സബ്ജക്റ്റാ പഠിപ്പിച്ചോണ്ടിരുന്നത് സാർ?
0: എൽ പി യു പി ആവുമ്പോ ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കണം, എല്ലാ വിഷയവും കൈകാര്യം ചെയ്യും.
1: അതെ അല്ലേ? ഓക്കെ. അല്ല, ഈ പഴയ പാട്ടിനോടൊക്കെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ലിറ്ററേച്ചർ സംബന്ധിച്ചോ മ്യൂസിക് സംബന്ധിച്ചോ എന്തെങ്കിലും വിഷയമായിരുന്നു എന്ന് ചോദിച്ചതായിരുന്നു.
0: അങ്ങനല്ല, എനിക്ക് പഴയ പാട്ടുകൾ പറഞ്ഞാൽ പഴയ എല്ലാ ഗായകരെയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: അതെ അല്ലേ?
0: ഈ അടുത്തടുത്ത് ആശാ ഭോസ്ലെ, അതുപോലെ ലതാ മങ്കേഷ്കറെ, മുഹമ്മദ് റാഫി അവരുടെയൊക്കെ പാട്ടുകളും വളരെ ഇഷ്ടമാണ്. പിന്നെ സുശീലാമ്മയുടെയും ജാനകി അമ്മ, അതുപോലെ യേശുദാസ്, ജയചന്ദ്രൻ സാറ് അവരുടെ എല്ലാം പാട്ടുകളും വളരെ ഇഷ്ടമാണ്.
1: ഓക്കെ, അപ്പൊ സാറിന് എന്തായാലും ഇത് വെച്ചു തരാം.
0: താങ്ക് യു.
1: താങ്ക് യു.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: പേര് പറയാമോ?
2: പേര് ഉണ്ണി. ഉണ്ണി
1: ഉണ്ണി അല്ലേ? ഓക്കെ. എന്താ ചെയ്യുന്നേ?
2: സ്ക്വയർ പെയിന്റിംഗ് ആണ്.
1: ഓക്കെ ഓക്കെ. ഈ പാട്ട് എന്താ പ്രത്യേകത? എന്താണത് ഇഷ്ടം തോന്നുന്നത്? എന്തുകൊണ്ടാണ്?
2: എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: ഓക്കെ. ദക്ഷിണമൂർത്തി സ്വാമിയുടെ മ്യൂസിക് അല്ലേ?
2: യേശുദാസ്
1: പാടിയത്.
2: പുതിയത്
1: ഇപ്പം ചെയ്ത സിനിമ അപ്പുറം എന്ന് പറയുന്ന സിനിമ മനോരമ മാക്സിലുണ്ട്. അതെ, ജഗദീഷ് സാർക്ക് അഭിനയിച്ചൊരു സിനിമയാണ്. സമയം കിട്ടാണെങ്കിൽ കാണൂ. ഓക്കെ, അപ്പൊ ഈ പാട്ട് വെച്ചേരാട്ടോ.
2: ഓക്കെ ഓക്കെ.
1: താങ്ക് യു.

0: ഹലോ
1: ഹലോ, ആരാണ് സംസാരിക്കുന്നേ?
0: ദേവനന്ദ.
1: ഓക്കെ, ദേവനന്ദ എവിടെ നിന്നാണ്?
0: ഞാൻ വഴയില.
1: വഴയില? ഓക്കെ, എന്ത് ചെയ്യുന്നു മോള്?
0: ഞാൻ എയ്ത്തിലാണ്.
1: എയ്ത്തിലാണോ?
0: ആ
1: ഓക്കെ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ മോള്?
0: ഞാൻ ബദലേയും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
1: ഏത് പാട്ടാ വേണ്ടത്?
0: വേൽമുരുക ആരോഹര
1: നരൻ എന്നുള്ള സിനിമയിലല്ലേ? ഓക്കെ, എന്താ ഓക്കെ ഈ പാട്ട്, എന്താ ഇഷ്ടം?
0: ഈ പാട്ട് ഇടയ്ക്ക് കേട്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടതാ.
1: ആണോ? നല്ല കുറച്ച് എനർജി ഉള്ള പാട്ടായതുകൊണ്ടാണോ? അതെയോ? ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വെച്ചു തരാം. അപ്പൊ മോള് വിളിച്ചതില് വലിയ സന്തോഷം. ഇപ്പൊ വെക്കേഷൻ അല്ലേ? അപ്പോ വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ടോ?
0: ഇല്ല, അങ്ങനെയൊന്നും പോകുന്നില്ല.
1: പോകുന്നില്ല. ഓക്കെ, അടുത്ത വർഷം ഇനി 9-ാം ക്ലാസ്സിലേക്ക് അല്ലേ?
0: അടുത്ത വർഷം ഇനി 8-ലേക്ക്.
1: ഓ, അടുത്ത വർഷം 8-ലേക്ക്. ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഈ പാട്ട് എന്തായാലും വെച്ചു തരാം കേട്ടോ.
0: ഓക്കെ.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്?
2: കൊല്ലം ചടയമംഗലത്തിൽ നിന്ന് ലിസി.
1: ലിസി, ആ ഹലോ ലിസി, ഏത് പാട്ടാ വേണ്ടേ?
2: സമരത്തിലെ അഴകേന്നുള്ള പാട്ടുണ്ടല്ലോ.
1: അതെ അതെ അതെ, നല്ല പാട്ടാ അത്.
2: പിന്നെ
1: ലിസി എന്താ ചെയ്യുന്നേ?
2: ഞാൻ വീട്ടില് ഹൗസ്ആണ്.
1: ആരാണ്?
2: ഹൗസ്ആണ്.
1: ആണോ? ഞാൻ ആക്ച്വലി ശബ്ദം കേട്ടപ്പോ ഒരു കൊച്ചുകുട്ടിയാണെന്നാ വിചാരിച്ച ആദ്യം. ഓക്കെ, അപ്പോ ഈ പാട്ട് എന്താ ഇഷ്ടം അഴകേ?
2: നല്ല പാട്ടല്ലേ?
1: അതെ അതെ, നല്ല പാട്ടാണ്.
2: പിന്നെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പാട്ട്.
1: ഓക്കെ, ഇതാർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാണോ?
2: എല്ലാവർക്കും വേണ്ടിട്ട്.
1: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ള ലിസിയുടെ?
2: എന്റെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, മോളുണ്ട്, പിന്നെ കുഞ്ഞുണ്ണുണ്ട്, അമ്മായി മറിച്ചുണ്ട്.
1: ഓക്കെ, അപ്പൊ എല്ലാരോടും എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. ഈ പാട്ട് എന്തായാലും വെച്ചേരാം, എനിക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാ ഇത്. വെച്ചേരാം. സുഖായിട്ടിരിക്കുന്നു. അതെ, ഓക്കെ, വിളിച്ചാലും സന്തോഷം. താങ്ക് യു.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ
2: ഹലോ,
1: ഞാൻ ജിജോ കൊല്ലം കുളത്തപ്പുഴ വിളിക്കുന്നു.
2: ആ ഹലോ ജിജോ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു. ടി വിയുടെ മെക്കാനിക്കലാണ്, ഇലക്ട്രോണിക്സ് കട ഉണ്ടോ?
2: അതെയോ,
1: ഡിപ്പോ ജംഗ്ഷൻ എന്ന്
2: പറയാം.
1: ഇവിടെ പ്രോഗ്രാം കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്, ആകാശവാണി എപ്പോഴും
2: കേൾക്കുന്നയാളാണ് അല്ലേ? ഓക്കെ, ഏത് പാട്ട് ആവശ്യം?
1: എനിക്ക് അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയില് ഏതോ നിദ്ര തൻ ആ പാട്ട്.
2: ഓ, നല്ല പാട്ടാണല്ലോ. അപ്പൊ
1: വെച്ചാ
2: സുഖമായിട്ടിരിക്കുന്നു. അവിടെയും എല്ലാരും നന്നായിട്ടിരിക്കുന്നില്ലേ? സന്തോഷായിട്ടിരിക്കുന്നില്ലേ?
1: ഇവിടെ കാലാവസ്ഥയുടെ ചില പ്രശ്നങ്ങളും പിന്നെ അധികം ചൂട്, ഭയങ്കര വെയിലിന്റെ ചൂട്.
2: അതെ അതെ,
1: ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ മഴ പെയ്യുന്നു.
2: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാല് വലിയ സന്തോഷം.
1: ചെറിയൊരു പ്രശ്നം പറ്റി, ചെറിയൊരു പ്രശ്നം കഴുത്തുള്ള ഒരു മുറിവ് പോലെ.

0: ബോയ്സ്.
1: അതെയോ?
0: അങ്ങനെ ടിവി സർവീസും കട നിർത്തി വീട് ചാരിറ്റിയായിട്ട് വീട് പള്ളി ചെയ്തു.
1: ഓ അതെയോ?
0: അപ്പൊ അങ്ങനെ റെസ്റ്റ് എടുക്കും.
1: ഓക്കെ, അപ്പൊ ഇപ്പം വർക്കിന് പോവാൻ പറ്റുന്നില്ല അല്ലേ?
0: ഇപ്പൊ വർക്കിന് പോവാൻ പറ്റുന്നില്ല, വീട്ടിൽ ഇങ്ങനെ.
1: ഇപ്പൊ എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടാണിത്, വെച്ചുതരാട്ടോ.
0: ശരി മാഡം.
1: ഓക്കെ ശരി.

0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: വാസുദേവൻ.
0: വാസുദേവൻ, ഹലോ സാർ. സാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇടുക്കിയിൽ നിന്നാണോ വിളിക്കുന്നത്? ഇടുക്കി. ഓ, ഓക്കെ. സാറിന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് മനസ്സിൻ മടിയിലെ മാണിയമ്മയുടെ.
0: ഓ, ഓക്കെ ഓക്കെ. നല്ല പാട്ടാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അതെ, മാനത്തെ വെള്ളിത്തേരെന്ന് പറയുന്ന സിനിമയില്. ആകാശവാണി അപ്പോ സ്ഥിരം കേൾക്കാറുണ്ടോ സാറ്?
1: എനിക്ക് എപ്പോഴും പാട്ടാ ഇഷ്ടേ.
0: അപ്പൊ എപ്പോഴും എപ്പോഴും അപ്പൊ റേഡിയോ ഓൺ ആയിരിക്കും അല്ലേ?
1: റേഡിയോ ഓൺ ആയിരിക്കും.
0: ഓക്കെ.
1: പുതിയ പാട്ടാ?
0: പുതിയ പടത്തിന്റെ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. രണ്ടാമത്തെ സിനിമ ഒ ടി ടിയിലുണ്ട്, അപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ഓക്കെ,
1: നല്ല സംവിധായകയായിട്ട് വരട്ടെ.
0: താങ്ക് യു, താങ്ക് യു.
1: നല്ല നല്ല പടങ്ങളൊക്കെ വരട്ടെ.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: സന്തോഷം
0: വിളിച്ചാലും. സന്തോഷം,
1: അതേ സന്തോഷം എനിക്ക്.
0: അതെ അല്ലേ? ഓക്കെ, ശരി സാർ.

ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം സെബിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെബിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തത്സമയം കേൾക്കുന്നതിനായി ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495-96-4321, 9495-56-6321, അല്ലെങ്കിൽ 9496-59-6321.
4: ക്യാമ്പസ് കളേഴ്സ്.

0: ഭാരതപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇനി സ്പോൺസേർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിക്കാറുണ്ട്. ഒരു സാധാരണ ജലദോഷമായോ പനിയായോ തുടങ്ങുന്ന അസ്വസ്ഥതകൾ എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതെന്നും അത് ന്യൂമോണിയ എന്ന രോഗാവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമോണിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കിടുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന ടിബി ട്രെയിനിംഗ് സെന്ററിന്റെ ഡയറക്ടർ ഇൻചാർജും റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടന്റുമായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥ?
2: ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ നീർക്കെട്ടിന്റെ കാര്യത്തിൽ ശ്വസന അറകൾ, ആൽവിയോളൈ എന്ന് പറയുന്ന നമ്മുടെ മുന്തിരിക്കുല പോലെ ചെറിയ രീതിയിൽ ചെറിയ വലിപ്പത്തിൽ കാണുന്ന ആ ശ്വസന അറകളെയാണ് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് ആ ശ്വസന അറകൾക്കകത്ത് നീർക്കെട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ ഒരു ഭാഗികമായിട്ട് ഒരു കട്ടി രൂപത്തിലോട്ട് മാറും, താൽക്കാലികമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ശ്വസന പ്രക്രിയ നടക്കുകയില്ല. എന്ത് സംഭവിക്കും? ഓക്സിജൻ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടിലോട്ടും മറ്റ് അത് നിമിത്തം മറ്റ് സീരിയസ് ആയ പ്രശ്നങ്ങളിലോട്ടും അത് കടക്കാം. അതാണ് ന്യൂമോണിയയുടെ പ്രത്യേകത. ഒരു കാലത്ത് ക്ഷയരോഗത്തെ വരെ മറികടന്ന് ഏറ്റവും വലിയ മരണഹേതുക്കളിലൊന്നായിരുന്നു ന്യൂമോണിയ. പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വരവും പിന്നെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുകയും പിന്നെ കൃത്യമായ ചികിത്സയും അതിനെല്ലാം ശേഷം ന്യൂമോണിയയുടെ മരണസംഖ്യ കുറഞ്ഞു. എന്നാൽ പോലും അനേകരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ഇവരുടെയൊക്കെ വലിയ മരണഹേതുക്കളിൽ ഒന്നാണ് ഇപ്പോഴും പുകവലിക്കാറ്, പിന്നെ അനിയന്ത്രിത പ്രമേഹ രോഗമുള്ളവർ, ഇവർക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് ന്യൂമോണിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ

0: പേർ ലോകത്ത് മരണപ്പെട്ടത് ന്യൂമോണിയ നിമിത്തമാണ്. അത്രയും വലിയ ഒരു കോസ് ഓഫ് ഡെത്ത് ആണ് എന്നർത്ഥം. പക്ഷെ എന്നിരുന്നാലും ന്യൂമോണിയെക്കുറിച്ചുള്ള ഒരു ജാഗ്രത കുറവും ചെറിയ ഒരു അറിവില്ലായ്മയും എന്ന് പറയാം. അത് കാരണം ചികിത്സ പലപ്പോഴും വൈകുന്നു. പനിയായിട്ടും ചുമയായിട്ടും വരുന്നു, പക്ഷെ അത് സാധാരണ പനിയായിട്ട് ചിലപ്പോൾ ഗണിക്കപ്പെടാം, സാധാരണ ഒരു ചുമയായിട്ട് ഗണിക്കപ്പെടാം. പക്ഷെ അത് പെട്ടെന്ന് തന്നെ വഷളാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പനി വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ന്യൂമോണിയ ആവാറുണ്ട്.
1: സർ, ഈ ന്യൂമോണിയ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിൽ ബാക്ടീരിയകൾ, വൈറസുകൾ, പിന്നെ റയർ ആയിട്ട് ഫംഗസ്, പിന്നെ ആസ്പിറേഷൻ, അതായത് നമ്മൾ മണ്ടയിൽ പോവുക എന്നൊക്കെ പറയില്ല, അതായത് ശ്വാസകോശത്തിലോട്ട് ഭക്ഷണത്തിൻ്റെ അംശങ്ങളും മറ്റും കയറി പോകുന്നത് അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകൾ പോകുന്നത്, ഇതെല്ലാം ന്യൂമോണിയയുടെ കാരണമാകാം. പക്ഷെ ഏറ്റവും വലിയ സിംഹഭാഗവും ബാക്ടീരിയ വൈറസ് തന്നെയാണ്, അതായത് ഒരു പകർച്ചവ്യാധി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. അതൊരു എപ്പിഡമിക്, അതായത് ഒരു ആ ഒരു രീതിയിലോട്ട് അത് വരില്ലെങ്കിലും ഓരോ വ്യക്തികളിൽ അത് പകർന്ന് പകർന്ന് തന്നെയാണ് കിട്ടാറുള്ളത് എന്ന് പറയണം. ഇപ്പോൾ വൈറസുകൾ സാധാരണ റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, RSV എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഇൻഫ്ലുവൻസ വൈറസുകൾ, സീസൺ അനുസരിച്ച് പലപ്പോഴും കൂടുതലായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ, ഫ്ലൂ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. തണുപ്പ് രാജ്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് ഫ്ലൂ സീസൺ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലും പകർച്ചപ്പനി എന്നുള്ള രീതിയിൽ വരുമ്പോഴും പലപ്പോഴും അതാണ് കണ്ടുവരുന്നത്. പിന്നെ ബാക്ടീരിയകൾ പ്രസിദ്ധമായിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിൻ്റെ തന്നെയാണ്. പിന്നെ സ്റ്റഫൈലോകോക്കസ്, ഇതെല്ലാം ന്യൂമോണിയ ഉണ്ടാക്കുന്ന വിവിധ തരം അണുക്കളാണ്. പിന്നെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ ചികിത്സ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം. അല്ലാതെ അതിൻ്റെ കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഒരു റിസൾട്ടുകൾ എപ്പോഴും അംബിഗ്വസ്, ഒരു വ്യക്തത ഇല്ലാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം വിവിധ അണുക്കൾ ഒരുമിച്ചായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലാതെ ഇന്നാണ് കാരണം എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല. കാര്യം വൈറസും ബാക്ടീരിയയും കൂടെ യോജിച്ച് ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട് വ്യക്തികളിൽ, ചില വ്യക്തികളിൽ എന്നുള്ള രീതിയിൽ. പിന്നെ ചില അവസരങ്ങളിൽ.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ലക്ഷണങ്ങൾ പൊതുവേ ഞാൻ അതിന്റെ ഒരു വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടെ അതിന്റെ കൂടെ പറയട്ടെ. അത് സാധ്യത കൂടുന്ന ചില അവസ്ഥകൾ, ഇപ്പൊ COPD, പുകവലി ജന്യ ശ്വാസകോശ രോഗത്തിന്റെ ഭാഗം, പുകവലി അല്ലെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കാം അന്തരീക്ഷ മലിനീകരണം കാരണം, സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം. പിന്നെ ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം, ചുമക്കാൻ കഴിയാത്ത അവസ്ഥ, ഉദാഹരണത്തിന് പക്ഷാഘാതം നിമിത്തം കിടപ്പ് രോഗിയായി പോയൊരു വ്യക്തി, പിന്നെ പ്രതിരോധ ശേഷി കുറവുണ്ടാക്കുന്ന അസുഖങ്ങൾ, HIV/AIDS പോലെയുള്ളത്, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്, അങ്ങനത്തെ വൃക്ക രോഗം, പിന്നെ കരൾ രോഗം, ഇതിലെല്ലാം സംഭവിക്കാറുണ്ട്. അവരിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ, ഈ ന്യൂമോണിയയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങളും, കഫത്തോടുകൂടിയ ചുമ, പ്രൊഡക്റ്റീവ് എക്സ്പെക്ട്രേഷനുള്ള കോഫ് എന്നുള്ളതാണ് അവിടെ കാര്യം. പനി, പനി പലപ്പോഴും ഹൈഗ്രേഡ്, കുറച്ച് കടുത്ത പനിയായിരിക്കും, വിറയലോടുകൂടിയ പനിയായിരിക്കും, സാധാരണ പനി ആയിരിക്കില്ല, കുറച്ച് കടുത്ത പനിയാണ് സാധാരണ കാണുന്നത്. ഇതെല്ലാം വ്യക്തിഗതമായിട്ട് നമുക്കിപ്പോൾ ഏത് അസുഖത്തിൻ്റെ കാര്യത്തിലുള്ള പോലെ തന്നെ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ പോലും പൊതുവെ ഇങ്ങനെയാണ്. പിന്നെ ശ്വാസംമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്വസന അറകളിലാണ് ഈ നേരി കെട്ടുന്നത്, സ്വാഭാവികമായിട്ടും ശ്വാസംമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചുവേദന, അത് ഇതിൻ്റെ ഒരു പഴയ ഹിപ്പോക്രാറ്റസും ഒക്കെ പഴയ BC തന്നെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ നെഞ്ചുവേദന, കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന, പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്, അതായത് ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്നത് പോലുള്ള നെഞ്ചുവേദന, അതാ നമ്മുടെ ശ്വാസകോശ ആവരണത്തിൽ ചെറിയ ഒരു സിന്യൂമോണിക് എഫ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു പുറത്ത് ചെറിയ ഒരു നീർക്കെട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ആ കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന വരുന്നത്. പ്ലൂറിസി എന്നൊക്കെ, പഴയ കാലത്തെ ആ പ്ലൂറിസി എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഉണ്ട് ഇതിൻ്റെ കൂടെയുള്ള ആ നീർക്കെട്ട് ഈ ആവരണത്തിന് വരുന്നത്. അതുകൊണ്ടാണ് നെഞ്ചുവേദന അങ്ങനെ വരുന്നത്. പിന്നെ കുറച്ച് പ്രായമായവരിൽ ഒരു ഭ്രമാത്മകത, അതായത് നമ്മൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ആകെ ഒരു ചിലപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്നോ ഒക്കെ ഉള്ള കൺഫ്യൂഷൻ എല്ലാം വരുന്നത് ഇതിൻ്റെ സ്ഥിരം ഭാഗമാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും ശ്വാസം മുട്ട് കാരണം അവർക്ക് പനിയുണ്ടായിരിക്കും, ചുമയുണ്ടായിരിക്കും, പക്ഷെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതലായിട്ട്, അതായത് ശ്വാസത്തിൻ്റെ ശ്വാസം വലിക്കുന്ന ആ റേറ്റ് ഒരു മിനിറ്റിൽ ഇത്ര എന്നുള്ള, അതിനൊക്കെ നിശ്ചിത കണക്കുകളുണ്ട്, എന്താണ് സിവിയറിറ്റി ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണക്കെല്ലാം ഉണ്ട്. പിന്നെ കുട്ടികൾ തന്നെ ഭക്ഷണം കഴിക്കായിക, ഭക്ഷണത്തിനുള്ളവർ പോലെ, പിന്നെ അപസ്മാരം വരാം, ജന്നി പോലെ വരാം, പിന്നെ ഛർദി, ഇതൊക്കെ കുട്ടികളുടെ ഒരു ചെറിയ കുട്ടികളുണ്ടാകുന്ന പ്രത്യേകതകളാണ്. പിന്നെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ലീജിയോണല്ലയിൽ ബാക്ടീരിയയാണ്, അത് വയറുവേദന, വയറിളക്കം ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഇതും പഴയ കാലത്ത് തന്നെ വിവരിക്കപ്പെട്ട ഒരു ലക്ഷണമാണ്. അതായത് തുരുമ്പ് പോലത്തെ കഫം, തുരുമ്പ് ശരിക്കും വരുന്ന പോലത്തെ ചെറിയ ബ്രൗണിഷ് ആയിരിക്കും, അത് ബ്രൗൺ നിറത്തിലോട് സാമീപ്യം ഉണ്ടായിരിക്കും. അത് നമ്മുടെ റസ്റ്റി സ്പ്യൂട്ടം എന്നാണ് പണ്ടത്തെ ഒരു വാക്ക്. പിന്നെ ക്ലബ്സിയല്ല, ക്ലബ്സിയല്ല വളരെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വായിക്കകത്തും മറ്റും സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ബാക്ടീരിയയാണ്. പക്ഷേ പറ്റിയ അവസരം വരുമ്പോൾ, നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ കടുത്ത ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ള ഒരു ബാക്ടീരിയയാണ്. പലപ്പോഴും അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ചികിത്സ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ ഏൽക്കുന്ന ഫലപ്രദമാവുന്ന സാധ്യതകളും പലപ്പോഴും കുറയാറുണ്ട്. ക്ലബ്സിയല്ല ന്യൂമോണിയയിൽ രക്തം കലർന്ന കഫം, അതായത് നമ്മുടെ ടി ബിയിലും മറ്റുള്ളതുപോലത്തെ, ട്യൂബർക്ലോസ് ക്ഷയത്തിലുള്ള പോലത്തെ ഒരു ചുമയാണ് അതിനുണ്ടാവാറുള്ളത്. പിന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം, അത് ഉണ്ടാക്കുന്ന പ്രത്യേകത കഴുത്തിലെ കടലവീക്കം അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ സന്ധിവേദന, ചെവി വേദന, അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രോഗ നിർണയത്തിൽ പലപ്പോഴും വൈകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. പല രീതിയിൽ ന്യൂമോണിയയുടെ മറ്റ് ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ വരാവുന്നതാണ്. അതുകൊണ്ട് ന്യൂമോണിയ ആണോ എന്ന് പോലും സംശയിക്കുന്ന അവസരങ്ങളാണ് ചിലതൊക്കെ ഇപ്പോൾ മൈക്രോപ്ലാസ്മയുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈറൽ ന്യൂമോണിയയിലാണ് വളരെ വ്യക്തമായിട്ട് ശ്വാസം മുട്ടുണ്ടാവാറുള്ളത്, വീസിങ്ങും അങ്ങനത്തെ വീസിങ് ശ്വാസം മുട്ട്. അപ്പോൾ വൈറൽ ന്യൂമോണിയയുടെ ഒരു രൂപം തന്നെയാണല്ലോ നമ്മുടെ COVID-19 ന്യൂമോണിയ ആയിരുന്നു, അതുണ്ടാക്കിയിരുന്നു COVID-19 ന്യൂമോണിയ, അത് ഒരു വൈറൽ ന്യൂമോണിയ ആണല്ലോ. ശ്വാസം മുട്ട് അതിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ശ്വാസം തിങ്ങലുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അറിയാത്ത രീതിയിൽ വരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവസാന നിമിഷത്തിൽ മാത്രം അതിനെ ചികിത്സയ്ക്ക് എത്തുകയും ആ സമയമാകുമ്പോഴേക്കും അത്രയും സീരിയസ് ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്.
1: സർ, ഈ ന്യൂമോണിയ രോഗ പ്രതിരോധത്തിനായി നമുക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടി വരിക?
0: അത് ഒരു എയർബോൺ ഡിസീസ് ആണല്ലോ മെയിനായിട്ട്, വായുജന്യമാണ്. വായുജന്യം മാത്രമല്ല പലപ്പോഴും കോണ്ടാക്ട് വഴിയും പകരാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന അവസരങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഇപ്പോൾ പുകവലി നിർത്തുന്നത്, മദ്യപാനം നിർത്തുന്നത്, പിന്നെ വായുമലിനീകരണം തടയുന്നത്. വായുമലിനീകരണം കൂടുന്ന അവസരത്തിൽ ഇപ്പോൾ ഡൽഹിയിലും മറ്റും നമ്മൾ കണ്ടില്ലേ, വളരെ വലിയൊരു ശതമാനം പേർക്ക് ന്യൂമോണിയ ബാധ ഉണ്ടായി. അത് കടുത്ത വായുമലിനീകരണം കാരണം ഉണ്ടാകുന്നത്. പിന്നെ കൈ ശുചിത്വം, അത് നമ്മൾ കോവിഡിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നില്ലേ, അത് തന്നെയാണ്. അതേ, അത് ഒരു കോവിഡ് ന്യൂമോണിയ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വ്യക്തി ശുചിത്വത്തിൻ്റെ പാട് കൈകൾ കഴുകുക എന്നുള്ള ഒരു ഹാൻഡ് വാഷ് ഒരു രീതിയിൽ. പിന്നെ ചുമ മര്യാദകൾ, അത് നമ്മൾ പറയുന്നുള്ള കോഫ് എറ്റിക്വറ്റ്, അത് ചുമയ്ക്കുമ്പോൾ കൈകൊണ്ട് ഇത് ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട് അത് മറച്ചു പിടിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ മറ്റേത് കൈകൊണ്ടാവുമ്പോൾ ഈ അണുക്കളുള്ള അല്ലെങ്കിൽ സ്രവങ്ങൾ വീണ കൈ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വയ്ക്കുകയും അത് മറ്റൊരു വ്യക്തി പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പകരാനുള്ള സാധ്യതയുണ്ട്. കോണ്ടാക്ട് ആയിട്ട് വരുന്ന അസുഖങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്യുവർ എയർബോൺ ആണെങ്കിൽ ഇതിലൂടെ എയറിലൂടെ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള അണുക്കളുടെ കാര്യത്തിൽ ഇതും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ മറച്ചു പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു, നമുക്ക് വെളിയിൽ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്, നിരന്തരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സമയവും അങ്ങനെ ഇപ്പോൾ ചുമ മര്യാദ കീപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ച് മറച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ, ജപ്പാനിലും കൊറിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ തന്നെ ആൾക്കാർ മാസ്ക് ഇട്ടിരിക്കും. വലിയൊരു ശതമാനം പേര് മാസ്കിലായിരിക്കും അപ്പോഴും നമ്മൾ വഴികളിൽ കാണാറുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിന് പുറമെ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻ, വാക്സിനേഷൻ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ, ന്യൂമോണിയയുടെ ശതമാനം കുറച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി HIV വാക്സിനുണ്ട്. ഫ്ലൂ വാക്സിൻ പ്രായമായിട്ടുള്ളവർക്കും പിന്നെ സ്ഥിരം ശ്വാസം മുട്ടും സ്ഥിരം കഫക്കെട്ടും അഡ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഫ്ലൂ വാക്സിൻ ഇപ്പോൾ എടുക്കും.

0: എടുക്കുന്നുണ്ട്, വർഷാവർഷം എടുക്കേണ്ടി വരും. പിന്നെ ആറുമാസത്തിൽ കൂടുതൽ പ്രായമുള്ള ആർക്കും ഫ്ലൂ വാക്സിൻ വർഷാവർഷം എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ളവരും വരുന്നവർക്കും, അടുപ്പിച്ച് ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു ന്യൂമോണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കഫക്കെട്ടോട്ട് കൂടിയിട്ട്, എന്നാൽ അവർ ഫ്ലൂ വാക്സിൻ എടുത്തു തന്നെ മതിയാവുള്ളൂ. വലിയ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്, ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാവാറുണ്ട്, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിനുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് അത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പിന്നെ 50 വയസ്സിൽ മുകളിലുള്ള സാധ്യത കൂടിയ വ്യക്തികളിലും ഇത് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത്. അതും വർഷം ഓരോ വർഷവും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ ഒരു ഈ വാക്സിനേഷനുകൾ ന്യൂമോണിയയുടെ കാഠിന്യവും ന്യൂമോണിയ വരുന്നതും വളരെ വ്യക്തമായിട്ട് കുറയ്ക്കുന്നതായിട്ട് സ്റ്റഡികൾ തന്നെ ഉണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്.
1: ന്യൂമോണിയ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ അർഷാദ് കളിയത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി. ഇപ്പോൾ തത്സമയ പരിപാടിയാണ് കാതിലൊരു പാട്ട്. ഇഷ്ടഗാനങ്ങൾക്കായി പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, ഒപ്പം നമുക്ക് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321, അല്ലെങ്കിൽ 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593231. പ്രിയ ശ്രോതാക്കളോടൊപ്പം അനന്തപുരി എഫ്എമ്മിന്റെ സ്റ്റുഡിയോയിൽ രേഖ അജിത്. നമ്മുടെ ആദ്യ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: ആരാണ്? പറഞ്ഞോളൂ.
1: ഞാൻ കിളിമാനൂർ കാനാറ മടിക്കുന്ന സ്ഥലത്തുനിന്ന് പഴയ ഒരു ശ്രോതാവ് സിമി വേണുഗോപാൽ.
0: ഓ, സിമി വേണുഗോപാൽ അറിയാം, കാരണം ഒരുപാട് SMS അല്ലേ എല്ലാം അയച്ചുകൊണ്ടിരുന്ന ഒരാളല്ലേ.
1: അതെ അതെ അതെ.
0: സിമി സുഖമാണോ?
1: എന്താ
0: സിമിക്ക് സുഖമാണോ? അല്ല, നമുക്ക് കുറച്ച് നാളായിട്ട് ഇല്ലായിരുന്നു കേട്ടോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോ. നേർച്ചയൊക്കെ നേർന്ന് വിളിക്കുക അല്ലേ?
1: അപ്പൊ
0: ദൈവം, എല്ലാ ദൈവങ്ങളും സിമിയുടെ വിളി കേട്ടു. സിമി, ഇത് എന്താ കാനാ സിമിയുടെ സ്ഥലം ഒന്ന് പറഞ്ഞ്. കാനാറിമഠോ? ആ, ക്ലിയർ അല്ല. കാനാറാമഠം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സിമിക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
1: യേശുദാസ് സാർ പാടിയ അനുഭവത്തിന്റെ വാഗപ്പൂ മരം ചൂടും. അത് ഭർത്താവിന് എനിക്ക് ഇഷ്ടമാണ്, ചേട്ടനു വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്ത് വിളിക്കുന്നത്.
0: ഓക്കെ ഓക്കെ. ചേട്ടൻ എന്ത് ചെയ്യുക? ചേട്ടൻ ഹസ്ബൻഡാണോ? ഹസ്ബൻഡാണോ അതോ ബ്രദറാണോ? ചേട്ടൻ എന്ന് പറയുമ്പോ ഹസ്ബൻഡ് ആണോ അതോ ബ്രദർ ആണോ?
1: ഭർത്താവ്. എന്റെ കൃഷ്ണ,
0: എനിക്ക് വയ്യ. കൃഷ്ണനെയും വിളിച്ചു. അതാണ് സിമി വേണുഗോപാൽ എന്നാണോ ഹസ്ബൻഡിന്റെ പേരപ്പം?
1: വേണുഗോപാൽ. ഞാൻ ഈ പാട്ട് പാടിയൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ ഇരുന്ന്.
0: ഓക്കെ ഓക്കെ. അപ്പൊ അദ്ദേഹം ഇപ്പൊ കേക്കോ ഇത്?
1: ഓക്കെ,
0: അപ്പൊ ശരി, രണ്ടുപേരും കൂടി ഈ പാട്ട് ആസ്വദിച്ചോളൂ. ഇത് യേശുദാസ് പാടിയതാണ്, അറിയാലോ. രചന അഭിച്ചു തിരുമലയാണ്, സംഗീതം ഏറ്റു ഉമറു.
1: ഒത്തിരി
0: ഒത്തിരി സന്തോഷം കേട്ടോ സിമി വിളിച്ചതില്. അപ്പൊ വീണ്ടും കുറച്ചു നാൾ കഴിയുമ്പോൾ ട്രൈ ചെയ്യണേ.
1: ഓക്കെ,
0: നന്ദി. ശരി എങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം. ശരി
1: പാടട്ടെ.

0: നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: കുടിക്കോട്.
0: ഹലോ സദാശിവൻ, സ്ഥലം ഒന്നുകൂടെ പറയാവോ? സ്ഥലപ്പേരൊന്ന് പറയാവോ?
1: കുടിക്കോട്.
0: ഓക്കെ, എന്ത് ചെയ്യുവാ? അതെ അതെ, അല്ല ആദ്യം ക്ലിയർ അല്ലായിരുന്നു, അതാണ് ഒന്നുകൂടി ചോദിച്ചത് കേട്ടോ. ഓ, അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഒരു എന്താണ്, വർഷങ്ങളായിട്ട് ആത്മബന്ധമുള്ള ഒരാളാണ് ആകാശവാണിയുമായിട്ട്? ആണല്ലേ. റിട്ടയർ ആയ ആളാണോ? ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതോ?
1: കർഷകനാണ്.
0: അത് ഒരു നല്ല ജോലിയല്ലേ ഇത്, കർഷകൻ എന്ന് പറയുമ്പോ. ഇപ്പോഴും ഉണ്ടോ കൃഷി? ഉണ്ടോ ഇപ്പോഴും? അത്രേ ഉള്ളു. ഈ ചൂട് വന്നപ്പം കൃഷിക്കൊക്കെ എന്തെങ്കിലും, നിങ്ങക്ക് വെള്ളമൊക്കെ ഉണ്ടോ അവിടെ? അതോ വെള്ളത്തിന് ഷോർട്ടേജ് ആണോ?
1: അല്ല, ഗവൺമെന്റിന്റെ
0: ഏത് പാട്ടാ വേണ്ടിയെന്നൊന്ന് പറയാവോ?
1: ഈ നാടിനകത്ത് അമ്പിളി മണവാട്ടി എന്നുള്ള
0: പാട്ട്. ഓക്കെ, ആ സിനിമ കണ്ടതാണോ? ഈ നാട് 1982 സിനിമയാണ്, കണ്ടതാണോ?

0: ഉണ്ടായിരുന്നെങ്കിൽ
1: സംസാരിക്കായിരുന്നു. അപ്പൊ ഇനി എപ്പോഴെങ്കിലും കൊച്ചുമോളും കൂടെ ഉള്ളപ്പം വിളിക്കണേ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആ, 3 മാസം കഴിഞ്ഞ് മതി, അതാ നല്ലത്. കാരണം എല്ലാ ലിസണേഴ്സിനും ഇതിനൊരു അവസരം നമ്മൾ കൊടുക്കണമല്ലോ, അതാണ് അതിന്റെ ശരി. അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ. ഇത് യൂസഫ് അലി കേച്ചേരിയാണ് കേട്ടോ എഴുതിയത്, ശ്യാമിന്റെ സംഗീതം. യേശുദാസ്, എസ് ജാനകി, ജെ എം രാജു ഇവരെല്ലാം ഒരുമിച്ച് പാടിയൊരു പാട്ടാണ് ഈ നാട് എന്ന ചിത്രത്തിന് വേണ്ടി. നമുക്ക് കേൾക്കാം.
0: നല്ല രസമുള്ള
1: പാട്ടാണ്. അപ്പം ഒത്തിരി സന്തോഷം വിളിച്ചതിലെ ഗാനത്തിലേക്ക്.

0: പയ്യ കുടിച്ചാണ്, ആ തോട്ടക്കാര പയ്യൻ വന്ന് കൊയ്യ കുടിച്ചാ, മാട്ടുക്കാരി പൊണ്ണുക്കെന്ന ചെയ്യ മുടിയോ.
1: കേളുങ്ങളേ,

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വിട്ടാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കാതിലൊരു പാട്ട് തുടരുകയാണ്. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കിയാലോ. ഹലോ.
3: ഹലോ.
2: പേര് പറഞ്ഞോളൂ. ആദ്യം പേര് പറയുമ്പം എളുപ്പമുണ്ട് കുറച്ച്. വെഞ്ഞാറമൂടിൽ നിന്ന് ഇന്ദിര. വിളിക്കാറുണ്ടോ? നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുവോ?
3: കേൾക്കും.
2: എല്ലാം കേൾക്കും.
3: എല്ലാം.
2: ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനെ വല്ലതും ഉണ്ടോ? ഏതെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുള്ള പരിപാടി ഏതെങ്കിലും ഉണ്ടോ എന്ന്? നമുക്ക് എന്തിനോടും ഒരു ഇഷ്ടം കൂടുതൽ കാണുമല്ലോ.
3: എനിക്ക് ഫ്രീ ആകുമ്പോഴേ
2: ഫ്രീ ആകുമ്പോ.
3: ഞാനൊരു വീട്ടമ്മയല്ലേ, വെളിപ്പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ കേൾക്കാൻ
2: പറ്റൂലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടിൽ ഞാനും എനിക്ക് രണ്ട് മക്കളും ഉണ്ട്.
2: ഉണ്ടല്ലേ. എല്ലാരും കൂടെ തന്നെ ഉണ്ട്. മക്കളൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെയാണോ?
3: ഇല്ല, കല്യാണം കഴിഞ്ഞില്ല.
2: ഇന്ന് അപ്പൊ നടക്കട്ടെ, എളുപ്പം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം
3: കേട്ടോ.
2: എങ്ങനെയുണ്ട് വെഞ്ഞാറമൂടിൽ, ചൂടൊക്കെ ഉണ്ടോ? നല്ല ചോദ്യമല്ലേ, കാരണം കേരളം മുഴുവൻ വെന്തുരുകുവാണ്. അതേ ഉള്ളൂ. മഴ പെയ്യുന്നുണ്ടോ? ഇന്നലെയൊക്കെ ചെറിയ മഴ ഉണ്ടായിരുന്നല്ലോ വൈകിട്ട്.
3: ഇന്നലെ ചെറിയ മഴ ഉണ്ടായിരുന്നു, ഇന്നിപ്പം ഉടനെ പെയ്യും.
2: മൂടി നിൽക്കുവാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്ന് പറയുവോ?
3: സ്വാമി അയ്യപ്പനിലെ ഒരു പാട്ട്,
2: തേടി വരും കണ്ണ്. അത് കൊടുക്കട്ടെ. ഇഷ്ടമാണ്. ശബരിമല പോയിട്ടുണ്ടോ?
3: ഓ, ശബരിമല പോയിട്ടുണ്ട്.
2: ഓക്കെ.
3: 9 വർഷം പോയിട്ടുണ്ട്.
2: എത്രയാ?
3: 9.
2: ഓ, ചെറുപ്പത്തിലെയാണോ? ചെറുപ്പത്തിലേ പോയിട്ടുണ്ടോ? അതായത് നമ്മളൊരു 10 വയസ്സ് വരെ പോകാമല്ലോ, ആ സമയത്ത് പോയിട്ടുണ്ടോ?

0: കേട്ടോ.
1: അല്ല എനിക്ക് 50 വയസ്സ് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ
0: പോകുന്നുണ്ട്. അപ്പൊ ഇനിയും പോവുക, ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും പോകുമ്പം
1: അതെ
0: ശരി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കണേ. എല്ലാത്തിനും ഒരു സമയം അല്ലേ. ശരി എങ്കിൽ ഓക്കെ ഓക്കെ.

0: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ്? ആരാണ്? ഓ, ഇഷാൻ. എന്ത് ചെയ്യുവാ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഇനി നാലിലോട്ട്. ഏത് സ്കൂളിലാ? ആഹാ, നന്നായിട്ട് പഠിക്കുവോ?
1: പഠിക്കും.
0: അപ്പൊ ഈ റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? റേഡിയോ

കേൾക്കുന്ന കുട്ടിയാണോ? അച്ചാച്ചൻ എന്നും വെക്കുവോ? അച്ചാച്ചൻ അച്ഛന്റെ അച്ഛനാണോ? അമ്മയുടെ അച്ഛൻ. അച്ചാച്ചൻ വയ്ക്കുമ്പോ മോൻ എപ്പോഴും കേൾക്കും അല്ലേ? നല്ല കുട്ടിയാണേ, നല്ല കുട്ടി. റേഡിയോ കേൾക്കണ നല്ലൊരു ഹാബിറ്റ് ആണ് കേട്ടോ. പിന്നെ വെക്കേഷൻ എന്ത് ചെയ്യുവാ? എക്സ്ട്രാ കരിക്കുലർ എന്തെങ്കിലും ഉണ്ടോ? വെക്കേഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താ ചെയ്യണേ? ആഹാ, അബാക്കസിന് പോകുന്നുണ്ടോ? അപ്പൊ മാത്സ് ഒക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ ഇനി അബാക്കസ് പഠിക്കുന്നതുകൊണ്ട്. പറ്റും. വലുതാകുമ്പോ ആരാവാനാ ഇഷ്ടം? എന്താണ്? അടിപൊളി ആയിക്കോളൂ കേട്ടോ. പിന്നെ മോനിപ്പ എന്ന് ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ സിനിമ കണ്ടോ മോൻ? കണ്ടോ ആവേശം? ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? അപ്പൊ ഇത് വിനായക് ശശികുമാർ ആണ് എഴുതിയത്, സുഷിൻ ശ്യാം ആണ് സംഗീതം നൽകിയത് കേട്ടോ. ഓക്കെ, നമുക്ക് ഗാനം കേൾക്കാം.

0: ഹലോ ഹലോ,
1: ആരാണ്?
0: ഇളമാട് അമ്പലമുക്കിൽ നിന്ന് ബേബി അമ്മ.
1: ഇളമാട് ആയൂർ ഇളമാടാണോ? ആയൂർ ഇളമാടാണല്ലേ. എന്ത് ചെയ്യുക ബേബി അമ്മ? എന്തെങ്കിലും ഹൗസ് വൈഫ് ആണോ അതോ?
0: ഹൗസ് വൈഫ് ആണ്. ഞാൻ ഒരു കൊച്ചു കട ഇട്ടുകൊണ്ട് എന്റെ വീട്ടിൽ കൂടെ തന്നെ ഒരു കൊച്ചു കടയുണ്ട്. ഇങ്ങനെ ഇപ്പിരിക്കുക. 5 കൊച്ചുമക്കളുണ്ട്. എന്റെ ഒരു കൊച്ചുമായി 2 മാസത്തിന് മുമ്പ് അവിടെ വന്ന് പാടിയിട്ടുണ്ട്.
1: ആകാശവാണി ലളിതഗാനങ്ങളാണോ പാടിയത്? മോൻ കൊച്ചുമോൻ
0: അതിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ, ഞങ്ങൾ എല്ലാം കൂടെ പോയി അവിടെ പാടി. അവിടെയും എ ഗ്രേഡ് ഉണ്ടായിരുന്നു.
1: അങ്ങനെ
0: അവനും അവന്റെ അച്ഛനും ഞങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു.
1: എല്ലാം കണ്ടല്ലോ, ആകാശവാണിയൊക്കെ കണ്ടല്ലോ.
0: കണ്ടു.
1: വിളിക്കാറുണ്ടോ ആകാശവാണിയിലേക്ക്? വിളിക്കാറുണ്ടോ ഇതുപോലെ ഫോണിൻ പരിപാടിയിലൊക്കെ?
0: വിളിക്കും. ഞാൻ എപ്പോഴും വിളിക്കും, പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
1: അതാണ്. ഇന്ന് കിട്ടിയല്ലോ, അപ്പൊ സന്തോഷമായില്ലേ?
0: സന്തോഷമായി. എനിക്ക് പാട്ട് പാടാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹം,
1: ഇഷ്ടമുള്ള ആണല്ലേ. അല്ല, പാട്ട് നമുക്ക് എപ്പോഴും ഒരു എന്താ പറഞ്ഞ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ഉണർവേകുന്ന, എത്ര സങ്കടം ഉണ്ടെങ്കിലും ഒരു പാട്ട് കേട്ട് കഴിയുമ്പോ ആ സങ്കടം മാറൂലേ? ഇല്ലേ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ ജോലിയുടെ ആ ഒരു എന്താ പറയണ ഒരു മുഷിപ്പും ഒക്കെ അങ്ങ് മടു എല്ലാം മാറുന്നു എന്നാണ് പാട്ടെന്ന് പറയുമ്പോൾ.
0: പാട്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും, അതുള്ളത് കൊണ്ട് ഇത്രയും പ്രായമായെങ്കിലും എന്റെ ശരീരത്തിന് ഞാൻ ആ പാട്ടിലൂടെ അങ്ങ്
1: പോകും. വയസ്സായി എന്ന് തോന്നൂല്ല അല്ലേ, ചെറുപ്പമായിട്ടിരിക്കുക നമുക്ക് എന്നും പാട്ട് കേട്ടോണ്ടിരുന്നാല്. അത്രയായി അല്ലേ. ഓക്കെ, അപ്പം ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ. എന്തോ പാടിക്കോളൂ.
0: ഹൃദയവാസ്മിനി കാലമാമാരളി കൽപ്പനാദൻ കമകാഞ്ചിതചിന്തി ഹൃദയവാഹിനി
1: ബേബിയമ്മ നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പാട്ട് നേരിട്ട് കേൾക്കാം, കാരണം നമുക്കിപ്പോ കഴിഞ്ഞ കുറെ നാള് ഏകദേശം 2 മാസമായിട്ട് ഈ കാതിലൊരു പാട്ട് ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഒരുപാട് കോളേഴ്സ് ലൈനിലുണ്ട്, എല്ലാവർക്കും നമുക്ക് അവസരം കൊടുക്കണ്ടേ? അപ്പൊ നന്നായിട്ട് പാടുന്നു. ഈ ഈ പാട്ട് ഇതായിരിക്കും അമ്മൂമ്മയുടെ, ഇതായിരിക്കും കൊച്ചുമോനും ആ ഒരു പാടാനുള്ള വാസന ഉണ്ടായത്. അപ്പൊ ഈ ഗാനം ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയത്. MS വിശ്വനാഥൻ സംഗീതം നൽകി പാടിയത്. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആ ഗാനം ആസ്വദിക്കാം കേട്ടോ. വിളിച്ചതിന് നന്ദി. ശരിയെങ്കിൽ.
0: ശരി ശരി ശരി.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: കാതിലൊരു പാട്ട് തുടരുകയാണ്. നമസ്കാരം. ഹലോ.

0: നമസ്കാരം, ആരാണെന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ആരാണ്, പേര് പറഞ്ഞോളൂ. കോവളത്തു നിന്ന് ബീന കുഞ്ഞുമോൻ. ബീനയൊക്കെ നേരത്തെ കുറെ എസ് എം എസ് ഒക്കെ അയക്കുന്ന പഴയ ശ്രോതാവല്ലേ? ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ബീന ആ സുഖമായിട്ടിരിക്കുന്നു. കോവളത്ത് പ്രോപ്പർ കോവളം തന്നെയാണോ വീട്? കോവളം തന്നെയാ അല്ലേ. മക്കളൊക്കെ എത്ര പേരുണ്ടെന്നൊന്ന് പറഞ്ഞോളൂ.
1: ഗായത്രി, ഗൗരി, രണ്ട് മക്കളെ.
0: രണ്ട് കുട്ടികൾ, പെൺകുട്ടികൾ. അവര് പഠിക്കുവാണോ? ജോലി ചെയ്യുവാണല്ലേ. ഓക്കെ ഓക്കെ. ഹസ്ബൻഡ്
1: ഡ്രൈവറാണ്, കാർ ഡ്രൈവറാണ്.
0: ഓക്കെ ഓക്കെ. കുഞ്ഞുമോൻ അല്ലേ? കുഞ്ഞുമോൻ ഇപ്പൊ എങ്ങനെയാ, വിനോദസഞ്ചാരികളൊക്കെ ഉണ്ടോ കോവളം? ഇപ്പൊ നല്ല ബിസി ആണോ?
1: ഇല്ല, വളരെ മോശമായി. ഇപ്പോഴത്തെ സീസണൊക്കെ വളരെ
0: മോശമാണോ? ഔട്ട്സൈഡേഴ്സ്, അതായത് നമ്മുടെ ഫോറിനേഴ്സ് ഒന്നും ഇല്ലേ അധികം?
1: ഒന്നും ഫോറിനേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു.
0: ചൂട് കാരണമായിരിക്കും ചിലപ്പോ, നല്ല ചൂടല്ലേ?
1: ചൂട് അല്ലാതെ ഇപ്പത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ.
0: അതും കാണും. പിന്നെ ചൂട് വരുമ്പോ പൊതുവെ അവർക്കൊക്കെ എന്താ പറയണേ, വെളിയിലുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ ഇവിടുത്തെ ചൂടൊക്കെ സഹിക്കുന്ന കാര്യം?
1: ഇവിടുത്തെ ചൂട് സമയത്ത് അവര് വരുന്നത് അവർക്ക് ഇതാ ഇഷ്ടം കൂടുതലുള്ളത്.
0: ബീന, അവിടെ എന്തെങ്കിലും ബിസിനസ്സും കൂടെ ചെയ്യുന്നുണ്ടോ? ഈ കോവളം ആയതുകൊണ്ട് ബിസിനസ് സാധ്യതകളൊക്കെ ഒരുപാട് ഉള്ള ഒരു സ്ഥലമല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും? എന്താണ്, കേട്ടില്ല കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു. വീട്ടമ്മ തന്നെയാണ്. അതിന്റെ കൂടെ ഈ നമ്മുടെ എന്താണ് എഫ് എമ്മും കേൾക്കും അല്ലേ. തയ്യലുണ്ട്. നല്ലൊരു ജോലിയല്ലേ തയ്യൽ എന്ന് പറയുമ്പം. കാരണം പുറത്ത് തച്ചു കൊടുക്കുന്നുണ്ടോ? പിന്നെ ഒരാളുടെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് നല്ലൊരു വസ്ത്രം നന്നായിട്ട് തച്ചു കിട്ടി അത് ഇടുമ്പോ ഉള്ളൊരു സന്തോഷം. ഇപ്പൊ ബീനയ്ക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടേന്ന് പറഞ്ഞോളൂ.
1: കരിമ്പന എന്ന ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത്. ഞാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ഗാനം, അതായത് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ് ഞായറാഴ്ച.
0: ഓ, അപ്പൊ ഞങ്ങളുടെ എന്താണ് ആകാശവാണിയുടെ അനന്തപുരി എഫ് എമ്മിന്റെ ഒക്കെ ജന്മദിനാശംസകള് ഇപ്പോഴേ അറിയിക്കുകയാണ്, കുഞ്ഞുമോനോട് പറയണം കേട്ടോ. എന്തെങ്കിലും അന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടോ? ഉണ്ട്. എല്ലാ ആശംസകൾ അറിയിക്കുന്നു കേട്ടോ.
1: കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. ചേട്ടനോടൊപ്പം പഠിച്ച കൂട്ടുകാരൊക്കെ
0: ഉണ്ടായിരുന്നു. ഇത്തവണയും ആഘോഷത്തിനൊന്നും ഒരു കുറവും വേണ്ട, നടത്തണം, നന്നായിട്ട് നടത്തിക്കട്ടെ. ഓക്കെ, നമുക്കെന്നാ പാട്ട് കേട്ടാലോ ബീനെ? നമുക്കൊരു കാര്യം ചെയ്യാം, കൊമ്പിൽ കിലുക്കും കെട്ടി എന്നുള്ള പാട്ട് കേൾക്കാവേ. എന്താണ്?
1: കിളിമാനൂർ രാജേഷിനും കുടുംബത്തിനും കൂടെയാണ് ഈ പാട്ട്
0: സമർപ്പിക്കുന്നു അല്ലേ. ശരി, അവരും കേൾക്കുന്നുണ്ടാകും. അപ്പൊ ഇത് ഈ ഗാനം കൊമ്പിൽ കിലുക്കും കെട്ടി എന്നുള്ള ഗാനം കൊടുക്കാം. അത് ബിച്ചു തിരുമ്മിലാണ് എഴുതിയത്, എ ടി ഉമറിന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ബീനക്കൊക്കെ ഈ പാട്ടിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം അറിയായിരിക്കുമല്ലോ, കാരണം സ്ഥിരം പാട്ട് കേൾക്കുന്നവരാണല്ലോ, എന്നും കേൾക്കുന്നതല്ലേ. ശരി ബീന, അപ്പൊ നമുക്ക് പാട്ട് ഒരുമിച്ച് ആസ്വദിക്കാം. കുഞ്ഞുമോനോട് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ അറിയിക്കുക. ഓക്കെ,
1: ശരി. താങ്ക് യു.

0: കാതിലൊരു പാട്ടിലെ അടുത്ത ശ്രോതാവിലേക്ക് നമസ്കാരം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
0: ആ പറഞ്ഞോളൂ, ആദ്യം പേര് പറഞ്ഞോളൂ.
1: ആ ഞാൻ, എന്റെ പേര് സുലോചന. ഞാന് വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
0: വയനാട് നിന്നാണ് അല്ലേ?
1: വയനാട് നിന്നാണ്. വയനാട് സുൽത്താൻ ബത്തേരി അടുത്താണ്. ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് വാകേരി എന്നാണ്. പണ്ട് കടുവ പ്രശ്നമൊക്കെ,
0: കടുവ പ്രശ്നം ഉണ്ടായ ഒരു സ്ഥലം. വനപ്രദേശമാണോ അത്?
1: വനം നമ്മുടെ തൊട്ടടുത്ത് വനമല്ല, വനമാണ്.
0: ആണ് അങ്ങോട്ട് കുറച്ച് ദൂരം പോയാ വനമാണ് അല്ലേ? ഇപ്പോഴും ശല്യം ഉണ്ടോ? വന്യമൃഗങ്ങളുടെ ശല്യം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ?
1: വല്യ ഇപ്പൊ ഇല്ല, അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കുന്നു. ഇപ്പൊ നമ്മുടെ പരിസരത്തൊന്നുമില്ല. ഒത്തിരി കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, അനന്തപുരിയിലേക്ക്
0: വിളിക്കുക.
1: ആദ്യമായിട്ട് വിളിക്കുകയാണ്, കിട്ടിയതിന് തന്നെ എനിക്ക് വളരെ സന്തോഷം.
0: എങ്ങനെയാ, ന്യൂസ് ഓൺ എയർ ആപ്പിലാണോ കേൾക്കുന്നത്?
1: മൊബൈലിലാണ്.
0: മൊബൈൽ ആപ്പ് വഴിയാ കേൾക്കുന്നത് അല്ലേ?
1: അപ്പം
0: എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഇതിനു മുന്നേ?
1: ഇല്ല, ആദ്യമായിട്ടാണ്. ഇന്നിപ്പോ ഇതിങ്ങനെ കണ്ട്, ഇതിപ്പോ കേട്ടോണ്ടിരുന്നപ്പോ നമ്പർ ഞാൻ ഇന്നലെ സേവ് ചെയ്ത് വെച്ചിരുന്നു. കേട്ടപ്പോ ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാ.
0: അപ്പൊ എന്തായാലും ഭാഗ്യമുണ്ട്. കാരണം പലരും പറയുന്നുണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒരുപാട് പേര് സങ്കടപ്പെട്ട് പറയും ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു കിട്ടിയില്ല. സുലജനയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കൂടെ പറഞ്ഞോളൂ.
1: വീട്ടില് ഇപ്പം ഞാനും ഭർത്താവും രണ്ടു മക്കളുമാണുള്ളത്. പിന്നെ ഒരു മോളും മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. മോന് തിരുവനന്തപുരത്താണ് ജോലി
0: ചെയ്യുന്നത്. പാട്ടാ വേണ്ടെന്ന് പറഞ്ഞോളാവോ?
1: ആ എനിക്ക് ചുവന്ന സന്ധികൾ എന്ന് പറഞ്ഞ പടത്തില് ശ്രീകാന്ത് പാടിയ
0: ഇതിഹാസങ്ങൾ ജനിക്കുന്നുള്ള പാട്ട്, ഇനി നമുക്കത് കേൾക്കാം. ഇത് എഴുതിയത് വയലാറാണ്, സംഗീതം നൽകിയത് ജി ദേവരാജനും. ശരി, വിളിച്ചതിന് സന്തോഷം കേട്ടോ. ആ ഗാനത്തിലേക്ക്.
1: ആ വളരെ സന്തോഷം. താങ്ക് യു.

0: വേറെ
1: നമസ്കാരം, കായതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ലാസ്റ്റ് കോള് കട്ടായി പോയി. ഇപ്പൊ നമുക്കിനി ഒരു കോളർ ലൈനിലുണ്ടോ നോക്കട്ടെ. ഹലോ ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ നമസ്കാരം.
2: ഹലോ,
1: ആ അതെ, ഏ ആരാണെന്ന് പറയാവോ? സമയം കുറവാണ്, അതുകൊണ്ട് ആരാണെന്നൊന്ന് പറയാവോ? ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക്
1: കരിമ്പിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി അല്ലേ? പേര് പറഞ്ഞില്ല.
2: എന്റെ പേര് ബേബി.
1: എന്താണ്?
2: ബേബി എന്നാണ്. ബേബി.
1: ബേബി. ബേബി എവിടുന്നാ വിളിക്കുന്നേ? നേരത്തെ വിളിച്ച ആളാണോ?
2: അല്ല അല്ല അല്ല, ഞാന്
1: ചിറയൻകീഴ് അരൂർ. അപ്പൊ അമ്പലപ്രാവിലെ ഏത് പാട്ടാ വേണ്ടത്? സോറി, കരിമ്പിനകത്ത് ഏത് പാട്ടാ വേണ്ടത്? കട്ടായി. ഇപ്പൊ ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് കോള് കിട്ടാതെ വന്നു നമുക്ക്. പിന്നെ എന്ത് ചെയ്യുക? വീട്ടമ്മയാണോ?
2: അല്ല, ഞാന് ഇപ്പൊ ഒന്നിനും പോകണില്ല, അസുഖമില്ലാത്തത് കൊണ്ട് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ
1: കഴിഞ്ഞിട്ടിരിക്കും.
2: പോകും.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ? സമയം വളരെ കുറവാണ്. കുണ്ണിമേനോനും എസ് ജാനകിയും പാടിയ ഒരു ഗാനമാണ് കേട്ടോ. പൂവച്ചൽ ഖാദറാണ് എഴുതിയ, ശ്യാമിന്റെ സംഗീതമാണ്. അപ്പൊ വിളിച്ചതിന് ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കണേ. ശരി എങ്കിൽ. ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് ധാരാളം ഫോൺ കോൾസ് വരുന്നുണ്ടായിരുന്നു, പക്ഷെ അറിയാമല്ലോ നമുക്കെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ളൊരു സമയമുണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് കിട്ടാത്തവർ നിരാശപ്പെടരുത്, അടുത്തയാഴ്ച വീണ്ടും ശ്രമിക്കുക. ഇന്ന് ഈ പരിപാടിയിലേക്ക് വിളിച്ചവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം, രേഖ അജിത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLA മാരെ ഓരോരുത്തരെയായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായിരുന്നുവെന്നും ജനവിശ്വാസം വീണ്ടെടുക്കാൻ ശക്തമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് ഹാജരാക്കണമെന്നും വ്യക്തമാക്കി ഗവർണർ. പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കര, നാവിക, വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധ സേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാതലവന്മാർ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യോമയാന മേഖലയിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 4 സാമ്പത്തിക വർഷങ്ങളായി സിയാൽ തുടർച്ചയായി നേട്ടം കൈവരിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844, നിഫ്റ്റി 5 പോയിന്റ് താഴ്ന്ന് 24,327 വ്യാപാരം അവസാനിപ്പിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 6 മണിക്ക്.

0: ചരിത്രത്തിൽ ഇന്ന്. ഏഷ്യയിൽ നിന്ന് ആദ്യമായി സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ 1861 May 7 ജനിച്ചത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ രചിച്ച അദ്ദേഹം ലോകം കണ്ട മികച്ച എഴുത്തുകാരിലും ദാർശനികരിലും ഒരാളാണ്. തന്റെ വിഖ്യാത കൃതിയായ ഗീതാഞ്ജലിയിലൂടെ ഭാരതീയ സാഹിത്യത്തെ അദ്ദേഹം ആഗോളതലത്തിൽ അടയാളപ്പെടുത്തി. ശാന്തിനികേതൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠനരീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ആധുനിക ഇലക്ട്രോണിക്സ് ലോകത്തെ ഭീമനായ സോണി കോർപ്പറേഷൻ 1946 May 7 ജപ്പാനിൽ സ്ഥാപിതമായത്. അക്കിയോ മോർത്തയും മസാരു ഇബുക്കയും ചേർന്നാണ് ടോക്കിയോയിൽ ഈ കമ്പനിക്ക് തുടക്കം കുറിച്ചത്. ട്രാൻസിസ്റ്റർ റേഡിയോകൾ, വാക്മാൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലൂടെ സോണി ആഗോള വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ജപ്പാന്റെ സാമ്പത്തിക വളർച്ചയിൽ ഈ കമ്പനി വലിയ പങ്കുവഹിച്ചു. ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് യാത്രാക്കപ്പലായ ലുസിറ്റാനിയ ജർമ്മൻ സമുദ്രസേന ആക്രമിച്ചു തകർത്തത് 1915 May 7 1200 യാത്രക്കാർ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. ഇതിൽ അമേരിക്കൻ പൌരന്മാരും ഉൾപ്പെട്ടിരുന്നു. ഈ സംഭവം അമേരിക്കയെ ജർമ്മനിക്കെതിരെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളിലൊന്നാണ്. യുദ്ധചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ കപ്പൽ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ലോകപ്രശസ്ത സംഗീതജ്ഞൻ ലുഡ്വിഗ് വാൻ ബീഥോവൻ തന്റെ ഐതിഹാസികമായ 9th Symphony ആദ്യമായി വിയന്നയിൽ അവതരിപ്പിച്ചത് 1824 May 7 പൂർണമായും കേൾവിശക്തി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ബീഥോവൻ ഈ സംഗീത വിസ്മയം ചിട്ടപ്പെടുത്തിയത് എന്നത് ചരിത്രത്തിലെ വിസ്മയകരമായ വസ്തുതയാണ്. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നായി ഇത് ഇന്നും വാഴ്ത്തപ്പെടുന്നു. ലോകപ്രശസ്ത റഷ്യൻ സംഗീത സംവിധായകനായ പീറ്റർ ചൈക്കോവിസ്കി 1840 May 7 ജനിച്ചത്. സ്വാൻ ലേക്ക്, ദ നട്ട് ക്രാക്കർ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ബാലേ സംഗീതങ്ങൾ ഇന്നും ലോകപ്രശസ്തമാണ്. റഷ്യൻ ക്ലാസിക്കൽ സംഗീതത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. വൈകാരികമായ ആഴവും മെലഡിയും നിറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലി സംഗീത പ്രേമികൾക്ക് വലിയൊരു വിരുന്നാണ്. പ്രശസ്തനായ ഭാരതീയ സംസ്കൃത പണ്ഡിതനും നിയമവിദഗ്ധനുമായിരുന്ന P.V. Kane 1880 May 7 ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതിയായ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര ഇന്ത്യൻ നിയമചരിത്രത്തിലെയും ആചാരങ്ങളിലെയും ഏറ്റവും വലിയ ആധികാരിക രേഖയായി കണക്കാക്കപ്പെടുന്നു. ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യമാദരിച്ച ചുരുക്കം പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പുരാതന ഭാരതീയ പൈതൃകത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിൽ അദ്ദേഹം വലിയ വിജയം നേടി. മുംബൈ നഗരത്തിന്റെ സാംസ്കാരിക അടയാളമായിരുന്ന ട്രാമുകൾ തങ്ങളുടെ അവസാന യാത്ര നടത്തിയത് 1964 May 7 1874 കുതിരകൾ വലിക്കുന്ന ട്രാമുകളായി തുടങ്ങിയ ഈ യാത്ര പിന്നീട് വൈദ്യുതിയിലേക്ക് മാറിയിരുന്നു. നഗരത്തിലെ തിരക്കേറിയ യാത്രാ ആവശ്യങ്ങൾക്കായി ദശാബ്ദങ്ങളോളം ട്രാമുകൾ മികച്ച സേവനം നൽകി. ആധുനിക ഗതാഗത സംവിധാനങ്ങൾ വന്നതോടെയാണ് ഈ പ്രിയപ്പെട്ട വാഹനം നിരത്തൊഴിഞ്ഞത്. ഇന്ത്യയിലെ പ്രധാന ജലസേചന പദ്ധതികളുടെയും അണക്കെട്ടുകളുടെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ പലപ്പോഴും മെയ് മാസങ്ങളിലെ വേനൽക്കാലത്താണ് ആസൂത്രണം ചെയ്യാറുള്ളത്. രാജ്യത്തെ കർഷകർക്ക് ആശ്വാസമേകുന്ന ജലസേചന കനാലുകളുടെ വിപുലീകരണം ഈ സമയത്ത് ചർച്ചയാകാറുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള കാർഷിക നയങ്ങളിൽ ജലമാനേജ്മെന്റിന് മുൻതൂക്കം നൽകുന്നു. ഗംഗ, ഗോദാവരി തുടങ്ങിയ നദികളിലെ ജലവിനിയോഗത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ ഈ കാലയളവിൽ നടക്കാറുണ്ട്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി 1960 May 7 ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. അതിശൈത്യവും കഠിനമായ ഭൂപ്രകൃതിയും വകവയ്ക്കാതെ സൈന്യത്തിന് വേണ്ട ഗതാഗത സൌകര്യങ്ങൾ ഒരുക്കാൻ ഈ വിഭാഗം പ്രവർത്തിക്കുന്നു. അതിർത്തി സുരക്ഷയ്ക്കും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുന്നതിനും ഇവർ നൽകുന്ന സേവനം മഹത്തരമാണ്.
1: ചരിത്രത്തിൽ ഇന്ന്.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി കേൾക്കാം.
7: തൊഴിൽ ദർശനം.
8: റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡിൽ ഫിനാൻസ് അസിസ്റ്റന്റ്മാരുടെ 5 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡൽഹിയിലും ഉത്തരാഖണ്ഡിലുമുള്ള ഓഫീസുകളിലും പ്രോജക്ടുകളിലുമായിരിക്കും നിയമനം. യോഗ്യത 55% മാർക്കോടെയുള്ള ബി കോം, എം കോം അല്ലെങ്കിൽ CA, CMA. 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പിയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 8, ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 14.

0: വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.ircon.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.ircon.org. മണിപ്പൂരിലെ ഇംഫാലിലുള്ള സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫസർ 3, അസോസിയേറ്റ് 13, അസിസ്റ്റന്റ് പ്രൊഫസർ 6. വിഷയങ്ങൾ വെറ്റിനറി, ഗൈനക് ആൻഡ് ഒബ്സ്റ്റെട്രിക്സ്, അനിമൽ ന്യൂട്രീഷ്യൻ, വെറ്റിനറി ഫിസിയോളജി, വെറ്റിനറി ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി, വെറ്റിനറി മൈക്രോബയോളജി, വെറ്റിനറി സർജറി ആൻഡ് റേഡിയോളജി, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, അനിമൽ ജനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗ്, വെറ്റിനറി മെഡിസിൻ, വെറ്റിനറി ബയോ കെമിസ്ട്രി, വെറ്റിനറി അനാട്ടമി, വെറ്റിനറി പാരാസിറ്റോളജി, വെറ്റിനറി പബ്ലിക് ഹെൽത്ത്. അപേക്ഷാ ഫീസ്: വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 1000 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 10. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cau.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cau.ac.in. ചെന്നൈയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമെറ്റിക്കൽ സയൻസിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനി ഒഴിവ് 2. യോഗ്യത: 2023-24-25 വർഷങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദവും ഇംഗ്ലീഷ് പരിജ്ഞാനവും. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. സിസ്റ്റം ട്രെയിനി ഒഴിവ് 1. യോഗ്യത: 60% മാർക്കോടെ ഫിസിക്സ്, മാത്തമെറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദം, അല്ലെങ്കിൽ 60% മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ്, ECE, IT എഞ്ചിനീയറിംഗ് ബിരുദം. യോഗ്യത: 2023-24-25 വർഷങ്ങളിൽ നേടിയതായിരിക്കണം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. മറ്റ് തസ്തികകളും ഒഴിവും. പ്രോജക്ട് അസോസിയേറ്റ് ഗ്രേഡ് 1, പ്രോജക്ട് അസിസ്റ്റന്റ് 3. അപേക്ഷ ഇമെയിൽ മുഖേന അയക്കണം. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.imsc.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.imsc.res.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 10. തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ജൂനിയർ റിസർച്ച് ഫെലോ ആകാൻ അവസരം. 2 ഒഴിവുണ്ട്. യോഗ്യത: ലൈഫ് സയൻസിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ബിരുദാനന്തര ബിരുദവും CSIR, UGC, നെറ്റ്, DBT, BET, ഗേറ്റ് സ്കോറും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 11. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rgcb.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rgcb.res.in. ഝാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മെക്കോൺ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ പ്രോജക്ടുകളിലായി 103 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അഡീഷണൽ എഞ്ചിനീയർ 24, ഡെപ്യൂട്ടി എഞ്ചിനീയർ 47, അസിസ്റ്റന്റ് എഞ്ചിനീയർ 20, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് 4, അഡീഷണൽ എക്സിക്യൂട്ടീവ് 2, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 4. യോഗ്യത: BE, BTEC, BSc, MSc, ഡിപ്ലോമയും ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയവും. അപേക്ഷാ ഫീസ് 500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://careers.mecconlimited.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://careers.mecconlimited.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 11.
1: തൊഴിൽ ദർശനം. നമസ്തേ. അനന്തപുരിയിൽ ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണനും മഞ്ചരിയും പാടിയത് ചിത്രം രസതന്ത്രം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ചിക്കൻ ബോക്സ്, ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് നമ്മുടെ

0: സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
1: ചിക്കൻ പോക്സ് ഉണ്ടാകാൻ കാരണമാകുന്ന വൈറസ് വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഹെർപ്പസ് വൈറസ് കുടുംബത്തിൽപ്പെടുന്ന ഒരു DNA വൈറസാണ്. മനുഷ്യരാണ് ഈ വൈറസിന്റെ പ്രധാന വാസസ്ഥലം. ഒരിക്കൽ ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗം സുഖപ്പെട്ട ശേഷവും അത് നാഡി ഗാംഗ്ലിയകളിൽ നിശ്ചല അവസ്ഥയിൽ തുടരാൻ കഴിയും. പിന്നീട് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഈ വൈറസ് വീണ്ടും സജീവമാകുമ്പോൾ ഹെർപ്പസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്ന രോഗമായി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ചിക്കൻ പോക്സ് വളരെ പെട്ടെന്ന് പകരുന്ന ഒരു രോഗമാണ്. രോഗബാധിതനായ വ്യക്തിയുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും പുറപ്പെടുന്ന ചെറിയ തുള്ളികളിലൂടെയും അതുപോലെ തന്നെ ത്വക്കിലുണ്ടാകുന്ന പുണ്ണുകളിലെ ദ്രവവുമായി നേരിട്ട് സമ്പർക്കത്തിലൂടെയും വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുന്നു. ഒരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ രോഗം പകരാനുള്ള കഴിവുണ്ടാകും. സാധാരണയായി എല്ലാ പുണ്ണുകളിലും വരണ്ട് ക്രസ്റ്റ് രൂപപ്പെടുന്നതുവരെ രോഗം പകരാൻ സാധ്യത തുടരുന്നു. അതിനാൽ വീട്ടിലോ സ്കൂളിലോ ഒരാൾക്ക് രോഗം വന്നാൽ അടുത്ത സമ്പർക്കത്തിലുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ രോഗം പകരാൻ സാധ്യതയുണ്ട്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധാരണയായി 10 മുതൽ 21 ദിവസം വരെ സമയമെടുക്കുന്നു. ഇതിനെ ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയുന്നു. ഈ സമയത്ത് വൈറസ് ശരീരത്തിൽ റെപ്ലിക്കേഷൻ നടത്തി പിന്നീട് രക്തത്തിലൂടെ വിവിധ അവയവങ്ങളിലേക്കും ത്വക്കിലേക്കും വ്യാപിക്കുന്നു. ചിക്കൻ പോക്സിന്റെ പ്രധാന ലക്ഷണം ത്വക്കിൽ കാണുന്ന പുണ്ണുകളാണ്. എന്നാൽ പുണ്ണുകൾ ഉണ്ടാകുന്നതിനു മുമ്പ് പലരിലും ചെറിയ പനി, തലവേദന, ശരീരക്ഷീണം, ഭക്ഷണ രുചിക്കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. തുടർന്ന് ത്വക്കിൽ ചെറിയ ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവ പിന്നീട് ചെറിയ ഉയർച്ചകളായി മാറുകയും പിന്നീട് വെള്ളം നിറഞ്ഞ വെസിക്കിൾസ് ആയി മാറുകയും ചെയ്യുന്നു. ഈ വെസിക്കിൾസ് പസ്റ്റ്യൂൾസ് ആയി മാറി അവസാനം ക്രസ്റ്റായി വരണ്ടുപോകുന്നു. ചിക്കൻ പോക്സിന്റെ ഒരു പ്രധാന സവിശേഷത ഒരേ സമയത്ത് വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള ലീഷൻസ് ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ്. പുണ്ണുകൾ സാധാരണയായി ആദ്യം മുഖത്തും നെഞ്ചിലും പുറംഭാഗത്തും തുടങ്ങുകയും പിന്നീട് ശരീരമൊട്ടാകെ വ്യാപിക്കുകയും ചെയ്യുന്നു. ചില രോഗികളിൽ 200 മുതൽ 500 വരെ ലീഷൻസ് ഉണ്ടാകാം. പലപ്പോഴും ഈ പുണ്ണുകൾക്ക് ശക്തമായ ഇച്ചിങ് അഥവാ ചൊറിച്ചിലുണ്ടാകും. വൈറസ് സാധാരണയായി റെസ്പിറേറ്ററി മ്യൂക്കോസ വഴിയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പൊതുവെ കുട്ടികളിൽ ചിക്കൻ പോക്സ് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഏറ്റവും സാധാരണമായ കോംപ്ലിക്കേഷൻ ത്വക്കിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ന്യൂമോണിയ, എൻസെഫലൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് മുതിർന്നവരിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള രോഗികളിലും ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രോഗനിർണയം സാധാരണയായി ക്ലിനിക്കൽ എക്സാമിനേഷൻ കൊണ്ടുതന്നെ സാധ്യമാകുന്നു. രോഗത്തിന്റെ പ്രത്യേകതയുള്ള വെസിക്കുലാർ റാഷസ്, അതായത് കുമിളകൾ പോലെയുള്ളത് കണ്ടാൽ തന്നെ ഡോക്ടർമാർക്ക് രോഗം തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലബോറട്ടറി ടെസ്റ്റ് ഉപയോഗിച്ച് രോഗം സ്ഥിരീകരിക്കാം. വെസിക്കുലാർ ഫ്ലൂയിഡിൽ PCR പരിശോധന നടത്തുകയോ സീറോളജിക്കൽ ആന്റിബോഡി ടെസ്റ്റ് ഉപയോഗിക്കുകയോ ചെയ്യാം. പനി നിയന്ത്രിക്കാൻ അനുയോജ്യമായ മരുന്നുകൾ നൽകാം. ചൊറിച്ചിൽ കുറയ്ക്കാൻ പുറമെ പോരട്ടുന്ന മരുന്നുകൾ ഉപയോഗിക്കാം. ചില സാഹചര്യങ്ങളിൽ ആന്റി വൈറൽ മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് മുതിർന്നവരിലും ഗർഭിണികളിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള രോഗികളിലും ഇത് ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കും. ചിക്കൻ പോക്സ് ഉള്ളപ്പോൾ ചില മുൻകരുതലുകൾ പാലിക്കേണ്ടതാണ്. രോഗമുള്ള വ്യക്തി വീട്ടിൽ തന്നെ വിശ്രമിക്കണം. പുണ്ണുകൾ ചുരണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അതിലൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശുചിത്വം പാലിക്കുകയും വ്യക്തിപരമായ വസ്തുക്കൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുകയും ചെയ്യണം. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം വാരിസെല്ല വാക്സിനേഷനാണ്. ഈ വാക്സിൻ സാധാരണയായി 2 ഡോസുകളായി നൽകുന്നു. വാക്സിനേഷൻ ലഭിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ രോഗം വന്നാലും വളരെ ലഘുവായ രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് ചിക്കൻ പോക്സ് ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
6: നമസ്തേ അനന്തപുരിയിൽ. ഇനി കാലം സാക്ഷി.
7: ഡോക്ടർ CV രാമൻ രാമൻ എഫക്ട് എന്ന കണ്ടുപിടുത്തത്തിന് 1930 നൊബേൽ സമ്മാനം നേടി. ഭൗതികശാസ്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടുന്ന

0: ഏഷ്യക്കാരനാണ് ചന്ദ്രശേഖര വെങ്കടരാമൻ അഥവാ സി വി രാമൻ. 1888 തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ചന്ദ്രശേഖര വെങ്കടരാമൻ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പഠനത്തിൽ അദ്ദേഹം ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. 11-ാമത്തെ വയസ്സിൽ രാമൻ മെട്രിക്കുലേഷൻ 1-ാമനായി വിജയിച്ചു. 1903 മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ ചേർന്ന അദ്ദേഹം ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും 1-ാം സ്ഥാനം നേടി. 1921 യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ തുടർച്ചയായാണ് അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് 1928 രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം. കടലിന് നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിന്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത്. 1928 February 28 ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ ദിവസം പിന്നീട് ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കാൻ തുടങ്ങി. 1954 ഭാരതരത്നം പുരസ്കാരം നൽകി സി വി രാമനെ രാജ്യം ആദരിച്ചു. ഇന്ത്യൻ താളവാദ്യങ്ങളെപ്പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗവേഷണം നടത്തിയതും ഡോക്ടർ സി വി രാമനായിരുന്നു. 1970 November 21 ഡോക്ടർ സി വി രാമൻ അന്തരിച്ചു. ഇന്ത്യയുടെ ശാസ്ത്ര ഗവേഷണ മേഖലയിലെ മുന്നേറ്റത്തിന് അടിത്തറയൊരുക്കിയ ഡോക്ടർ സി വി രാമന്റെ നാമം എന്നും അനശ്വരമായി നിലനിൽക്കുന്നു. കാലം സാക്ഷിയിൽ ഇന്ന് ഡോക്ടർ സി വി രാമന്റെ ശബ്ദം.
1: ഫ്രം ടൈംസ് ഇമ്മെമ്മോറിയൽ ദി ചാർം ഓഫ് ഫ്ലവേഴ്സ് ഹാസ് ക്യാപ്ചേർഡ് ഹ്യൂമാനിറ്റി. പോയറ്റ്സ് ഹാവ് സങ് ദർ പ്രൈസസ്. എ ഗിഫ്റ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓർ എൻ എക്സ്ചേഞ്ച് ഓഫ് ഗാർലൻഡ്സ് ഇസ് മോർ എലക്വന്റ്ലി എക്സ്പ്രസീവ് ഓഫ് ഹ്യൂമൻ ഫീലിംഗ്സ് ദാൻ എനി വേർഡ്സ് കൻ ബി. ഡേം നേച്ചർ ഹാസ് ഇൻഡീഡ് എൻഡൌഡ് ഫ്ലവേഴ്സ് വിത്ത് എ മൾട്ടിപ്ലിസിറ്റി ഓഫ് അട്രാക്ഷൻസ്. An exquisitely beautiful form and structure, honey and perfume, and above all, lovely colors. Though flowers can be charming even if they have no color. The number of species of flowering plants known at the present time is about 250,000, far exceeding the sum total of all other species of plant life, even including such lowly forms of vegetation as algae, fungi and mosses. This overwhelming predominance of flowering plants is proof of the efficiency of flowers as agencies for the multiplication of the plant and the perpetuation of its species. The plant world thus provides us with a vast variety of floral material. Not satisfied, however, with the flowers as created by nature, man has sought to improve on her handiwork. By selection and crossing, new varieties have been developed, which flower more profusely, have larger blooms, and exhibit a wider range of colors and patterns of color.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ സി വി രാമന്റെ ശബ്ദം.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേ ശിവങ്ങൾ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഗുഡ് ഇംഗ്ലീഷ്.
3: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസണേഴ്സ്. ഐ എം ഡോക്ടർ ജിഞ്ചു എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം. Today, we are going to add some real flavor and color to your English. We are going to talk about idioms and phrasal verbs, those magical expressions that make your speech sound natural and professional. First, let's look at the difference between the two. Endana idiom. An idiom is a group of words where the meaning is different from the literal meaning of each individual word. ഓരോ വാക്കിന്റെയും അർത്ഥം നേരിട്ട് നോക്കിയാൽ നമുക്ക് ഈ ശൈലികൾ

0: പൊരുൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഇഡിയം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് ദി ഇഡിയം അണ്ടർ ദ വെദർ. വെൻ യു സേ യുവർ ഫീലിംഗ് അണ്ടർ ദ വെദർ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ വെദർ ഓർ ദ ക്ലൈമറ്റ്. ഇറ്റ് ജസ്റ്റ് മീൻസ് ദറ്റ് യു ആർ ഫീലിംഗ് അൺവെൽ. അണ്ടർ ദ വെദർ എന്ന ശൈലിക്ക് കാലാവസ്ഥയുമായി ഒരു ബന്ധവുമില്ല. സുഖമില്ലായ്മ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് എ ഫ്രേസൽ വേർബ്? എ ഫ്രേസൽ വേർബ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് എ വേർബ് ആൻഡ് എ പ്രപ്പസിഷൻ ഓർ ആഡ്വേർബ് ദാറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ മീനിങ്. ഫോർ എക്സാമ്പിൾ, കോൾ ഓഫ്, ആസ് ഇൻ ദ വെഡിങ് വാസ് കോൾഡ് ഓഫ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ് ഡ്യൂ ടു സം മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. കോൾ ഓഫ് എന്നതിനർത്ഥം ഒഴിവാക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നാണ്. Why should we use idioms and phrasal verbs? Because good English isn't just about being correct, it's about being interesting. Phrases like looking forward to meeting you sound much warmer than a simple waiting to meet you. When you use idioms and phrasal verbs correctly, people don't just listen to you, they enjoy listening to you. Today, I will share the most useful ones that Indian speakers love to use. Let's start with a few common idioms. Number 1. Let the cat out of the bag. It means to accidentally reveal a secret. Let the cat out of the bag എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം അബദ്ധത്തിൽ ഒരു രഹസ്യം വെളിപ്പെടുത്തുക അല്ലെങ്കിൽ രഹസ്യം പുറത്താക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, വി പ്ലാൻഡ് എ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഫോർ ഹിം, ബട്ട് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. നമ്പർ 2. ഹിറ്റ് ദ ബുക്സ്. ഇറ്റ് മീൻസ് ടു സ്റ്റഡി ഹാർഡ്, കഠിനമായി പഠിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, എക്സാംസ് ആർ നിയർ, സോ ഐ ഹാവ് ടു ഹിറ്റ് ദ ബുക്സ് ടു നൈറ്റ്. നമ്പർ 3. പീസ് ഓഫ് കേക്ക്. ദിസ് ഇഡിയം റെഫേഴ്സ് ടു സംതിങ് ദാറ്റ് ഇസ് വെരി ഈസി, വളരെ എളുപ്പമുള്ള കാര്യം എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ദ ഇംഗ്ലീഷ് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ. നമ്പർ 4. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഇറ്റ് മീൻസ് ടു വർക്ക് ഓർ സ്റ്റഡി ലേറ്റ് ഇൻ ടു ദ നൈറ്റ്, രാത്രി വൈകിയിരുന്ന് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു സബ്മിറ്റ് മൈ അസൈൻമെന്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. നമ്പർ 5. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇറ്റ് മീൻസ് വെരി റെയർലി, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, My cousins visit me once in a blue moon as they live abroad. Now, let's look at a few useful phrasal verbs. Number 1. Look forward to. It means to feel excited about something in the future. സന്തോഷത്തോടെ ഒന്നിനായി കാത്തിരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. For example, I'm looking forward to my trip to Ooty next month. Number 2. Give up. It means to stop trying or to quit. തോറ്റ് പിന്മാറുക എന്നാണ് ഇതിനർത്ഥം. ഫോർ എക്സാമ്പിൾ, നെവർ ഗിവ് അപ് ഓൺ ലേണിംഗ് ഇംഗ്ലീഷ് ആസ് ഇറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ടു യു. നമ്പർ 3. ക്യാച്ച് അപ്പ് വിത്ത്. ഇറ്റ് മീൻസ് ടു മീറ്റ് സംവൺ ആഫ്റ്റർ എ ലോങ് ടൈം, കുറെ കാലത്തിന് ശേഷം ആരെയെങ്കിലും കാണുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി പ്ലാൻ ടു ക്യാച്ച് അപ്പ് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ് ഡ്യൂറിംഗ് ദ സമ്മർ വെക്കേഷൻ. നമ്പർ 4. റൺ ഔട്ട് ഓഫ്. ഇറ്റ് മീൻസ് To exhaust your supply. ഒരു സാധനം തീർന്നു പോവുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ. ആൻഡ് ഫൈനലി നമ്പർ 5. ബ്രിങ് അപ്പ്. ഇറ്റ് മീൻസ് ടു മെൻഷൻ ഓർ റേസ് എ ടോപ്പിക്, ഒരു കാര്യം ചർച്ചയ്ക്ക് വെക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ ബ്രോട്ട് അപ്പ് ദ ഇഷ്യൂ ഓഫ് ലേറ്റ് ഡെലിവറീസ് അറ്റ് ദ മീറ്റിംഗ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇവ ഉപയോഗിക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം നേരിട്ടെടുക്കരുത്. If you say, I am going to break the ice while pointing at actual ice, people will be confused. By the way, break the ice is an idiom that means to start the conversation and make people feel comfortable. As in, the teacher asked us to sing a song in her first class to break the ice. Remember, idioms and phrasal verbs are like spices in cooking. A little goes a long way. You don't need them in every sentence. Start with one or two and watch your English become more lively and confident. Keep adding color to your language and keep practicing. This is Jinju signing off. Goodbye.
1: Good English.
2: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിന്ന് എടുത്താ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റ്.

0: ആകെവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ് തിരുവനന്തപുരം ആറ്റിങ്ങൽ പുനലൂർ എറണാകുളം.
1: നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി, മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം വല്യേട്ടൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റ് കൃഷികൾക്കൊപ്പം ചോളം കൃഷിയും നമ്മുടെ നാട്ടിൽ പ്രചുരപ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചോളം എത്തുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലും കർഷകർ ഇന്ന് ചോളം കൃഷി ചെയ്തു വരുന്നുണ്ട്. ചോളം കൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞാറ്റുവേലയിൽ. ചോളത്തിന്റെ നടീൽ ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.
4: ചോളത്തിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 9000 വർഷങ്ങൾക്ക് മുന്നേ മെക്സിക്കോയിലാണ് ഇതിന്റെ ഒരു സ്വദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ശേഷം അമേരിക്കക്കാരുടെ ഇടയിൽ ഇതിന്റെ കൃഷിക്ക് വലിയൊരു പ്രസിദ്ധി നേടുകയും കാലക്രമേണ ഇത് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴും കേരളത്തിൽ വലിയൊരു തോതിൽ കൃഷി ആരംഭിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ചോളം അധികമായിട്ട് കൃഷി ചെയ്ത് വന്നിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷത്തിനോട് അടുപ്പിച്ച് നമ്മുടെ നാട്ടിലും അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജാഗരൂകരായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സ്വഭാവം എന്ന നിലയ്ക്ക് സെന്റുകൾ തൊട്ട് ഹെക്ടറിൽ വരെ കൃഷി ചെയ്യുന്ന കർഷകരെ നമുക്കെന്നറിയാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടവിള കൃഷിയായിട്ടും തനി വിളയായിട്ടും നമുക്ക് ചോളം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിനെ വിളവെടുക്കാൻ സാധിക്കുന്നു.
2: ഏത് തരത്തിലുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ചോളം കൃഷിക്ക് അനുയോജ്യമായത്?
4: കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ ചോളകൃഷി പോകാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് ജലസേചനം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മൾ മണ്ണിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം വളക്കൂറുള്ള, അത്യാവശ്യം ഈർപ്പമുള്ള മണ്ണുകളിലാണ് ചോളകൃഷി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. വർഷം ഉടനീളം നമുക്ക് കൃഷി ചെയ്യാമെങ്കിലും നമ്മുടെ കർഷകർ കൂടുതലും ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഉണക്ക് കാലങ്ങളിൽ, പ്രത്യേകിച്ച് ജാനുവരി തൊട്ടൊരു ജൂൺ ജൂലൈ വരെ നമ്മുടെ നാട്ടിൽ കർഷകർ ചെയ്യുന്നു. എങ്കിലും നമുക്ക് ഡിസംബർ സെപ്റ്റംബറിലൊക്കെ ജലസേചനം ഉറപ്പുവരുത്തിക്കൊണ്ട് ചോളകൃഷി ചെയ്യാവുന്നതാണ്. അമ്ലക്ഷാര ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 6-7 ഇടയിൽ ഉള്ള അമ്ലക്ഷാര തോതുള്ള മണ്ണിൽ നമുക്ക് വിജയകരമായി ചോളകൃഷി ചെയ്യാവുന്നതാണ്.
2: ഏതൊക്കെ ഇനങ്ങളാണ് ചോളം കൃഷിക്കായി ഉപയോഗിക്കുന്നത്?
4: പ്രധാനമായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായാലും നമ്മുടെ നാട്ടിലായാലും പറയുന്ന രണ്ട് തരത്തിലുള്ള ഇനങ്ങളുണ്ട് ചോളത്തിൽ. ഒന്ന് വന്നിട്ട് സങ്കര ഇനങ്ങൾ അഥവാ ഹൈബ്രിഡുകളും, പിന്നീട് വന്നിട്ട് കമ്പോസിറ്റുകളും. സങ്കര ഇനങ്ങളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ

0: തന്നെ ഇറക്കിയിട്ടുള്ള ഡെക്കാൻ ഹൈബ്രിഡ് പോലുള്ള ഇനങ്ങള് വളരെ പ്രസിദ്ധമാർന്ന ഇനങ്ങളാണ്. അതേപോലെ തന്നെ ഗംഗ ഹൈബ്രിഡ് 1, 1.0, 1 ഒക്കെ ഈ പറയുന്ന ഹൈബ്രിഡ് ഇനങ്ങളിലാണ് വരുന്നവയാണ്. പിന്നീടുള്ളതാണ് കമ്പോസിറ്റ് ഇനങ്ങൾ. കമ്പോസിറ്റ് ഇനങ്ങളിൽ വരുന്നതാണ് നമ്മുടെ വിക്രം, സോന, ജവഹർ, വിജയ് പോലുള്ള ഇനങ്ങൾ.
1: അപ്പൊ കൃഷിക്കായിട്ട് ഒരു സെന്റിലേക്ക് എത്ര കിലോ വിത്ത് വേണ്ടി വരും?
0: ജനറലി നമ്മളൊരു 2 to 3 kilo വിത്തുകൾ വരെ ഒരു സെന്റിന് പറയാറുണ്ട്. ചോളത്തിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഡിബ്ലിംഗ് എന്ന് പറയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിച്ചെടുക്കുന്ന ചോളങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് ഡിബ്ലിംഗ്. ഇതൊരു ഏകദേശം ഒരു 1 to 1.5 inches ആഴത്തിൽ വേണം ഈ വിത്തുകളെ നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ. മണ്ണിൽ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റോ അതുപോലെ തന്നെ ചാണകമോ പോട്ടിംഗ് മിക്സ്ചറോ ഒക്കെ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്.
1: കൃഷിരീതി എങ്ങനെയാണ്?
0: കൃഷിരീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വാരങ്ങൾ കോരി വെച്ചാണ് ഇത് ചെയ്യാറുള്ളത്. അകലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വാരങ്ങൾ തമ്മിലും 60 centimeters അകലവും വിത്തുകൾ തമ്മിൽ ഒരു 20-25 centimeters അകലത്തിൽ നമുക്കിടാം. ഒരു കുഴിയിൽ തന്നെ നമുക്കൊരു 2 to 3 ചോളത്തിന്റെ വിത്ത് ഇടുന്നതാണ് അഭികാമ്യം.
1: വളപ്രയോഗം എങ്ങനെയാണ്?
0: പൊതുവേ നമ്മുടെ ചോളത്തിന്റെ ഒരു പ്രത്യേകത ഹൈലി റെസ്പോൺസീവ് ആയിട്ടൊരു ക്രോപ്പാണ്. കൊടുക്കുന്ന വളങ്ങളോട് നല്ല രീതിയിൽ റെസ്പോൺസ് കാണിക്കുന്ന ഒരു വിളയാണ് നമ്മുടെ ചോളം. ജനറലി നമ്മുടെ നാട്ടിലെ കർഷകർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാലിവളം, കമ്പോസ്റ്റ്, അതുപോലെ തന്നെ കോഴിയുടെ വളം, അതായത് കോഴിവളമൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ കോഴിവളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ചൂടുള്ളതാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് കമ്പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ചെടിക്ക് ദോഷമായിട്ട് വരാം. അപ്പൊ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത ഏതൊരു വളവും നമുക്ക് യൂസ് ചെയ്യാം. ഫാമിയാർഡ് കമ്പോസ്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ. പിന്നെ ചിലർ ചെയ്യുന്നതാണ് ഫിഷ് അമിനോ ആസിഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വളം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് നല്ല വിളവ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചോളം എന്ന് പറഞ്ഞ ഓരോ മണികളുണ്ട് അല്ലെ, ആ മണികളിൽ മിനിമം നമ്മൾ പറയാറുള്ള ഒരു 700 മണികളെങ്കിലും നമുക്ക് കിട്ടും. അത്രയും ബലവത്തായിട്ട് നല്ല പൂർണ്ണതയിൽ ആ മണികൾ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള വളപ്രയോഗം വേണം. ഇനി രാസവളത്തിലേക്ക് വന്നാൽ നമുക്കൊരു സെന്റിലേക്കാണെങ്കിൽ ഒരു 10 kilo യൂറിയ വേണം. രാജ്ഫോസ് എന്ന് പറയുന്ന ഒരു 1/4 kilo പറയാം, പൊട്ടാഷ് 1/4 kiloയും പറയാം. ഇതാണ് ഒരു സെന്റ് രീതിയിൽ. ഇനി നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അമ്ലക്ഷാര ഘടന അനുസരിച്ച് 1 kilo കുമ്മായം നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കാം.
1: ചോളത്തിന് എന്തെങ്കിലും രോഗ കീടാക്രമണങ്ങൾ വരാറുണ്ടോ?
0: ചോളം എന്ന ഒരു വിളയുടെ പ്രത്യേകത ബാക്കിയുള്ള വിളകളെ കമ്പയർ ചെയ്യുമ്പം ഇതിന് വരുന്ന ഒരു കീടാക്രമണം വളരെ കുറവാണ്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ മുഞ്ഞ, അതായത് നീരൂറ്റി കുടിക്കുന്ന ഒരു ആക്രമണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് നമുക്ക് ഓർഗാനിക് കാര്യങ്ങൾ തന്നെ ചെയ്യാം. നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ബിവേറിയ അപ്ലൈ ചെയ്യാം, സ്യൂഡോമോണസ് അപ്ലൈ ചെയ്യാം, ബയോ കൺട്രോൾ ഏജൻസ് വെച്ച് തന്നെ ഇവയെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താം. പിന്നെ ചോളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം സിങ്കിന്റെ കുറവ്. ഇതെങ്ങനെ നമുക്ക് മാറ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 kilo സിങ്ക് നമ്മൾ നടുന്നതിന് മുന്നേ സിങ്ക് സൾഫേറ്റ് ആയിട്ട് മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിങ്ക് ഡെഫിഷ്യൻസി ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കും.
1: എത്ര നാളാകുമ്പോഴത്തേക്കും നമുക്ക് ചോളം വിളവെടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് വിളവെടുപ്പിന് പാകമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
0: ബാക്കിയുള്ള വിളകളെ വെച്ച് നോക്കുമ്പോൾ ചോളത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു 90 ദിവസത്തിനുള്ളിൽ ഇത് നമുക്ക് കിട്ടും. നട്ട് ഒരു 2 months കഴിയുമ്പോൾ ഒരു 60 feet നീളത്തിലേക്ക് എത്തും. ആ ഒരു സമയത്ത് ഇതിന്റെ ഒരു പൂങ്കുല പ്രത്യക്ഷപ്പെടും. ശരിക്കും ഇതിനൊരു ടാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും കോബ് എന്ന് പറഞ്ഞ പെണ്ണും. ആദ്യം ഈ പൂങ്കുല വരും, അതിന് ശേഷം തണ്ടുകളുടെയും ഇലകളും കൂടെ ചേർന്ന ഒരു ഭാഗത്താണ് കോബ് വരുന്നത്. കോബിന്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ആദ്യം അവിടെ ഒരു ചെറിയൊരു തടുപ്പ് പോലെ കണ്ടിട്ട് ഒരു കൂമ്പ് പോലെ അത് വരും. അതിനുശേഷം അതിൽ നിന്ന് സിൽക്ക് പോലെ എന്നാണ് നമ്മൾ പറയുന്നത്, നാര് പോലെ വളരെ ഭംഗിയായിട്ട് ഒരു ഫൈബർ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം കുറച്ചൊരു ഉണങ്ങി പിന്നെ ഒരു മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചോളം പാകം എത്തിയെന്ന്.
1: ഇപ്പൊ നമ്മൾ ചോളം കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ചോളം കൃഷി പോലെ തന്നെയാണോ സ്വീറ്റ് കോണും കൃഷി ചെയ്യുന്നത്?
0: ആദ്യകാലങ്ങളിലൊക്കെ ചോളം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് മക്കച്ചോളത്തെ കുറിച്ചാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കച്ചോളം എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 pashu ഉള്ള ആളുകൾ അതിന്റെ ഒരു പാലുൽപാദനത്തിന് ഫോക്കസ് ചെയ്തിട്ട് മക്കച്ചോളം നടും. പക്ഷേങ്കിൽ ഒരു ഫുഡായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് സ്വീറ്റ് കോണിന്റെയും ബേബി കോണിന്റെയും വരവറിയിച്ചതോടുകൂടിയാണ്. സ്വീറ്റ് കോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കച്ചോളത്തിന് കുറച്ചുകൂടെ ഹാർഡ് കേണൽസാണ്, അവർ കുറച്ചുകൂടെ കഴിക്കാൻ ഇച്ചിരി കട്ടിയുണ്ട്. അത് മാത്രമല്ല ഇത് നേരെ എങ്ങടെയാ പോകുന്നത്, മക്കാചോളം പോകുന്നത് പ്രോസസിങ്ങിലേക്കാ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാലി തീറ്റയായിട്ടും അതുപോലെ തന്നെ കോഴിത്തീറ്റയായിട്ടൊക്കെ വരുന്നു. പക്ഷെ സ്വീറ്റ് കോൺ എന്താന്ന് വെച്ചാൽ വളരെ മൃദു ആർന്ന വളരെ മധുരമുള്ള കേണൽസ് ആണ് സ്വീറ്റ് കോണിന്റെ പ്രത്യേകത. ഉറപ്പായിട്ടും ഇതിന് കുറെ ഇനങ്ങളുണ്ട്, മാധുരി, പ്രിയ, പിന്നെ ഗോൾഡൻ ബാൻഡൻ എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ ഈ സ്വീറ്റ് കോണിൽ വരുന്നതാണ്. ഏകദേശം ഇതിന്റെ ഒരു ഉൽപാദനവും മക്കാചോളത്തിന്റെ ഉൽപാദനവും ഒരുപോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 to 3 kilo വിത്തുകളാണ് നമുക്ക് ഒരു സെന്റിലേക്ക് വേണ്ടത്. ഏകദേശം വളപ്രയോഗങ്ങളൊക്കെ ഒരേപോലെ തന്നെ വരും. സ്വീറ്റ് കോണിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഒരു 4-5 കോണുകളൊക്കെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ലഭിക്കാറുണ്ട്. ഇതിന്റെ ബാക്കി ഇല തണ്ടൊക്കെ നമുക്ക് നമ്മുടെ കന്നുകാലികൾക്ക് കൊടുക്കുകയും ചെയ്യാം.
1: ബേബി കോൺ കൃഷിയും അപ്പോ ഇതുപോലെ തന്നെയാണോ?
0: ബേബി കോണിന്റെ പ്രത്യേകത, നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അൺഫെർട്ടിലൈസ്ഡ് കോബ് എന്ന്. അതായത് ഫെർട്ടിലൈസ് ആകാത്ത വളരെ ഇളം പ്രായക്കാരായ കോബുകളാണ് ഈ പറയുന്ന ബേബി കോണുകൾ. ഇവർക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ട്രെൻഡി ഫുഡായിട്ട്, സാലഡൊക്കെ ആയിട്ട്, സൂപ്പൊക്കെ ആയിട്ട് ഇവരെ വളരെ കോമൺ ആയിട്ട് മലയാളീസ് യൂസ് ചെയ്ത് കാണുന്നുണ്ട്. ഒരു 60 ദിവസമൊക്കെ പ്രായമാകുന്ന സമയത്ത് തന്നെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ആ 60 ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കർഷകർക്ക് ഗുണം ചെയ്യും. പ്രധാന വിളകളിൽ ഇടവിളകളായിട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ സ്വീറ്റ് കോണിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേബി കോണിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് ഒരെണ്ണമാണ് നമുക്ക് കിട്ടുന്നത് എങ്കിലും വർഷത്തിൽ നമുക്കൊരു 3 തവണ കൂടുതലൊക്കെ വിളവെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ബാക്കിയുള്ള കോണിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുവഴി കർഷകർക്ക് മികച്ച ഒരു വരുമാനം നേടാൻ സാധിക്കും.
1: ഇതിന്റെ വിപണി സാധ്യത എങ്ങനെയാണ്?
0: ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത ഫുഡിന് ബാക്കിയുള്ളതിനേക്കാൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൈസ് കുറച്ച് കൂടുതൽ കിട്ടും അല്ലെ? കർഷകരെ സംബന്ധിച്ച് ഏതൊരു കർഷകനായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കത്തിലെ ഒരു ഹെക്ടർ കണക്കിന് കൃഷി പോകാതെ എങ്ങനെയാണ് നമുക്ക് അതിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് വരുന്നതെന്ന് നോക്കിയതിന് ശേഷം ഒരു കൂട്ടായ്മയായിട്ടോ കുറച്ചുകൂടെ ഏരിയ എടുത്ത് ഡെവലപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഓർഗാനിക്കലി നമ്മൾ അത്രയും ഇൻപുട്സ് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ മാക്സിമം പ്രൈസ് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല ക്വാളിറ്റിയിലാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ഇടവേളകളായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു വർഷം മുഴുവൻ കൃഷി സാധിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിലുമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നതാണ് നമ്മൾ യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയയിലൊക്കെ റെയിൻബോൾ ചോളം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാൾ ബാൺസ് എന്ന് പറയുന്ന USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു കർഷകൻ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു റെയിൻബോ ചോളം എന്ന് പറയുന്നത്. ഇന്ത്യൻ പേൾ ചോളം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഇത് അദ്ദേഹം സെലക്ടീവ് ബ്രീഡിംഗ് വഴി ചെയ്തതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേബി കോൺ പോലെയോ സ്വീറ്റ് കോൺ പോലെയോ അല്ല, ഇതിന്റെ കേണൽസ് കുറച്ചുകൂടെ ഹാർഡാണ്. പക്ഷേങ്കിൽ ഒരു ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി, അതായത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടി ഇത് നമുക്ക് നടാവുന്നതാണ്. ആൻഡ് പ്ലസ് ഇതൊരു പുട്ടുപൊടിയാക്കി മാറ്റാം, ഇതിന്റെ കേണൽസ് പൊടിച്ച് നമുക്ക് ലൈഫ് സ്റ്റോക്കിനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷേങ്കിൽ ഇതും സ്വീറ്റ് കോണും ബേബി കോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്കുള്ള അത്രയും ഒരു മധുരം ഈ ഒരു കേണൽസിനില്ല, കാരണം ഇതിന്റെ കേണൽസ് കുറച്ച് ഹാർഡാണ്.
1: അപ്പോൾ കർഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയും വരുമാനം കൂടുതൽ കണ്ടെത്താവുന്നതല്ലേ?
0: ഉറപ്പായിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കച്ചോളമാണെങ്കിൽ നമുക്കിത് ലൈഫ് സ്റ്റോക്കിലേക്ക് പോകും, അതുപോലെ തന്നെ പൗൾട്രിയിലേക്ക് പോകും. അവർക്കൊരു ഒന്നാന്തരം ഒരു ഫീഡാണ് ഈ പറയുന്ന ചോളപ്പൊടി. മനുഷ്യന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഉപ്പുമാവ്, പുട്ട്, ഇപ്പൊ മില്ലറ്റ് ബേസ്ഡും അതുപോലെ തന്നെ ചോള പുട്ടുപൊടിയൊക്കെ ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു സിയാസാൻഡിൻ എന്ന് പറയുന്ന ഒരു കാരോട്ടിനോയിഡും അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സും മിനറൽസും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം നമുക്ക് ബേബീസിനും സ്ത്രീകളിലേക്കും പ്രായമായ ഡയബറ്റിക് രോഗികളിലേക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ്സ് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ബേബി കോണിന്റെ കേസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റോറന്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, അവർ തന്നെ ഇത് സൂപ്പ് സാലഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ.
1: ഭാവിയിൽ ചോളം കൃഷിയിലൂടെയും കർഷകർക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും അല്ലേ?
0: അതെ, വാണിജ്യാടിസ്ഥാനത്തിലായാലും കർഷകന് മികച്ച ഒരു രീതിയിൽ ഒരു ലാഭം കൊയ്യാൻ ചോളം കൃഷി വളരെ ഉത്തമമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പുതിയ ടെക്നോളജീസ് സ്മാർട്ട് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. ഈവൻ നമുക്കറിയാം ഗ്രോ ബാഗ് കൃഷിയിൽ ആയിട്ട് വരെ ചോളം ചെയ്യുന്നവരുണ്ട്, ബിക് ഇറിഗേഷൻ യൂസ് ചെയ്ത് ചോളം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ആയ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിൽ കർഷകർ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പ്രധാന വിളയിൽ ഇടവിള കൃഷിയായിട്ടും ചോളം ധൈര്യപൂർവ്വം ചെയ്യാം. നമ്മൾ മുന്നോട്ടൊരു സ്മാർട്ടായിട്ട് ചിന്തിക്കുക, നല്ല നല്ല വിത്തുകൾ നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു ആദായം നമുക്ക് ചോള കൃഷി വഴി കണ്ടെത്താവുന്നതാണ്.
1: ചോളത്തിന്റെ നടീൽ ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ധൂറെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത എംഎൽഎമാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. പൊതുതെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ട് സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വുമൻസ് 11 ഓഫറുമായി സപ്ലൈകോ. മെയ് 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. വ്യോമയാന മേഖലയിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 4 സാമ്പത്തിക വർഷങ്ങളിലായി സിയാൽ തുടർച്ചയായി നേട്ടം കൈവരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിനുവേണ്ടി ഗുരു ഗോപിനാഥ് നടനഗ്രാമം നൽകുന്ന ദേശീയ നാട്യ പുരസ്കാരം, സബരിയ പുരസ്കാരം എന്നിവയുടെ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 16 ആണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77844-ലും നിഫ്റ്റി 5 പോയിന്റ് താഴ്ന്ന് 24327-ലും വ്യാപാരം അവസാനിപ്പിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കന്നുകാലി പരിചരണം, വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ശുഭ പരമേശ്വരനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20, 9 ചലച്ചിത്ര ഗാനങ്ങൾ, 8:02 സംഗീതസുധ, രാജ്കുമാർ ഭാരതി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം.

പതിനൊന്നഞ്ച് മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. രാവിലെ 6 മണി, 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. രാവിലെ 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ജീവിതം എന്ന കവിത. ആലാപനം കവിതാ സ്വരലയ. ഉദയഗീതം പ്രിയ സിസ്റ്റേഴ്സ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോബൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 11-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. 10:30 റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല്. 5:02 നമസ്തേ അനന്തപുരി. ഇതിൽ ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നല്ല മലയാളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. 5:45 6:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൾ ഹക്കീം VM അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:02 സംഗീതസുധ, എസ് രുക്മിണി അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:00 ഗസൽ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് ആദ്യം. ഈ ഗാനത്തിൻ്റെ വരികൾ എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണിനി ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ച ഗാനമാണ്

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സന്ധ്യാഗീതം തുടരുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണം പകർന്ന് സെബാസ്റ്റ്യൻ, ലിജി, നീതു, ബിന്ദു, ടിനു എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്.

0: വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടരും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ടി വി കെ അധ്യക്ഷൻ വിജയിയെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
2: Operation Sindoor saw India very consciously and coherently go beyond its erstwhile approaches and methods and target terror across the line of control and our international boundary with Pakistan with precision, proportionality and a clarity of purpose. It was a statement of resolve, responsibility and strategic restraint by a nation. From the outset, the government gave us 2 clear directions, clear politico-military objectives and the operational flexibility to achieve these.
1: ബംഗ്ലാദേശുമായി 2860 പൌരത്വ പരിശോധനാ കേസുകളാണ് തീർപ്പാകാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൌരന്മാരെ രാജ്യത്തിന്റെ നിയമങ്ങളും നിലവിലുള്ള ഉഭയകക്ഷി സംവിധാനങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുന്നോടിയായുള്ള കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇനി ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിക്കും. നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് രാവിലെ യോഗം ചേർന്നത്. ഈ ആഴ്ച അവസാനത്തോടെയാകും പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക എന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മുൻ മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടനും TVK അധ്യക്ഷനുമായ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഗവർണർ വിശദീകരിച്ചതായി ലോക്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിയമസഭയിൽ ആവശ്യമായ ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമുണ്ടായിട്ടില്ലെന്നും ലോക്ഭവൻ വ്യക്തമാക്കി. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നിതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. പ്രവേശനം, അടിസ്ഥാന സൌകര്യങ്ങൾ, സമത്വം, പഠനഫലങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് റിപ്പോർട്ടിലുള്ളത്. സ്കൂൾ ഘടന പുനഃസംഘടിപ്പിക്കുക, സ്കൂൾ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദര സൂചകമായി സപ്ലൈകോ വിമൻസ് 11 പരിപാടി. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കുന്നു. വനിതാ നേതൃത്വത്തെ ആദരിക്കുന്നതോടൊപ്പം സ്ത്രീകൾ വീടുകളിലും സമൂഹത്തിലും വഹിക്കുന്ന നിർണായക പങ്കിനെയും ഉയർത്തിക്കാട്ടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കിയിൽ പൂപ്പാറ ടൌണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. അനധികൃതമായി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു നീക്കിയത്. ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനം ട്രക്കിംഗ് സൌകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യസൌന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി ട്രക്കിംഗിനൊപ്പം താമസ സൌകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻചോല ജൈവ വൈവിധ്യം കൊണ്ട് സഞ്ചാരികളുടെ പറദീസയാണ്. മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്നാരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹരമായ കാഴ്ചകൾ ഈ വനയാത്രയിൽ ആസ്വദിക്കാനാകും. നിത്യഹരിത വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഈ വനമേഖലയിൽ അപൂർവ സസ്യസമ്പത്തും കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യവുമുണ്ട്. 2008 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒന്നുകൂടിയാണ്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് 1400 കോടി രൂപയുടെ അനധികൃത വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. 2021 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കളിൽ 40% വർധനയുണ്ടായി. വ്യോമയാന മേഖലയിൽ ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾക്കിടയിലും തുടർച്ചയായ 4ാം സാമ്പത്തിക വർഷത്തിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 1,14,42,583 യാത്രക്കാരാണ് സിയാൽ വഴി സഞ്ചരിച്ചത്. ഇതോടൊപ്പം 73,134 വിമാന സർവീസുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844 നിഫ്റ്റി 5 പോയിന്റ് നേട്ടത്തിൽ 24,336 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. തലശ്ശേരി എരഞ്ഞോളി അരങ്ങേറ്റ് പറമ്പിലെ കെ രമേശൻ വധശ്രമക്കേസിൽ CPIM പ്രവർത്തകരായ 5 പേരെ വിചാരണ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം 14 വർഷം തടവിനും 2,55,000 രൂപ വീതം പിഴയടയ്ക്കാനും വിധിച്ചു. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ടി വി കെ അധ്യക്ഷൻ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: സന്ധ്യാഗീതം തുടരുന്നു. ശങ്കർ മഹാദേവനും രമേശ് നാരായണനും ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

0: പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
1: MRT ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
2: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
3: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
2: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
5: ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സോപാനം എന്ന ചിത്രത്തിന് വേണ്ടി TN ശേഷൻ ഗോപാലനും യേശുദാസും പാടിയത്.

ഇന്നത്തെ സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9.

0: ഉടലെടുക്കുന്നതാണ്. അനിഷ്ടങ്ങളും അസ്വാരസ്യങ്ങളും വന്നു തുടങ്ങുമ്പോൾ അകൽച്ചയും ആരംഭിക്കും. ആരിലും ആശ്രയമർപ്പിക്കാതെ സ്വന്തം കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു നീങ്ങുക എന്നത് മാത്രമാണ് സമാധാനത്തിനും സംതൃപ്തിക്കുമുള്ള വഴി. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ കന്നുകാലികളുടെ വേനൽക്കാല പരിചരണത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ശുഭ പരമേശ്വരനാണ്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. ചോദ്യം പറയാം. പശുവിന് കുടിക്കാൻ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ആവശ്യമായി വരും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാമായിരിക്കും. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് സമയം ഒട്ടും പാഴാക്കാതെ പരിപാടിയിലേക്ക് കടക്കാം. വേനൽക്കാലത്തെ ഉയർന്ന ചൂടും ജലക്ഷാമവും കന്നുകാലികളുടെ ആരോഗ്യത്തെയും പാലുൽപാദനത്തെയും ഗണ്യമായി ബാധിക്കുന്നുണ്ട്. ശരിയായ പരിചരണം നൽകാത്ത പക്ഷം പാലുൽപാദനം കുറയുക, തീറ്റ എടുക്കൽ കുറയുക, രോഗങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വേനൽക്കാലത്ത് അവയ്ക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഇന്നത്തെ പരിപാടി ശ്രദ്ധിക്കാം. കന്നുകാലികളുടെ വേനൽക്കാല പരിചരണത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ശുഭ പരമേശ്വരനാണ്. ഡോക്ടർ ശുഭയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ശുഭ, പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ചൂട് കൂടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട് മനുഷ്യർക്ക്, അതേമാതിരി അല്ലേ കന്നുകാലികൾക്കും?
2: അതെ, ഓരോ വർഷവും കഴിയുന്തോറും ചൂടിന്റെ കാഠിന്യം കൂടി കൂടി വരികയാണ്. അത് മനുഷ്യർക്കൊപ്പം തന്നെ മൃഗങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഉൽപ്പാദനത്തിൽ കുറവ് വരുന്നുണ്ട്, പ്രത്യുൽപാദന ശേഷിയിൽ കുറവ് വരുന്നുണ്ട്, അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ഈ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ ചൂടും വേണം സൂചിപ്പിച്ചു കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ് അല്ലേ. അപ്പൊ ഈ ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ ഈ ചൂട് വരുമ്പോൾ ഒരു സമ്മർദ്ദത്തിൽ പശുക്കൾ വരാറുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു കർഷകൻ കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പശുക്കൾക്ക് ഈ ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം വന്നിട്ടുണ്ടെന്ന്?
2: ആദ്യ ലക്ഷണമായിട്ട് കന്നുകാലികൾ കാണിക്കുന്നത് അണപ്പ്, വായി കൂടെ വെള്ളം ഒലിക്കുക, ഉമിനീര് കൂടുതലായിട്ട് ഒലിക്കുക, തണൽ തേടിപ്പോവുക, വെള്ളം കുടിക്കാനുള്ള ആർത്തി കാണിക്കുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത്. പിന്നെ തീറ്റയ്ക്ക് മടുപ്പുണ്ടാവാം, കൂടുതൽ നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ദേഹം പൊള്ളുന്ന അവസ്ഥയുണ്ടാവാം, ഹീറ്റ് സ്ട്രെസ്സായി മരണപ്പെടുക വരെ ഉണ്ടാവാം.
1: ഈ ഹീറ്റ് സ്ട്രോക്ക് വരാറുണ്ടല്ലോ മനുഷ്യരിൽ, പറയാറുണ്ട് ചൂട് സമയത്ത് പുറത്തു പോകരുത്, നല്ല വെയിലുള്ള സമയത്ത് സ്പെഷ്യലി. അപ്പം ഈ നമ്മുടെ കന്നുകാലികൾക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാറുണ്ടോ?
2: ഉണ്ടല്ലോ, കൂടുതൽ നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുക, മരണം വരെ സംഭവിക്കുകയും ചെയ്യാറുണ്ട്.
1: ഇങ്ങനത്തെ സമയത്ത് കന്നുകാലികളെ നമ്മൾ വെയിലത്ത് വിടാതിരിക്കുന്ന ഏറ്റവും,
2: അതെ, തീറ്റയ്ക്കായിട്ട് അഴിച്ച് പുറത്ത് കെട്ടേണ്ടി വന്നാലും രാവിലെ 10 മണിക്ക് ശേഷം വൈകിട്ടൊരു 3-4 മണി വരെ പുറത്ത് കെട്ടാതിരിക്കുന്നതാണ് ഉത്തമം.
1: പിന്നെ ഈ നമ്മുടെ ഉൽപാദനം കുറച്ചിൽ ഇതും കാണാറുണ്ട്, മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ കുറയാറുണ്ട്. അപ്പൊ ഇത് എന്തോ തീറ്റ കുറവെടുക്കുന്നോണ്ടാണോ അതോ കാലാവസ്ഥ മാറുക അല്ലെങ്കിൽ ചൂട് കൂടുന്നതുകൊണ്ട് അവരുടെ ഒരു ജനറൽ സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നതുകൊണ്ടാണോ?
2: ശരീരത്തിന്റെ ചൂട് കൂടുമ്പോൾ ചൂടിനെ കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും കന്നുകാലികൾ സ്വയമേ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് തന്നെയാണ് ആണെങ്കിൽ ആഹാരം വയറ് നിറച്ച് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിയർക്കുകയും ചൂട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ കന്നുകാലികൾക്കും ആഹാരം കൂടുതൽ കഴിച്ചാൽ ചൂട് കൂടും. അപ്പം അത് കാരണം തീറ്റയ്ക്ക് കുറച്ച് മടി കാണിക്കുകയും തീറ്റ എടുക്കുക കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ പൊതുവെയുള്ള മെറ്റബോളിസം, അതിൻ്റെ ദഹന പ്രക്രിയ തന്നെ കുറച്ച് സ്ലോ ആവും, അത് കാരണം പാലുൽപാദനം കുറയും. പാലുൽപാദനത്തിനായാലും ദഹനത്തിനായാലും എല്ലാം എനർജി വേണം. ആ എനർജി കൂടുതലും ഈ താപത്തിനെ നിയന്ത്രിക്കുന്നതായിട്ട് കന്നുകാലികൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഉൽപാദനം കുറയുന്നത്.
1: ഇപ്പം നമ്മുടെ ഇവിടെ ചൂട് എന്തായാലും സാധാരണത്തിനെക്കാട്ടിലും കൂടി താപനില നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഫീൽഡിൽ നമ്മൾ എന്തുവാ പൊതുവെ നിങ്ങൾ കാണുന്നത്, കന്നുകാലികൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഇത് കാര്യമായിട്ട് ഈ കാര്യം ബാധിക്കുന്നുണ്ടോ?
2: പ്രധാന കാര്യം വെള്ളത്തിൻ്റെ ലഭ്യത, നല്ല രീതിയിൽ വെള്ളം വേണം, കുടിക്കാനും വെള്ളം വേണം, ചൂടിനെ നിയന്ത്രിക്കാനും കർഷകർക്ക് വെള്ളം കൂടുതലാണ് വേണം. പശുവിനെ പരിപാലിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യതയും ചൂടിനോടൊപ്പം തന്നെ വരുന്ന ഒരു ഘടകമാണ്. പിന്നെ അതുകൂടാതെ ഉൽപ്പാദനത്തിൽ കുറവ്, പിന്നെ ചന പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതൽ കാരണം ചൂട് കാലത്താണ്. ഇതൊക്കെയാണ് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ ചൂട് മൂലം മരണപ്പെടുന്നതും ഉണ്ട്, കുറച്ചൊക്കെയെങ്കിലും മരണം സംഭവിക്കുന്നുണ്ട്.
1: പക്ഷെ അത് സാധാരണമായിട്ട് കാണാറുണ്ടോ? അത്
2: ഉണ്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ഇത്രയും ചൂട് ഇത്രയും നാളിൽ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളെങ്കിൽ പോലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്.
1: നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർഷകര് ഈ സങ്കരയിനം പശുക്കളെയാണല്ലോ വളർത്തുന്നത്. എനിക്ക് തോന്നുന്നു സങ്കരയിന പശുക്കൾക്കാണ് ഇത് പ്രശ്നങ്ങളും അധികം വരുന്നത്. നമ്മുടെ നാടൻ പശുവിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ
2: സാധാരണ സങ്കരയിനത്തിൽപ്പെട്ട

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരും ആരുടെയും സ്വന്തമല്ല. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പരസ്പര ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വന്തമെന്ന തോന്നൽ

0: ഒരു പശുവിന് ഏകദേശം ഒരു 22 ഡിഗ്രി സെൽഷ്യസ് വരെ താങ്ങാനുള്ള ശേഷിയേ ഉള്ളൂ. നമ്മുടെ കാലാവസ്ഥയിൽ 35-39 വരെയൊക്കെ താപനില പോയി കഴിഞ്ഞു.
1: അതിനേക്കാൾ
0: കൂടുതലുണ്ടാവും. അപ്പം അവൻ്റെ ഒരു ഓപ്റ്റിമം പ്രൊഡക്ഷൻ ലെവൽ എല്ലാം കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന താപനിലയേക്കാൾ ഒരു 10-15 ഡിഗ്രിക്കകം കൂടുതലാണ് ഇപ്പം തന്നെ നിൽക്കുന്നത്. അത് തന്നെ അതിന് വലിയൊരു സ്ട്രെസ് ആണ്. നാടൻ പശുക്കൾക്കാണെങ്കിൽ കുറച്ചും കൂടെ താപം അഭിമുഖീകരിക്കാനുള്ള കഴിവ് കൂടുതലുണ്ട്.
1: നമ്മുടെ കാലാവസ്ഥയിൽ അനുയോജിച്ച് പോയതുകൊണ്ട് അവർക്ക് അതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഒരു ക്ഷമത കൂടുതലാണ്. എസ്പെഷ്യലി വേനൽക്കാലത്ത് അല്ലെങ്കിൽ ചൂട് കൂടുമ്പോഴാണ് എനിക്ക് തോന്നി ഈ ബാഹ്യ പരാദങ്ങളും ഇതുങ്ങളും കൂടുന്നത് അല്ലേ?
0: ചെല്ലുകളൊക്കെ കൂടുന്നത് കൊണ്ടാണ്. ഇത് ചെല്ലുകള് ചോര കുടിക്കും എന്നുള്ളത് കൂടാതെ തന്നെ പല അസുഖങ്ങളും പരത്തുന്നതും ഈ ചെല്ലുകളാണ്. അതാണ് ഏറ്റവും പശുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്.
1: അപ്പൊ ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ വിളിച്ച് ശ്രോതാവ് പറഞ്ഞ മാതിരി തന്നെ എത്രയും നാള് മരുന്ന് പേരിട്ടി എന്നാലും അത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിപ്പം പറഞ്ഞ മാതിരി തന്നെ ഇപ്പം ചുറ്റുപാട് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു താവളം കാണും, ഈ ചെള്ളുകളൊക്കെ പെരുകുന്നത്, അല്ലെങ്കിൽ ആ തൊഴുത്തിൻ്റെ അകത്ത് തന്നെ വല്ലതും ദ്വാരത്തിൻ്റെ അകത്തോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മരുന്നടിച്ചൊന്ന് ശുചീകരണം ചെയ്താൽ ചിലപ്പം ഒരു ഇത് കിട്ടാൻ സാധ്യതയുണ്ടല്ലേ?
0: സാധ്യതയുണ്ട്. പിന്നെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവ്, അത് പറയുന്ന രീതിയിലുള്ള കോൺസെൻട്രേഷനല്ല ഉപയോഗിച്ചെങ്കിലും അതും ഇതിനെ നശിപ്പിക്കാതിരിക്കാൻ ഒരു കാരണമാവും.
1: പറഞ്ഞ തോതും എത്ര നാൾ ഉപയോഗിക്കണം?
0: അതെ. പിന്നെ സ്പ്രേ ചെയ്യുന്നതും നമ്മുടെ ഇതെല്ലാം കുറച്ച് വിഷാംശമുള്ള മരുന്നുകളാണ്, സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ്. അതിനുശേഷം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളത് മാത്രം.
1: മേഡം, നമ്മൾ ഈ വേനൽക്കാല പരിചരണത്തെ കുറിച്ച് സംസാരിക്കുമ്പം തീറ്റയിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണോ?
0: പൊതുവേ ചൂട് കൂടുന്ന സമയത്ത് പശുക്കൾ തീറ്റ എടുക്കാൻ മടി കാണിക്കും. കാരണം തീറ്റ കൂടുതൽ ചെല്ലുമ്പോൾ ശരീരോഷ്മാവ് കൂടുന്നത് കൊണ്ട് തന്നെ തീറ്റ എടുക്കാനൊരു മടി കാണിക്കും. അപ്പം ഉച്ച സമയത്ത് അല്ലെങ്കിൽ ചൂട് കൂടുതൽ ഉള്ള സമയത്ത് ഈ ഖരാഹാരങ്ങൾ അധികം കൊടുക്കാതെ, കോൺസെൻട്രേറ്റ്സ് അധികം കൊടുക്കാതെ രാവിലെയും വൈകിട്ടും ചൂട് കുറഞ്ഞ സമയത്തേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് നല്ല തണുത്ത പച്ചവെള്ളം കുടിക്കാനായിട്ട് നൽകാം. രാത്രിയും പകലും അതിൻ്റെ മുമ്പിൽ വെള്ളം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വൈക്കോലും രാവിലെയും വൈകിട്ടും ആക്കുക. അതിന് ദഹിക്കാനായിട്ട് കൂടുതൽ എനർജി വേണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ അത് ചവച്ചരച്ച് ദഹിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ എനർജി വേണ്ടത് കൊണ്ട് അത് തണുപ്പ് ഉള്ള സമയത്ത് രാവിലെയും വൈകിട്ടും ആക്കി മാറ്റുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഈ ഖരാഹാരം മേഡം പറഞ്ഞ അതിൻ്റെ ഒരു സമയം മാറ്റാനാണ് പറഞ്ഞത്, പക്ഷെ അതിൻ്റെ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയും നമുക്ക് മാറ്റേണ്ടതിരിക്കുന്നുണ്ടോ?
0: ഇല്ല, ഒരു ദിവസം കൊടുക്കേണ്ട
1: ക്വാണ്ടിറ്റി
0: കൊടുക്കുക, നല്ല ഗുണമേന്മ ഉറപ്പാക്കണം എന്നുള്ളതാണ്.
1: മേഡം, ഈ പശുവും പോത്തും, പോത്തിന് സാധാരണയായിട്ട് എനിക്ക് തോന്നുന്നു ഹീറ്റ് സ്ട്രെസ് ഇച്ചിരി കൂടെ അധികം ആവും അല്ലേ? പരിപാലനം കുറച്ച് വ്യത്യാസം കാണുമല്ലോ അല്ലേ?
0: പരിപാലനത്തിന് ഇത് തന്നെ ഉള്ളൂ, നല്ല വെയിലത്ത് കൊണ്ട് കെട്ടാതിരിക്കുക. പശുക്കൾക്ക് ഉള്ളതുപോലെ തന്നെ ബുദ്ധിമുട്ട് ഇതിനും ഉണ്ടാവും. സാധാരണ പോത്തിനെ വളർത്തുന്നവര് വയലിലഴിച്ച് വിട്ടിട്ട് അതിനെ അങ്ങനെ അങ്ങ് വളർത്തുകയാണ് ചെയ്യാറ്. അതിനും വേണ്ട പരിചരണം കൊടുത്ത് തന്നെ വേണം. പകൽ സമയത്ത് നെല്ല് വെയിൽ കൊള്ളിക്കാതെ തണലത്ത് തന്നെ കെട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. എല്ലാത്തിനും തീറ്റയ്ക്ക് മടി എന്നുള്ളത് ചൂടുകാലത്ത് വരാൻ സാധ്യത
1: പൊതുവേ വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കൊടുക്കുക, അല്ല അതിനൊരു റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ശുദ്ധജലമാണ്,
0: ശുദ്ധജലം അതിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമുക്കായാലും നല്ല വെയിലത്ത് നിന്ന് കയറി വന്നാൽ നമുക്ക് വെള്ളം കുടിക്കാനായിരിക്കും ആദ്യം തോന്നുന്നത്. ഇപ്പം തോന്നുന്ന സമയത്ത് തന്നെ വെള്ളം മുമ്പിലുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാകാതിരിക്കും.
1: മേഡം, ഈ ചൂടുകാല സമയത്ത് നമ്മുടെ പശുക്കളെ പാർപ്പിക്കുന്ന സ്ഥലം തൊഴുത്ത്, അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഏതൊരു തൊഴുത്തും അതുണ്ടാക്കുമ്പോൾ തന്നെ, ഇപ്പം നമുക്ക് കാലാവസ്ഥക്കനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമല്ലോ. തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ തന്നെ അതിന് നല്ല വായുസഞ്ചാരമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു പകുതി മാത്രം കട്ട കെട്ടിയിട്ട് നല്ല രീതിയിൽ വായു കയറി ഇറങ്ങിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. നല്ല പൊക്കത്തിലായിരിക്കണം തൊഴുത്ത്, ഒരു 10 അടിയെങ്കിലും പൊക്കത്തിൽ വേണം തൊഴുത്തൊക്കെ വായുസഞ്ചാരം ഉണ്ടാവാനായിട്ട്. പിന്നെ ചൂടുകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഫാനോ എന്തെങ്കിലും ചെയ്യാം. ചൂടിനോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി വലിയൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ വെള്ളം എപ്പോഴും അതിനകത്ത് ഒഴിച്ചുകൊണ്ടിരുന്നാൽ അത് ആവിയായിട്ട് ഹ്യൂമിഡിറ്റി ഉള്ളിലും നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വായു സഞ്ചാരം ഉണ്ടാവണം, അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മേൽക്കൂരയിൽ തണലുള്ള സ്ഥലത്ത് ഒരു മരത്തിൻ്റെ കീഴിലുള്ള ഒരു തൊഴുത്താണ് ഐഡിയൽ, അധികം ചൂടടിക്കാതിരിക്കുന്ന രീതിയിൽ. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ എൻ്റെ പുറത്തേക്ക് വളർത്തി വിടുമായിരുന്നു, അങ്ങനെ വിടുന്നതും ഈ ചൂട് കുറയാനായിട്ട് സഹായിക്കും. പിന്നെ സീലിംഗ് ഫാനിനേക്കാൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഫാൻ വെച്ച് കാറ്റ് പോകുന്ന രീതിയിലുള്ളതായിരിക്കും നല്ലത്. എക്സോസ്റ്റ് ഫാനുകളും വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ തൊഴുത്തിനകത്ത് തന്നെ നിർത്തുന്ന പശുക്കളാണെങ്കിൽ സ്പ്രിംഗ്ലറ്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും.
1: കർഷകർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ?
0: ഫാമുകളായിട്ട് തന്നെ വളർത്തുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് പശുക്കളെ തൊഴുത്തി മാത്രം കെട്ടി ഇടുന്ന അടുത്താണെങ്കിൽ
1: ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്.
0: ഈ ചൂടുകാലത്ത് കൂടുതൽ വെള്ളം ഉപയോഗിക്കാനില്ലാത്ത അവസ്ഥയിൽ കുളിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയയൊക്കെ കൂടുതൽ, അതിന് വെള്ളം ദേഹത്ത് നിന്ന് ആവിയായി പോയി അതുകൊണ്ട് ശരീരം തണുക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, തളിച്ചു കൊടുക്കുക. അപ്പം ആ വെള്ളം ബാഷ്പീകരിക്കുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറച്ച് കുറയും. ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആവശ്യത്തിന് വെള്ളം ഒന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും കുളിപ്പിക്കുന്നതിന് കുഴപ്പമില്ല.
1: അപ്പം മാഡം പറയുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ആ പശുവിൻ്റെ ശരീരം ഒന്ന് തണുപ്പിച്ചു കൊടുക്കുക, അതാണ് മെയിൻ എയിം നമ്മുടെ.
0: നമ്മൾ വിയർക്കുന്ന പോലെ വിയർക്കാറില്ല പശുക്കൾ, അപ്പം അത് ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ കാരണം ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയും, അതിനും കുറച്ച് എനർജി ആവശ്യമാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് അതിന്, അത്രയും തണുത്ത് ഉണങ്ങി വരണമെങ്കിൽ അത്രയും എനർജി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഉപയോഗിക്കാതെ സ്പ്രിംഗ്ലർ അങ്ങനെ എന്തെങ്കിലും ഫോഗിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും
1: നല്ലത്. ഇപ്പം തണുപ്പ് സമയമാണെങ്കിൽ രണ്ട് സമയം കുളിപ്പിച്ച് അത് ചിലപ്പം പ്രശ്നം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യത വരും. അപ്പം അത് ഡയറക്റ്റായിട്ട് ഒരു മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പാലുൽപാദനത്തിന് ഡയറക്റ്റായിട്ട് ഒരു കണക്ഷൻ അതിൻ്റെ അകത്ത് കാണുന്നില്ലല്ലേ.
0: കുളിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ തന്നെ നമ്മുടെ നാട്ടിലാണ് കൂടുതലായിട്ടുള്ളത്. ചില നാടുകളിലൊക്കെ ബ്രഷിങ് മാത്രമേ ഉള്ളൂ, ബ്രഷ് കൊണ്ട് ഉപയോഗിച്ച് അതിനെ ശരീരത്തെ അഴുക്ക് പോവുക, പിന്നെ രക്തയോട്ടം നല്ല രീതിയിൽ വരിക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കുറച്ച് തണുപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. വെറുതെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുന്നതിലും അർത്ഥമില്ല.
1: രക്തസഞ്ചാരമൊക്കെ ഒരിക്കുമ്പോൾ ഒന്നും കൂടി അവരുടെ ഒരു ടോട്ടൽ ഹെൽത്ത് അവർക്കൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും, ഒരു ഫീൽ ഗുഡ് ഫാക്ടർ തന്നെ ആണെന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. മേഡം, നമ്മൾ ഈ വേനൽക്കാല സമയത്ത് അപ്പം കുത്തിവെപ്പ് എടുക്കണമെങ്കിൽ ആ സമയം ശ്രദ്ധിക്കേണ്ട വല്ലതും കാര്യങ്ങളുണ്ടോ? ഹീറ്റിൽ വരുമ്പം തന്നെ പോയി കുത്തിവെപ്പ് എടുത്താൽ പ്രശ്നമുണ്ടോ?
0: പൊതുവേ വേനൽക്കാലത്താണ് പശുക്കൾക്ക് ചന പിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്
1: തോന്നുന്നു.
0: ബാക്കി എല്ലാ സമയത്തും ഉള്ളതുപോലെ തന്നെ കൃത്യസമയത്തുള്ള ഇൻസിമിനേഷൻ ഒരു പ്രധാന ഘടകമാണ്. എൻ്റെ പശുവിനെ വളർത്തുന്നവരെ തന്നെ അറിഞ്ഞിരിക്കണം എത്ര നേരം ഹീറ്റ് നിൽക്കും, അതൊക്കെ കണക്കാക്കി തന്നെ വേണം കുത്തിവെക്കാനായിട്ട്. അധികം ചൂടുള്ള സമയത്ത് കൊണ്ട് കെട്ടാതിരിക്കുക, എപ്പോഴും വെള്ളം അതിന് അവൈലബിൾ ആയിട്ട് കൊടുക്കുക. പിന്നെ കുത്തിവെച്ച് കഴിഞ്ഞാൽ കഴിവതും രാവിലെയും വൈകിട്ടും ചൂടധികം ഇല്ലാത്ത സമയത്ത് കുത്തിവെക്കാൻ ശ്രദ്ധിക്കുക. അത് കുത്തിവെച്ച ശേഷം ഒന്ന് തണുപ്പിച്ച് നിർത്തുക, ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ചോ അല്ലെങ്കിൽ നനഞ്ഞ ചാക്ക് ഇട്ടോ ഒന്ന് തണുപ്പിച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ്
1: പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ മാഡം സൂചിപ്പിച്ച മാതിരി ചൂട് അധികം ഉള്ളപ്പം ഭക്ഷണം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നുണ്ട്.
0: അതിന്റെ ജീവനുള്ള ഭീഷണി പോലെ തന്നെ പോഷണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചൂട് കാലത്ത് വെളിയിൽ കെട്ടാതിരിക്കാം.
1: പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഈ വാക്സിനേഷനെ കുറിച്ചാണ്. നമ്മൾ വാക്സിനേഷൻ എടുക്കാറുണ്ടല്ലോ, കന്നുകാലികൾക്കെല്ലാം വാക്സിനേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് വാക്സിനേഷൻ ചെയ്യുമ്പം അത് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അധികം സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: പശുക്കൾക്ക് സാധാരണ നമ്മൾ കുളമ്പ് രോഗത്തിനെതിരെയും ചർമ്മമഴ രോഗത്തിനെതിരെയുള്ള വാക്സിനേഷനാണ് ക്യാമ്പയിനായിട്ട് ചെയ്തു വരുന്നത്. അത് ആ 6 മാസം കൂടുമ്പം ഉള്ള കാലയളവിലാണ് എടുക്കുന്നത്. അല്ലാതെ ഒരു റെഗുലർ വാക്സിനേഷൻ, ഈ ചൂട് തന്നെ ഒരു സ്ട്രെസ്സാണ്, ആ സമയത്ത് അധികം വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്യുന്നെങ്കിൽ തന്നെ തണുപ്പുള്ള സമയത്ത് രാവിലെയും വൈകിട്ടുമായിട്ട് ചെയ്യാം.
1: കോഴികൾക്കൊക്കെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്, മിനറൽ മിക്സ്ചറൊക്കെ അതിൻ്റെ അകത്ത് വെള്ളത്തിലിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കന്നുകാലികൾക്കും ഈ കാര്യം ചെയ്യാൻ സാധിക്കും?
0: ചെയ്യണം. മിനറൽ മിക്സ്ചർ തീർച്ചയായിട്ടും ചൂട് സമയത്ത് കൊടുക്കണം. പിന്നെ പശുക്കളുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അതിനൊരു റൂമലിൽ ചെന്നിട്ട് അയ വെട്ടി ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പം അതിൽ ആ റൂമൻ എന്ന് പറയുന്ന സാക്കിനകത്ത് ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. ആ സൂക്ഷ്മാണുക്കൾ നിലനിൽക്കണമെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള അമ്ലത്വം വേണം. അത് കിട്ടുന്നത് ശരിക്കും നമ്മുടെ ഉമിനീരിൽ കൂടാണ്. പശുക്കൾ ചവയ്ക്കുമ്പം അയ വെട്ടി ചവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉമിനീരിൽ കൂടാണ് ഈ ആൽക്കലിനിറ്റി കിട്ടുന്നത്. ആൽക്കലിനിറ്റി കിട്ടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ ചൂട് സമയത്ത് കൂടുതൽ ഉമിനീര് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഈ ആൽക്കലിനിറ്റി കുറവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അസിഡോസിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനും ദഹനത്തിന് പ്രശ്നം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഡാപ്പൊടി കൊടുക്കണം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഉമിനീര് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കും, ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡൊക്കെ ആൽക്കലിനിറ്റി കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കും.
1: കർഷകർ തീറ്റ ഒരു ചിലപ്പം അവൈലബിൾ ആവുന്ന സാധനം ഒന്നിച്ചങ്ങ് കൊടുക്കാറുണ്ട് പശുക്കൾക്ക്. ഇപ്പം ചക്കയുടേതാണെങ്കിൽ അപ്പം അത് തന്നെ അങ്ങ് കൊടുക്കുന്നു. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴും പശുക്കൾക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്.
0: പശുക്കളുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളാണ് ഈ സാധനത്തിനെ ഈ പുല്ലിനെയൊക്കെ ദഹിപ്പിക്കുന്നത്. പെട്ടെന്നുണ്ടാവുന്ന എന്ത് ചേഞ്ചും ഈ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കും. അതുകൊണ്ട് പതുക്കെ പതുക്കെ വേണം തീറ്റയിൽ എന്ത് ചേഞ്ചും ഉണ്ടാക്കാനായിട്ട്.
1: അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി കൊണ്ടുപോകണം. പിന്നെ ചിലർ ഈ ഖരാഹാരം അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ഫീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വിചാരിക്കും, അത് അധികം കൊടുത്താൽ പാലുൽപാദനം അധികം വരും, പുല്ലല്ലെങ്കിൽ വൈക്കോലൊക്കെ ചിലപ്പം ചിലർ മാറ്റിവെക്കാറും ഉണ്ട് കിട്ടത്തില്ലെങ്കിൽ. പക്ഷെ അത് ഒരു തെറ്റായ പ്രവണതയാണ്.
0: തീർച്ചയായിട്ടും തെറ്റായ പ്രവണതയാണ്. ഖരാഹാരവും വേണം, പുല്ലും വേണം, വൈക്കോലും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഉൽപാദനം പശുവിന്റെ ആരോഗ്യത്തിനും നല്ലതാവുകയുള്ളൂ.
1: ഒരു ബാലൻസ്ഡ് ആയിട്ട് ഉള്ള കാര്യം വേണം. ഡോക്ടർ ശുഭ പരമേശ്വരൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: വേനൽക്കാലത്ത് കന്നുകാലികൾക്ക് എപ്രകാരം ശ്രദ്ധ നൽകണമെന്ന് ഇന്നത്തെ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ച് ഇതുവരെ നമുക്ക് അറിവുകൾ പങ്കുവച്ചത് ഡോക്ടർ ശുഭ പരമേശ്വരൻ. ഡോക്ടർ ശുഭയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കസ്തൂരി മഞ്ഞൾ സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുക്കളാണല്ലോ പുതിയ തലമുറ. കമ്പോളത്തിൽ കിട്ടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിരവധിയാണ്. നിറത്തെക്കുറിച്ചും മുഖകാന്തിയെക്കുറിച്ചുമൊക്കെയുള്ള പരസ്യങ്ങൾ പുതിയൊരു സൗന്ദര്യ അവബോധം തന്നെ സൃഷ്ടിക്കുന്നു. മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും മുഖക്കുരു, മുഖക്കാര ഒക്കെ വരാതെ സൂക്ഷിക്കുന്നതിനും ഒരു ലേപനമായി കസ്തൂരി മഞ്ഞൾ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചു പോന്നിരുന്നു. കസ്തൂരി മഞ്ഞൾ അരച്ച് തേങ്ങാപ്പാലിൽ ചേർത്തോ പാൽപ്പാടയിൽ ചാലിച്ചോ മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ്. പലതരം ചർമ്മരോഗങ്ങൾ അകറ്റുന്നതിനുള്ള ഔഷധക്കൂട്ടുകളിലെ ഒരു ഇനമാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ 3 പ്രാവശ്യം വേവിച്ച് വെള്ളമൂറ്റിക്കളഞ്ഞ ശേഷം ആഹാരമായി ചില ആദിവാസി വിഭാഗങ്ങൾ കഴിക്കുന്നുമുണ്ട്. പ്രസവാനന്തര പരിരക്ഷയുടെ ഭാഗമായി 40 മരം വെന്ത വെള്ളത്തിൽ കസ്തൂരി മഞ്ഞൾ പൊടി ചേർത്ത് കുളിക്കുന്ന പതിവുണ്ടായിരുന്നു. പ്രസവശേഷമുള്ള 90 ദിവസങ്ങളിൽ ഇങ്ങനെ കുളിക്കുന്നത് ആരോഗ്യത്തിനും ശരീര സൗന്ദര്യ വർദ്ധനവിനും ഉത്തമമാണ്. കസ്തൂരി മഞ്ഞൾ പൊടി തേച്ച് കുളിക്കുന്നത് വളരെ പണ്ടുകാലം മുതലുള്ള ഒരു ചർമ്മ സംരക്ഷണ രീതിയാണ്. ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ചില ഔഷധങ്ങളിലും ഇത് ഒരു ചേരുവയായി ഉപയോഗിച്ചു വരുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാജ്കുമാർ ഭാരതി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീമതി ഉഷാ രാജഗോപാലൻ, മൃദംഗം ശ്രീ ജെ സ്കന്ദപ്രസാദ്, ഖടം ടി എച്ച് സുഭാഷ് ചന്ദ്രൻ. ഇനി ചിത്തരഞ്ജനീ രാഗത്തിൽ നാദ തനുമനുഷ്യം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം

0: നിങ്ങൾ ഇതുവരെ കേട്ടത് രാജ്കുമാർ ഭാരതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം ശ്രീ ജെ സ്കന്ദപ്രസാദ്, ഖടം ടി എച്ച് സുഭാഷ് ചന്ദ്രൻ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.

പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപും ബിജു നാരായണനും രാധികാതിലകം പാടിയ ഗാനമാണാദ്യം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിൻ്റെ സംഗീതം, ശ്രീറാമും സ്വർണലതയും പാടിയത്, ചിത്രം രാവണപ്രഭു.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ യേശുദാസ്, ഹരിഹരൻ, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി കലാഭവൻ മണി പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ശ്രീപ്രസാദിൻ്റെ വരികൾക്ക് ലീല ഗിരീഷ് കുട്ടൻ്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ദുർഗാ വിശ്വനാഥും പാടിയ ഗാനമാണിനി. ചിത്രം ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട്.
1: കുട്ടിപ്പുഴയുടെ നെഞ്ചിനെ കല്ലിലെ പെണ്ണ് തിരി തെളിച്ച് കല്ലിൽ തെളിഞ്ഞ തിരിയുടെ ജംഗിലി കണ്ണീരുണ്ട്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഫോർ ദി പീപ്പിൾ എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ ജാസി ഗിഫ്റ്റും ഒപ്പം ജോൽസ്നയും പാടിയ ഗാനമാണ് ഇനി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്രം.

0: കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റിൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബൽറാം വേഴ്സസ് താരാദാസ്.
1: Chaka chaka chim chaka chaka.

ഗദ്ദാമ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് ആൻഡ് വി ഡ്രാക്ക്.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും മനോയും സംഘവും പാടിയ ഗാനമാണിനി ചിത്രം പഞ്ചാബി ഹൗസ്.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും മനോയും സംഘവും പാടിയ ഗാനമാണിനി. ചിത്രം പഞ്ചാബി ഹൗസ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: മുറ്റത്തി ചക്രമാവിഞ്ചുവട്ടിൽ.
1: ജിസ് ജോയിയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതത്തിൽ അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ പാടിയത് ചിത്രം സൺഡേ ഹോളിഡേ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാ സുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നിശാ സുരഭിയിലെ ആദ്യ ഗാനം പപ്പയുടെ സ്വന്തം മപ്പൂസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

നിശാസുരഭി തുടരുന്നു. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ശ്രീവത്സൻ ജെ മേനോൻ്റെ സംഗീതത്തിൽ അമൽ പാടിയ ഗാനമാണിനി. ചിത്രം ലാപ്ടോപ്പ്.

നിശാസുരഭിയിലെ അടുത്ത ഗാനം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. വരികൾ ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.